അന്യരാൽ നമ്മളുടെ ഗുണങ്ങൾ വർണ്ണിക്കപ്പെട്ടാൽ ഗുണഹീനൻ പോലും ഗുണവാനായി തീരുമെന്നുണ്ട്. എന്നാൽ സ്വന്തം ഗുണം സ്വയം പ്രഖ്യാപിച്ചാൽ, അതായത് ആത്മപ്രശംസ ചെയ്താൽ സാക്ഷാൽ ദേവേന്ദ്രൻ പോലും നിസ്സാരനായി തീരുന്നുവെന്ന് പറയുന്നു. ദീർഘകാലം സുഖഭോഗ രാജ്യമനുഭവിച്ച യയാതി രാജാവ് വിരക്തനായി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് 1000 വർഷം ഫലമൂലാദി മാത്രം ഭക്ഷിച്ചു, 30 വർഷം ജലം മാത്രം കുടിച്ചും, 1 വർഷം വായു മാത്രം ശ്വസിച്ചും, 1 വർഷം പഞ്ചാഗ്നിമധ്യത്തിൽ തപസ് ചെയ്തും നേടിയ പുണ്യം ത്തിൻ്റെ ഫലമായി ബ്രഹ്മലോകത്തും ദേവലോകത്തും സ്വേച്ഛാനുസാരം താമസിക്കാനും സഞ്ചരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മനുഷ്യനായ യയാതിയെ ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൽ ഒപ്പമിരുത്തേണ്ടി വന്നുവെന്നും പറയുന്നു. പക്ഷേ ഈ മഹത്വം തനിക്കു സിദ്ധിച്ചത് ദേവഗന്ധർവ മനുഷ്യ മഹർഷിമാരെക്കാൾ താൻ അനുഷ്ഠിച്ച തപോബലം കൊണ്ടാണെന്നുള്ള ആത്മപ്രശംസയിൽ രാജാവിൻ്റെ പുണ്യം ക്ഷയിച്ചു പോയെന്നും അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ നശിച്ചു വീണ്ടും മർത്യലോകത്തിൽ മാത്രമായി ജീവിക്കേണ്ടിവെന്നും പുരാണം പറയുന്നു. കൈലാസപർവ്വതത്തെ പോലും അമ്മാനമാടിയ രാവണൻ നാരദരുടെ ഏഷണ കേട്ട് സ്വയം അഹങ്കരിച്ച് ഭാര്യയെ പിടികൂടാൻ ഒരുങ്ങുകയും അവസാനം ആ വാനരൻ്റെ വാലിൽ കുടുങ്ങി അപമാനിതനാവുകയും ചെയ്ത പുരാണകഥ ആത്മപ്രശംസ ചെയ്യുകയും കേട്ടാനന്ദിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ദൂഷ്യഫലത്തെ വെളിവാക്കുന്നു. കാക്കൊരു എല്ലിൻ കഷ്ണം കിട്ടിയപ്പോൾ അത് സ്വന്തമാക്കാനായി കൗശലക്കാരനായ കുറുക്കൻ കാക്കയുടെ പാട്ടിനെ പ്രശംസിക്കുകയും ആത്മപ്രശംസ

മതി മറന്ന് കാ കാ പാടിയ കാക്കയുടെ വായിൽ നിന്ന് വീണ എല്ലിൻ കഷ്ണം താഴെ വീണ് വിഴുകയും ചെയ്ത കഥ കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആത്മപ്രശംസ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിൻ്റെ വളരെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുകയാണ്. നല്ല സംസാരം, പ്രവൃത്തികൾ, പെരുമാറ്റം ഇവയിലൂടെയാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ അംഗീകാരം അല്ലെങ്കിൽ ആദരവ് ലഭിക്കേണ്ടത്. അല്ലാതെ ആത്മപ്രശംസ ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് അരോചകമായി തീരുകയും സ്വയം അപഹാസ്യനായി തീരുമെന്നും തീർച്ചയാണ്. നിറകുടം തുളുമ്പില്ല എന്നൊരു ചൊല്ലുണ്ട്. അറിവുള്ളവർക്ക് ഒരിക്കലും അഹംഭാവം ഉണ്ടാകില്ലത്രേ. മാത്രമല്ല അവർ ആത്മപ്രശംസയിൽ മതിമറക്കുകയുമില്ല. അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന കവിവചനം പോലെ അപാര സിദ്ധി വൈഭവങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നാം അറിയുന്നത് വളരെ കുറച്ചു മാത്രം. പ്രാപഞ്ചിക രഹസ്യങ്ങൾ ഇനിയും എത്രയോ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരലബ്ധിയിൽ സന്തോഷിക്കുകയും അതനുഭവിക്കുകയുമല്ലാതെ തൻ്റെ കൈക്കുടങ്ങി നിന്നയിൽ എല്ലാം ഒതുക്കി എന്ന ഗർഭത്തോടെ ആത്മപ്രശംസയിൽ അഭിരമിക്കുന്നത് ഒരു ഉത്തമ മനുഷ്യന് ചേർന്ന ഗുണമല്ല.

തൻ്റെ കഴിവുകളെ നല്ലതിനായി വിനിയോഗിക്കാതെ വെറും ആത്മപ്രശംസയിൽ പൊതിഞ്ഞ് പൊങ്ങറ്റം ഭാവിച്ച് നടക്കുന്ന മനുഷ്യൻ സ്വയം അധോഗതി വിളിച്ചു വരുത്തുകയാണെന്ന കാര്യം മറക്കരുത്. കാരണം ലാളിത്യവും വിനയവും തുടങ്ങിയ ഗുണങ്ങളാണ് മനുഷ്യൻ എപ്പോഴും ഭൂഷണമാകുന്നത്. മിഥിലയിൽ വെച്ച് സ്വയംവരം കഴിഞ്ഞു മടങ്ങുന്ന ശ്രീരാമാദികളെ തടഞ്ഞുവെച്ച പരശുരാമനെ വിനയം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും കീഴ്പ്പെടുത്താൻ ശ്രീരാമന് കഴിയുകയും അദ്ദേഹത്തിൻ്റെ തപോഗുണ ശുദ്ധികളെ പോലും രാമന് നൽകിയെന്നും പുരാണം പറയുന്നു. അപ്പോൾ ആത്മപ്രശംസയും പൊള്ളയായ വീൺ വാക്കുകളും ഒരു വ്യക്തിയെ അപഹാസ്യനാക്കി തീർക്കുകയേ ചെയ്യുന്നുള്ളൂവെന്ന് ഈ വരികൾ നമുക്ക് സൂചന തരികയാണ്. പരേ പ്രോക്തോ ഗുണായസ്യ നിർഗുണോ വിഗുണോ ഭവേ ഇദ്രോപി ലഘുതം യാമി സ്വയം പ്രഖ്യാ.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കവിതാരയിൽ കുമാരൻ അശാന്റെ അമ്പിളി എന്ന കവിത, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, AKG ഹോസ്പിറ്റലിൽ ലഭ്യമായ ഡോക്ടർമാരുടെ സേവനങ്ങൾ. 7:10 വിശുദ്ധിയുടെ തീർത്ഥാടനം, ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. സംസാരിക്കുന്നു കണ്ണൂർ ഹജ്ജ് ഹൌസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ MCK. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം അസുരഗോത്രം 3-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവർ ചിന്നമ്മു ശിവദാസ്, ഷാജി മാലൂർ, സിനി രാംദാസ്, കാവ്യ രാമചന്ദ്രൻ അയ്യല്ലൂർ, ഗോപി ചാലിൽ കാഞ്ഞിലേരി, നാദം മുരളി, മിലൻ ഷാ, രതീഷ്, വിനോദ് മാസ്റ്റർ ശിവപുരം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ MT 2-ാം മുഴത്തെക്കുറിച്ച്. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
3: ഇന്ന് മെയ് 4. മെയ് 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അവസാനം. 1904 പനാമ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1930 ബ്രിട്ടീഷ് പോലീസ് മഹാത്മാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് യർവാദ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 1953 കിഴവനും കടലും എന്ന കൃതിക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേ പുലിസ്റ്റർ അവാർഡിന് അർഹനായി. 1979 മാർഗരറ്റ് താച്ചർ UK ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. റഷ്യൻ അഭിഭാഷകനായിരുന്ന അലക്സാണ്ടർ കെറൻസ്കി ബ്രിട്ടനിലെ ടെലിവിഷൻ, സിനിമ, സ്റ്റേജ് മേഖലകളിലെ അതിപ്രശസ്തനായ ഹാസ്യനടന്മാരിൽ ഒരാളായ എറിക് സൈക്സ്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് അന്ന ചാണ്ടി, കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രമുഖരായ വാഗ്ഗേയകാരന്മാരിൽ ഒരാളായ ത്യാഗരാജൻ തുടങ്ങിയവരുടെ ജന്മദിനവും, ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഐസക് ബാറോ, 18 മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 4.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

വചനാമൃതം. ഈശ്വരനെ നമുക്ക് ഭയവും വിശ്വാസവുമുണ്ടെങ്കിൽ നാം മറ്റൊന്നും ഭയക്കേണ്ടതില്ല. മഹാത്മാഗാന്ധി.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 4, മേഡം 21, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ജനവിധി ഇന്നറിയാം. സംസ്ഥാനത്തെ 43 കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണും. 8:30 യന്ത്രങ്ങളിലെ വോട്ടും എണ്ണിത്തുടങ്ങും. അതോടെ ആദ്യ ഫലസൂചന പുറത്തുവരും. വൈകിട്ട് 5 മണിയോടെ നടപടിക്രമം പൂർത്തിയാക്കി വിജയികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന് പുറത്തുവരും. പശ്ചിമബംഗാളിൽ ആകെയുള്ള 294 293 സീറ്റുകളിലെ വോട്ടെണ്ണലാണ് ഇന്ന് നടക്കുക. വ്യാപകമായ അക്രമവും കൃത്രിമവും നടന്നതിനാൽ

സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫൽതായി മണ്ഡലത്തിൽ 21-ാം തീയതി റീപോളിംഗ് നടക്കും. 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14 സമാധാന നിർദ്ദേശം US മുന്നിൽ വെച്ച് ഇറാൻ. US മുന്നോട്ട് വെച്ച 9 സമാധാന പദ്ധതിക്ക് ബദലാണിത്. ഇറാനുമേലുള്ള US ഉപരോധം പിൻവലിക്കുക, ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെയുള്ളവ അവസാനിപ്പിക്കുക എന്നിവയ്ക്കുള്ള ആഹ്വാനവും 14 നിർദ്ദേശങ്ങളിലുണ്ട്. ഇറാന്റെ പുതിയ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ സമാധാന കരാർ ഉണ്ടാകുമോ എന്ന് വ്യക്തമായിട്ടില്ല. UAE പിന്മാറ്റത്തിനു പിന്നാലെ പ്രതിദിന എണ്ണ ഉൽപ്പാദന വീതം വർദ്ധിപ്പിച്ച് ഒപെക് പ്ലസിലെ 7 രാജ്യങ്ങൾ. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിലെ സൗദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈത്ത്, ഒമാൻ എന്നിവയാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. ഇവ 7 ചേർന്ന് ജൂണിൽ പ്രതിദിനം 1.88 ലക്ഷം വീപ്പ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. സ്വതന്ത്ര മാധ്യമമില്ലെങ്കിൽ സമാധാനവും മനുഷ്യാവകാശങ്ങളും പുലരില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന 85% കുറ്റകൃത്യങ്ങളിലും അന്വേഷണം നടക്കുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനമായ ഞായറാഴ്ച നൽകിയ സന്ദേശത്തിലാണ് ഗുട്ടറസ് നയം വ്യക്തമാക്കിയത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഞായറാഴ്ച പുലർച്ചെ 4-നില ഭവന സമുച്ചയത്തിന് തീപിടിച്ച് 2 കുടുംബത്തിലെ 9 പേർ മരിച്ചു. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നീങ്ങുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് യാത്രക്കാരൻ പുറത്തു ചാടി. ചെന്നൈ വിമാനത്താവളത്തിൽ നടന്ന സംഭവത്തിൽ പുതുക്കോട്ട സ്വദേശിയായ 34-കാരനെ അറസ്റ്റ് ചെയ്തു. ഷാർജയിൽ നിന്ന് 234 യാത്രക്കാരുമായി ഞായറാഴ്ച പുലർച്ചെ 3:30 ചെന്നൈയിലെത്തിയ എയർ അറേബ്യ വിമാനം പാർക്കിംഗ് ബേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് യുവാവ് എമർജൻസി വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടിയത്. സംഭവത്തെ തുടർന്ന് പ്രധാന റൺവേ 1 മണിക്കൂർ നേരം അടച്ചിട്ടു. ഈ സമയത്തെ വിമാന സർവീസുകൾ 2-ാം റൺവേയിലേക്ക് മാറ്റി. ചെന്നൈയിലിറങ്ങേണ്ട ചില വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗറിൽ റീൽസ് ചിത്രീകരിക്കാൻ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ 10-വയസ്സുകാരൻ കോണിപ്പടി തകർന്നു വീണു മരിച്ചു. ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കുട്ടികളെ 14 മണിക്കൂറിന് ശേഷം വ്യോമസേന സുരക്ഷിതമായി താഴെയിറക്കി. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ കാശിറാം ആവാസ് കോളനിയിലാണ് സംഭവം. ഇവിടെ 60 അടി ഉയരമുള്ള പഴയ വാട്ടർ ടാങ്കിന് മുകളിൽ 5 കുട്ടികളാണ് കയറിയത്. തിരിച്ചിറങ്ങുന്നതിനിടെ കോണിപ്പടി തകർന്നതോടെ 3 പേർ താഴേക്ക് വീണു. സിദ്ധാർത്ഥ് എന്ന ബാലൻ സംഭവസ്ഥലത്ത് മരിച്ചു. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ബൈക്ക് വൈദ്യുത തൂണിലിടിച്ചു മറിഞ്ഞ് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കോഴിക്കോട് എയർ ക്യാമ്പിലെ കോഴിക്കോട് നരിക്കുനി കുട്ടമ്പൂർക്കുന്നത്ത് ശ്യാമിൽ റഹ്മാനാണ് മരിച്ചത്. ചെറുവാഞ്ചേരി കണ്ണവം റോഡിൽ പുളിയൻ പീടികയ്ക്ക് സമീപം കണ്ണവം വനത്തിലാണ് അപകടം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3-വയസ്സുകാരനുൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മരക്കാർക്കണ്ടി വെത്തിലപ്പള്ളി വയലിലെ മുനീറ സിൽവി മുനീറ, മകളുടെ ഭർത്താവ് മുനീർ, പേരക്കുട്ടി മേസിദാൻ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ 6 ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനായിരുന്നു എന്ന് വെളിപ്പെടുത്തലുമായി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട്. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് വെളിപ്പെടുത്തൽ. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ കടന്നെങ്കിലും ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ഫോഗട്ടിന് മെഡൽ നഷ്ടമായിരുന്നു. തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിസംബറിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. എന്നാൽ തന്റെ മടങ്ങിവരവ് തടയാൻ ആസൂത്രണ ശ്രമം നടക്കുകയാണെന്ന് ഫോഗട്ട് ആരോപിക്കുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഭരണഘടനാ സ്ഥാപനങ്ങളും അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കലാപത്തിന്റെ 3-ാം വാർഷികമായ ഞായറാഴ്ച ഗാങ്തെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ഹമർ സ്റ്റുഡൻസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിരമായ നടപടി ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവർക്ക് സംഘം നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ദേശീയ തലത്തിൽ 4 മുതൽ 10 വരെ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തീപിടുത്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അവബോധം വളർത്തുന്നതിനുമാണ് സുരക്ഷാ വാരാചരണം.

0: സംസ്ഥാനത്ത് അഞ്ചു ദിവസം കൂടി വേനൽ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. നാളെ എറണാകുളം, ഇടുക്കി, വയനാട്, ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ എഴുതി. കനത്ത സുരക്ഷയിൽ ഞായറാഴ്ച 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പരീക്ഷ. ജബൽപൂർ ബർഗി അണക്കെട്ടിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ ക്രൂയിസ് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 13. കാണാതായ അവസാനത്തെ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ പാലിക്കാനും വൈകിട്ട് 7 ആഹ്ലാദ പ്രകടനങ്ങൾ അവസാനിപ്പിക്കാനും ധാരണ. കൂത്തുപറമ്പ് ACP ഓഫീസിൽ നടന്ന രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും പോലീസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചിൻടെക് ചാല, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിനമായ ഇന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ അപ്രഖ്യാപിത നിയന്ത്രണം. അടുത്ത ദിവസങ്ങളിൽ വില വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെയാണ് നിയന്ത്രണം. പമ്പുകളിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും വിൽപ്പന നിർത്തിവച്ചാൽ പൂഴ്ത്തിവെപ്പായി കണ്ട് കർശന നടപടിയെടുക്കുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ തുടരും. സിവിൽ സർവീസിലെ അച്ചടക്കം ലംഘിച്ച പ്രശാന്ത് 2024 നവംബർ 11 മുതൽ സസ്പെൻഷനിലാണ്. നടപടി ഈ മാസം പുനഃപരിശോധിക്കാനിരിക്കെയാണ് വീണ്ടും സർക്കാരിനെതിരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിമർശിച്ച് പരസ്യപ്രതികരണം നടത്തിയത്. ഇത് 8-ാമത്തെ തവണയാണ് നടപടിയെടുക്കുന്നത്. അച്ചടക്ക ലംഘനത്തിന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B. അശോകിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ എറണാകുളം സ്വദേശിയിൽ നിന്ന് 24.76 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയടക്കം 2 പേർ ഹൈദരാബാദിൽ പിടിയിൽ. ഹൈദരാബാദ് സ്വദേശികളായ വ്യവസായി സത്യനാരായണമൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരെ ഞായറാഴ്ച രാത്രിയോടെ കൊച്ചിയിലെത്തിച്ചു. വോട്ടെണ്ണൽ ദിനമായ ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടക്കണമെന്ന് മട്ടന്നൂർ പോലീസ് അറിയിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ഇൻഡോർ കോർട്ടിൽ നടന്ന ജില്ലാ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെറുപുഷ്പം HS ചന്ദനക്കാമ്പാറയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളും കിരീടം ചൂടി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സിനെതിരെ കൊൽക്കത്തയ്ക്ക് നിർണായക ജയം. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വനിതാ പോൾവാൾട്ടിൽ സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തി തമിഴ്നാടിന്റെ ഭരണിക ഇളങ്കോവൻ. ദേശീയ ഇൻഡോർ ഓപ്പൺ പോൾവാൾട്ട് മീറ്റിൽ 4.23 മീറ്റർ ചാടിയാണ് ഭരണിക പുതിയ ഉയരം കണ്ടെത്തിയത്. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ സെമിഫൈനലിൽ തോറ്റ ഇന്ത്യക്ക് വെങ്കലം. മുൻ ചാമ്പ്യന്മാരായ ഇന്ത്യയെ ഫ്രാൻസാണ് തകർത്തത്. IPL ടീം രാജസ്ഥാൻ റോയൽസിന് പുതിയ ഉടമകൾ. കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വ്യവസായ പ്രമുഖരായ മിത്തൽ കുടുംബവും അദർ പൂനവാലയും ചേർന്നാണ് ടീമിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത്. ഇക്കാര്യം ക്ലബിന്റെ നിലവിലെ ഉടമ മനോജ് ബദാലെ സ്ഥിരീകരിച്ചു. ഏതാണ്ട് 15,660 കോടി രൂപയുടേതാണ് ഇടപാട്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: സർ,
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഗാനം ആദിമഹസിൽ അനന്തശയനം. നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് രഘുരാജ് ചാലോട് ഈണം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരിയാണ് പാടിയത്.

0: വിഷു ഈസ്റ്റർ ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV, ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
0: കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: 3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 വരെയാണ് നിരോധനം.
0: കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടുകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
3: തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വേട്രി കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21 വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
0: വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 ഉച്ചയ്ക്ക് 1 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടപെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. എൽ പി ജി പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ എൽ പി ജി സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറു കുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നീലേശ്വരം നഗരത്തെ 2 വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസ്സിന് അവധിയായിരുന്നതിനാൽ സംഭവസമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക രച ജ. അഥ വാർത്താഹ. അസമ പശ്ചിമബംഗാള കേരളം തമിഴ്നാടു രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേ പുതുച്ചേരി ഇത്യത്ര വിധാനസഭാ നിർവാചനേഭ്യഃ അദ്യ മതഗണനായൈ സർവാഃ സജ്ജതാഃ ജാതാഃ. മതഗണന പ്രാതഃ അഷ്ടവാദനേ പ്രാരപ്സ്യതെ. പ്രൈഷ്യ മതപത്രാണാം ഗണന സർവപ്രഥമം ഭവിഷ്യതി തഥാ വൈദ്യുതികീ മതദാന യന്ത്രാണാം ഗണന പ്രാതഃ സാധാഷ്ടവാദനേ പ്രാരപ്സ്യതെ. അസമരാജ്യേ ഷഡ്വിംശത്യധികൈകാസനേഭ്യഃ കേരളം രാജ്യേ ചത്വാരിംശദധികൈകാസനേഭ്യഃ തമിഴ്നാടുരാജ്യേ ചതുസ്ത്രിംശദധികദ്വിശത ആസനേഭ്യഃ തഥാ പുതുച്ചേരി ഇത്യത്ര ത്രിംശത് വിധാനസഭാസനേഭ്യഃ മതഗണന ഭവിഷ്യതി. പശ്ചിമബംഗാളെ ത്രിനവത്യധികദ്വിശത ആസനേഭ്യഃ അദ്യ മതഗണന ഭവിഷ്യതി. ഫാൾട്ടാ വിധാനസഭായൈ പുനർമതദാനം മെയ് മാസസ്യ ഏകവിംശതി ദിനാങ്കേ ഭവിഷ്യതി. തത്രൈവ മതഗണന ച മെയ് മാസസ്യ ചതുർവിംശതി ദിനാങ്കേ ഭവിഷ്യതി.
5: ജനാദേശ് 2026.
6: असम, केरलम, तमिलनाडु, पश्चिम बंगाल और पुदुचेरी के चुनाव नतीजों पर विशेष कार्यक्रम आकाशवाणी के साथ
5: आज सुबह 8:30 बजे से
6: मतगणना की पल पल की खबर,
5: हर सीट की सटीक जानकारी,
6: संवाददाताओं से ताज़ा हाल
5: और विशेषज्ञों द्वारा नतीजों का विश्लेषण
6: आकाशवाणी गोल्ड और अन्य फ्रिक्वेंसी पर सुनिए
5: जनादेश 2026.
4: ഭാരതീയാന്തരിക്ഷ നവാചാരേണ ഗാലക്സ് ഐ ഇത്യനേന സംയുക്തരാജ്യാമേരിക്കായാ കാലിഫോർണിയ ഇത്യേതസ്മാത് സ്ഥലാത് സ്പേസ് എക്സ് ഇത്യേതസ്യ ഫാൽക്കൻ 9 റോക്കറ്റ് ഇത്യനേന വിശ്വസ്യ പ്രഥമഃ ഒപ്റ്റുസാർ ഇതി ഉപഗ്രഹ മിഷന ദൃഷ്ടേ പ്രക്ഷേപണം കൃതം. നവത്യധികൈക കിലോഗ്രാമ മിതാ മിഷന ദൃഷ്ടിഃ നൈജ ഭാരതീയ സംസ്ഥാ ദ്വാരാ നിർമ്മിതഃ ബൃഹത്തമഃ പൃഥ്വീ നിരീക്ഷണോപഗ്രഹ അസ്തി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച മിഷന ദൃഷ്ടി ഉപഗ്രഹസ്യ സഫല പ്രക്ഷേപണസ്യ പ്രശംസാം കൃത്വാ ഏതം ഉപഗ്രഹം ഭാരതസ്യ അന്തരീക്ഷസ്യ നവാനവേഷണസ്യ ച യാത്രായാം പ്രമുഖ സോപാന രൂപേണ വർണ്ണിതവന്തൌ. വിദേശ മന്ത്രാലയഃ അവദത് യത് ചതുപഞ്ചാശദധിക നവദശശതമാദ് വർഷാത് കൈലാശ മാനസരോവര യാത്രായൈ ലിപുലേഖ് ഇതി ദീർഘമാർഗഃ അസ്തി, ഏഷഃ നൂതന വികാസഃ നാസ്തി ഇതി. വിദേശ മന്ത്രാലയസ്യ ആധികാരിക പ്രവക്താ രണധീര ജയസ്വാല കൈലാശ മാനസരോവര യാത്രായാ സന്ദർഭേ സീമാ പ്രകരണേ നേപാലസ്യ വിദേശ മന്ത്രാലയ ദ്വാരാ കൃതാനാം ടിപ്പണീനാം വിഷയെ പ്രസാരമാധ്യമാനാം പ്രശ്നാനാം ഉത്തരം ദത്തവാൻ. അസൌ ഉക്തവാൻ യത് ചതുപഞ്ചാശദധിക നവദശശതമാദ് വർഷാത് കൈലാശ മാനസരോവര യാത്രായൈ ലിപുലേഖ് ഇതി ദീർഘമാർഗഃ അസ്തി. അനേന മാർഗേണ യാത്ര ദശകേഭ്യഃ പ്രചലതി, അതഃ ഏഷഃ നൂതനഃ വികാസഃ നാസ്തി ഇതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അദ്യ ഉത്തരപ്രദേശസ്യ പ്രയാഗരാജി രക്ഷാത്രിവേണി സംഗമ യത്ര പ്രൌദ്യോഗിക്യാ ഉദ്യോഗസ്യ സൈനികക്ഷമതായാ സംഗമ ഭവതി ഇത്യേതശ വിഷയം ആലക്ഷ്യ ഉത്തര പ്രൌദ്യോഗികീ സംഗോഷ്ഠ്യാ ഉദ്ഘാടനം കരിഷ്യതി. രക്ഷാമന്ത്രാലയഃ സംസൂചിതവാൻ യത് ഏതത് സംഗോഷ്ഠി പരിചാലനം സംബദ്ധ ആഹ്വാനാനാം നിവാരണായ അത്യാധുനിക സ്വദേശീയ പ്രൌദ്യോഗികീനാം പ്രദർശനസ്യ ഏകീകരണസ്യ ച സജീവമഞ്ച രൂപേണ കാര്യം കരിഷ്യതി. കേന്ദ്രീയ വിധിമന്ത്രി അർജുനരാമ മേഘവാല ഹ്യ റാഞ്ചിനഗരെ ഉച്ചന്യായാലയസ്യ അധിവക്തൃണാം സമ്മേളനെ ഭാഗം അഗൃഹാത്. ഐപിഎൽ ഇതി ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം ഹ്യ രാത്രൌ അഹമ്മദാബാദസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണേ ഗുജറാത്ത് ടൈറ്റൻസ് ദലേന പഞ്ചാബ് കിങ്സ് ദലം ചതുസ്തോഭൈ പരാജിതം ഇതി വാർത്താഹ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. PM ശ്രീ ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് ബാലവാടികയിലും 1-ാം ക്ലാസ്സിലും SC/ST വിഭാഗത്തിന് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വിദ്യാലയ ഓഫീസിൽ നാളേക്കകം സമർപ്പിക്കണം. അപേക്ഷാ ഫോം വിദ്യാലയ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0998529947000. മാതൃഭൂമി കൂത്തുപറമ്പ് മുൻ ലേഖകൻ KK കൃഷ്ണന്റെ സ്മരണയ്ക്കായി കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് നൽകുന്ന മാധ്യമ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025 April 1 മുതൽ 2026 March 31 വരെ പ്രസിദ്ധീകരിച്ച വികസനോന്മുഖ റിപ്പോർട്ടാണ് അവാർഡിന് പരിഗണിക്കുക. അപേക്ഷ ഈ മാസം 10-ാം തീയതിക്കകം

0: സെക്രട്ടറി, കൂത്തുപറമ്പ് പ്രസ് ഫോറം, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, കൂത്തുപറമ്പ്, 670643 എന്ന വിലാസത്തിൽ അയക്കണം. ഫോൺ നമ്പർ 9447359973. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ അവധിക്കാല നീന്തൽ പരിശീലനം ഇന്ന് ആരംഭിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്ക് പ്രത്യേക പരിശീലനം. ഫോൺ നമ്പർ 9562201322. മദ്രാസ് സർവകലാശാല മലയാളം വകുപ്പിൽ MA, സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് www.unom.ac.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷയുടെ ഹാർഡ് കോപ്പി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഫ്ലോർ, ചെന്നൈ, 600005 എന്ന വിലാസത്തിൽ ജൂൺ മാസം 1ാം തീയതിക്കകം ലഭിച്ചിരിക്കണം. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. മയ്യിൽ, ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിലെ ആൺകുട്ടികളുടെ പട്ടികജാതി പ്രീമെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിലുള്ള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. മറ്റു വിഭാഗത്തിലുള്ളവർക്ക് നിശ്ചിത ശതമാനം ഒഴിവുണ്ട്. സൗജന്യ താമസം, ഭക്ഷണം, യൂണിഫോം, ട്യൂഷൻ എന്നിവ ലഭിക്കും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ഇരിക്കൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. ഫോൺ നമ്പർ 9562702482. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. പയ്യന്നൂർ കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അധ്യാപകരുടെ നിയമനത്തിനുള്ള അഭിമുഖം ഇനി പറയുന്നത് പ്രകാരം നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഓരോ കോപ്പിയും സഹിതം കോളേജിൽ ഹാജരാകണം. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക കോളേജ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അഭിമുഖ സമയക്രമം ഈ മാസം 14ാം തീയതി രാവിലെ 9:30 ഹിന്ദി, 10:30 മാത്തമാറ്റിക്സ്, 11:30 സുവോളജി, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇംഗ്ലീഷ്, 15ാം തീയതി രാവിലെ 9:30 മലയാളം, 10:30 ഹിസ്റ്ററി, 11:30 മാനേജ്മെന്റ് സ്റ്റഡീസ്, ഉച്ചയ്ക്ക് 2 മണിക്ക് ബോട്ടണി. ഫോൺ നമ്പർ 0497280512. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ്, ഉറുദു, കൊമേഴ്സ് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലാണ് ഗസ്റ്റ് അധ്യാപകരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ UGC റെഗുലർ ആക്ട് പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. 8ാം തീയതി വൈകിട്ട് 4 മണിക്കകം അപേക്ഷ കോളേജിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0490234627. തലശ്ശേരി തിരുവങ്ങാട് ചാലിയ UP സ്കൂളിൽ UPST ഹിന്ദി അധ്യാപക ഒഴിവ്. ഫോൺ നമ്പർ 9496705091. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇനി പറയുന്ന ക്രമത്തിൽ: മലയാളം 4 രാവിലെ 9:30, ഹിന്ദി 11 മണിക്ക്, ഇംഗ്ലീഷ് 6ാം തീയതി രാവിലെ 10 മണിക്ക്, കൊമേഴ്സ് 7ാം തീയതി രാവിലെ 9:30, ഇലക്ട്രോണിക്സ് ഉച്ചയ്ക്ക് 1:30, കമ്പ്യൂട്ടർ സയൻസ് ഈ മാസം 14ാം തീയതി രാവിലെ 9:30, മാത്തമാറ്റിക്സ് ഉച്ചയ്ക്ക് 1:30. ഫോൺ നമ്പർ 8547005051. കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 20ാം തീയതി രാവിലെ 10 മണിക്ക്. മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഭാഗങ്ങളിലുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1:30. കൂടാളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക് ആരോഗ്യവകുപ്പിന്റെ സമിതിക്ക് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 7ാം തീയതി രാവിലെ 11 മണിക്ക്. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. കൂടാളി മാണിയൂർ പുല്യോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം നാളെ സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ചുള്ള വിളക്കുതിരി എഴുന്നള്ളത്ത് ചടങ്ങുകൾ കൂത്തുപറമ്പ്, പുറക്കളം, കോട്ടയം, തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ മാസം 21ാം തീയതി വരെ നടക്കും. പയ്യന്നൂർ മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കളിയാട്ടത്തോടനുബന്ധിച്ച് ഇന്ന് സാംസ്കാരിക സദസ്സും വനിതാ സാംസ്കാരിക സമ്മേളനവും ഉണ്ടായിരിക്കും.

0: പയ്യന്നൂർ ചുവാട്ടവളപ്പിൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും നാളെ മുതൽ ഈ മാസം 8-ാം തീയതി വരെ നടക്കും. കവിമണ്ഡലം കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണി മാഷു ജന്മശതാബ്ദിയും ക്വിസ് മത്സരവും സ്മൃതിയരങ്ങും ഈ മാസം 10-ാം തീയതി 3 മണിക്ക് പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ഹാളിൽ നടക്കും. കണ്ണൂർ സൗത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ ആയിക്കര ലെവൽ ക്രൂസ് നാളെ രാവിലെ 8 മണി മുതൽ 6-ാം തീയതി രാത്രി 11 മണി വരെയും തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രോസ് ഈ മാസം 7-ാം തീയതി രാവിലെ 8 മണി മുതൽ 8-ാം തീയതി രാത്രി 11 മണി വരെയും അടച്ചിടും. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവം ഈ മാസം 28-ാം തീയതി നെയ്യാട്ടത്തോടെ ആരംഭിക്കും. എളമ്പാറ, രേരോത്ത്, കൊതേരി തറവാട്, മേലേക്കണ്ടിപ്പറമ്പ്, വയനാട്ടുകുലവൻ കോട്ടം തിരയുത്സവത്തിന്റെ ഭാഗമായി ഇന്ന് എടലാപുരത്ത് ചാമുണ്ടിയുടെ തിരുമുടിയുണ്ടായിരിക്കും. ചാല തന്നട മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രോത്സവം ഈ മാസം 5, 6, 7 തീയതികളിൽ നടക്കും. ചാലാട് മാടത്തങ്കണ്ടിക്കാവ് പ്രതിഷ്ഠാ കളിയാട്ടത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും വൈകിട്ട് കരിവേടൻ, അതിരാളൻ, ഗുളികൻ, ആദിമൂലിയാടൻ, കുടിവീരൻ എന്നീ തിരകളുടെ തോറ്റമുണ്ടാവും. കൊളച്ചേരി ചേലേരി മാറ്റാങ്കിയിൽ മാണിക്കൊത്ത് പെരുമ്പാറ ഭഗവതി ക്ഷേത്രം കളിയാട്ടം മറ്റന്നാൾ ആരംഭിക്കും. പിലാത്തറ ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പനി ഉത്സവം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. കുഞ്ഞിമംഗലം മുതുവടത്ത് കളരിക്കളിയാട്ടം നാളെ സമാപിക്കും. കാങ്കോൽ വലിയച്ചാൽ പൊന്നാരട്ട തറവാട് കളിയാട്ടം ഈ മാസം 6-7 തീയതികളിൽ നടക്കും. അതിയടം ശ്രീസ്ഥ മീത്തലെ വളപ്പിൽ ചിറമ്മൽ തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനത്തെ കളിയാട്ടം ഇന്ന് സമാപിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
1: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
0: ഇപ്പോൾ സംസാരിക്കുന്നു കണ്ണൂർ ഹജ്ജ് ഹൗസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ MCK.
5: നമസ്കാരം, എന്റെ പേര് അബ്ദുൽ ഗഫൂർ MCK. ഞാൻ കണ്ണൂർ ഹജ്ജ് ഹൗസിന്റെ നോഡൽ ഓഫീസറാണ്. കണ്ണൂർ ഹജ്ജ് ഹൗസിൽ ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി ഈ ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനലിനും അതുപോലെ തന്നെ എയർപോർട്ട് പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള ഗ്രൗണ്ടിലാണ്.

അവിടെ ഏതാണ്ട് 26,000 സ്ക്വയർ ഫീറ്റിൽ ഒരു താൽക്കാലിക ക്യാമ്പ് സജ്ജീകരിച്ച് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പിനകത്ത് ഏതാണ്ട് ഈ 26,000 സ്ക്വയർ ഫീറ്റിനകത്ത് നമ്മൾ സജ്ജീകരിക്കുന്നത് ഈ തീർത്ഥാടകർക്കുള്ള താമസ സ്ഥലം, അത് സ്ത്രീ പുരുഷന്മാർക്ക് വേറെ വേറെയാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം, അതും വേറെ വേറെ ആയിട്ട് സജ്ജീകരിക്കും. അവർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം കൃത്യമായി വിലയിരുത്തുകയും ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് നൽകുകയും ചെയ്യുന്നതിനുള്ള മെഡിക്കൽ ഫെസിലിറ്റി, ഒരു ക്ലിനിക്ക് സൗകര്യം ഉണ്ടാകും. അതിൽ അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, അതുപോലെ തന്നെ ഹോമിയോ മെഡിസിനും ലഭ്യമാവും. അതുകൂടാതെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മുഴുവൻ സമയ നിരീക്ഷണവും അതിൻ്റെ സപ്പോർട്ട് മെക്കാനിസവും അവിടെ ഉണ്ടാവും. ഒരു ഫയർ എഞ്ചിൻ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും, ആംബുലൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. അതുപോലെ മറ്റ് ഇതര സൗകര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉറപ്പാക്കുമെന്നുള്ളത് കഴിഞ്ഞ തവണ ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തീരുമാനം കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ADM സാന്നിധ്യത്തിൽ ചേർന്ന ഏജൻസി മീറ്റിങ്ങിനകത്ത് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിനകത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഏതാണ്ട് അതിൻ്റെ പൂർത്തിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 6 പുലർച്ചെ 2:30 ആദ്യത്തെ വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുക. ഫ്ലൈ അദീൽ എന്ന് പറയുന്ന സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാന കമ്പനി ആണ് ഇത്തവണത്തെ ഹജ്ജ് ഓപ്പറേഷൻ നടത്തുന്നത്. 5 ഉച്ചയ്ക്ക് 2 ഹാജിമാരും ഇവിടെ എത്തിച്ചേരും. അവർ 5 2 എത്തുന്ന ഹാജിമാർ അവരുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് അവർ നേരെ ഈ ക്യാമ്പിനകത്തേക്ക് എത്തുകയാണ് ചെയ്യുക. ആ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും അവരുടെ ആചാരപരമായ സംഗതികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വിമാനം പുറപ്പെടുന്നതിന് 3 മുമ്പേ എയർപോർട്ടിലേക്ക് തിരികെ എത്തിച്ച് ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തിക്കുകയും അതിനകത്ത് അവരെ യാത്രയാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. 2:30 വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി ഈ ഫ്ളാഗ് ഓഫ് എയർപോർട്ടിനകത്ത് റൺവേയിൽ വെച്ച് വിമാനത്തിന് ഫ്ളാഗ് ഓഫ് ചടങ്ങ് സംഘടിപ്പിക്കും. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക 5 വൈകുന്നേരം 4 കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അവർകളാണ് ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. ആ ഉദ്ഘാടനത്തെ തുടർന്ന് ക്യാമ്പിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ട ഈ ഏരിയയിൽ പൂർണ്ണ സജ്ജമാവുകയും പൂർണ്ണമായ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. 13 വിമാനങ്ങളിലായിട്ട് 4,550 ഹാജിമാരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ വൈഡ് ബോഡി വിമാനത്തിനകത്ത് യാത്രയാവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എയർപോർട്ടിനകത്ത് സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിനകത്ത് ഹാജിമാർക്കുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഏജൻസികളും, അത് കസ്റ്റംസ് ആവട്ടെ, എമിഗ്രേഷൻ ആവട്ടെ, എയർപോർട്ടിനകത്തുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ടീമാവട്ടെ, അവരെല്ലാം തന്നെ ഇതിന് പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നിലക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. MDയും അതുപോലെ തന്നെ അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറൊക്കെ ചേർന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ ഭംഗിയായ ഒരു ഹജ്ജ് പുറപ്പെടൽ കണ്ണൂരിൽ വെച്ച് നടക്കും. 2023 കണ്ണൂരിൽ ആദ്യമായിട്ട് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം അനുവദിച്ച് കിട്ടിയത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് എല്ലാ വർഷവും കഴിഞ്ഞ 3 ഹജ്ജ് ഓപ്പറേഷൻസും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഹജ്ജ് ഓപ്പറേഷനായിട്ട് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹാജിമാരെ സേവിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 200 വരുന്ന വളണ്ടിയർമാർ സദാ സജ്ജരായിട്ട് രാവും പകലും ഇല്ലാതെ ക്യാമ്പിനകത്ത് സന്നിഹിതരായിരിക്കും. അവരെല്ലാം സേവന തൽപരരായിട്ട് വരുന്ന ആളുകളാണ്. അവരതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും. അതുകൂടാതെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ള 35 വരുന്ന ഒരു സെല്ലിനെ രൂപീകരിച്ചുകൊണ്ട് ഈ ഹജ്ജ് ക്യാമ്പിലേക്ക് സർക്കാർ ഉത്തരവാക്കിയിട്ടുണ്ട്. ആ സെല്ലിന് നേതൃത്വം നൽകുന്നത് ഒരു പോലീസ് സൂപ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കൃത്യമായൊരു നിരീക്ഷണവും കൃത്യമായ വിലയിരുത്തലും കൃത്യമായ പ്രവർത്തനവുമാണ് ക്യാമ്പിൻ്റെ ഭാഗമായി നടക്കുക.

0: ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്ന ഹാജിമാരുടെ ഒപ്പം വരുന്ന ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയുമായുള്ള ആളുകളെ ക്യാമ്പിൻ്റെ പുറത്ത് മാത്രമാണ് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക. അവരെ ക്യാമ്പിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരും നിർവഹിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്യാമ്പ് വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി, വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു ഹജ്ജ് ക്യാമ്പ് 2026 നടത്താൻ കണ്ണൂരിൽ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കണ്ണൂരിനെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുണ്ട്, മംഗലാപുരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഹാജിമാരുണ്ട്. കൂടാതെ വയനാടിൻ്റെ ഭാഗത്തു നിന്നുള്ളവരും ഈ കണ്ണൂരിൻ്റെ ഈ അന്താരാഷ്ട്ര പുറപ്പെടൽ കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. ആ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. കൂടാതെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരിൽ നമ്മുടെ കൊടക് ജില്ലയുടെ ഭാഗമായി, അതുപോലെ മടിക്കേരിയുടെ ഭാഗമായിട്ടുള്ള ഹാജിമാരും ഇപ്പോൾ ഇത്തവണ വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാരും കണ്ണൂരിനെ ആശ്രയിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. കണ്ണൂർ ക്യാമ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ എയർപോർട്ടിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണത്. അതുകൊണ്ട് തന്നെ വർഷം കഴിയുന്തോറും ഹാജിമാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഹാജിമാർ വരുന്നുണ്ട്. 2023 2030 ഹാജിമാർ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നത്. ഇത്തവണ കേരളത്തിലെ 3 പുറപ്പെടൽ കേന്ദ്രങ്ങളാണുള്ളത്. അതിനെ ഏതാണ്ട് അതിനെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ കണ്ണൂരിൻ്റെ പുറപ്പെടൽ കേന്ദ്രത്തിലുള്ള ഹാജിമാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. കണ്ണൂരിൽ ഏറ്റവും മികച്ച സേവനം കിട്ടുന്നതെന്നുള്ള വിലയിരുത്തിയത് ഹാജിമാർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സംവിധാനത്തെക്കുറിച്ച് ഏറ്റവും വലിയ വിലയിരുത്തൽ നടത്തുന്നത് ഇതൊരു ജനകീയ സംവിധാനമാണ്. ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരാണ്. ബജറ്റ് വിഹിതം അനുവദിച്ചുകൊണ്ട്, ഏതാണ്ട് 1 കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി വഴി ക്യാമ്പ് നടത്തുന്നത്. എന്നാൽ ഈ ക്യാമ്പ് ഏകപക്ഷീയമായി സർക്കാരോ ഹജ്ജ് കമ്മിറ്റിയോ അല്ല നടത്തുന്നത്. ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി, ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ ക്യാമ്പ് നടത്തി വരുന്നത്. ക്യാമ്പ് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക സാമൂഹ്യ മേഖലയിലുള്ള പ്രഗത്ഭരായ ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ, MPമാരൊക്കെ വരുന്ന രീതി കഴിഞ്ഞ വർഷങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത്തവണയും അത് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പിലെത്തുകയും ഹാജിമാരുമായി അവരുടെ ആത്മീയമായ കാര്യങ്ങളുടെ ഭാഗമായി അവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. അത് ഇത്തവണയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ക്യാമ്പിനകത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ട രീതിയിലാണ് ഉണ്ടാവുക. എല്ലാവർക്കും പ്രവേശനം നൽകാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ സൗകര്യത്തിനകത്ത് സാധിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് എന്തായാലും ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റിതര സൗകര്യങ്ങളെല്ലാം തന്നെ കണ്ണൂർ ഹജ്ജ് ക്യാമ്പിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു ടെൻറ്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ ടെൻറ്റ് ഏറ്റവും ഈ ടെർമിനലിനോട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ടെർമിനൽ ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. നേരത്തെ കാർഗോ കോംപ്ലക്സിലാണ് ഈ ക്യാമ്പ് പ്രവർത്തിച്ചത്. അവിടത്തേക്ക് പ്രവേശനം പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എന്താണ് ക്യാമ്പ് എന്നും അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ അതല്ല, ഇത് നേരിട്ട് എല്ലാവർക്കും ക്യാമ്പ് കാണാൻ സാധിക്കും. ക്യാമ്പിനകത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. താങ്ക് യു.
1: ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ഹജ്ജ് ഹൗസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ MCK.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി

0: സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.
3: പുതിയ മഠം. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 EVMകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റും UDF 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30 വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 മണിയോടെ നടത്തിയ 3-ാം ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മെഷീനുടെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരിക. 9 മണിക്ക് ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 മണിയോടെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.
3: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണി തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFഉം ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ 4-ാം ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 മണിയോടെ തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 വരെ ടേബിളുകൾ EVM കൌണ്ടിങ്ങിനും 4 മുതൽ 9 വരെ ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 വരെ ടേബിളുകൾ ETP BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 വീതം സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
3: QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
6: കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റ് ലോഷ്യസ് സ്കൂളിലും കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 2 സീറ്റുകളിൽ കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്.
3: കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാലാ ചിന്തക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു.
7: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും, തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
3: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ UAE വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 100,000 ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശന വേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9 മണിക്ക്.

0: കാങ്ങിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അടുത്തത് നോക്കാം, ആദർശ് മാഷിന് ചാൻസ് കൊടുക്കുക, ആരെ വിളിക്കണം എന്നുള്ളത്. ആദർശ് മാഷെ, അടുത്തൊരാളെ വിളിച്ചോളൂ.
2: അടുത്തത് നമുക്കിപ്പം ഷെർവിന്റെ ഒരേയൊരു കൂട്ടുകാരിയായ ശിവാഞ്ജനെ തന്നെ വിളിക്കാം.
1: ഓ അടിപൊളി ശിവാഞ്ജന. അപ്പോ ആനന്ദ് മാഷെ, ശിവാഞ്ജന റെഡിയായി വന്നിട്ടുണ്ട്, ചാൻസ് തന്നിരിക്കുന്നു വീണ്ടും.
3: ഓക്കെ, ശിവാഞ്ജന നേരത്തെ പറഞ്ഞ പോലെ ഷെർവിൻ ശിവാഞ്ജന രണ്ടുപേര് ഇതിലൊന്നിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വന്നതാണ്. അപ്പോൾ ഷെർവിൻ്റെ അടുത്ത ചങ്ങായി തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ശിവാഞ്ജനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളെ തന്നെ, വളരെ സ്മാർട്ടാണ്, കാര്യങ്ങളെ ചെയ്യാനും ഇതൊക്കെ മേളകൾക്ക് പങ്കെടുന്ന കൂട്ടിലാണ്. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ US എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും മുമ്പിട്ട് നിൽക്കുന്ന ഒരാളാണ് ശിവാഞ്ജന.
1: ശിവാഞ്ജന ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ശിവാഞ്ജന എപ്പോഴും ഇങ്ങനെയാണോ? ശിവാഞ്ജന ഇങ്ങനെ തന്നെയാണോ എപ്പോഴും? എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ അല്ലേ? എന്താ തോന്നി നമ്മുടെ ഷെർവിൻ ശിവാഞ്ജനെ കുറിച്ച് പറഞ്ഞപ്പോഴ്?
4: ഒന്നുമില്ല, നമ്മള് അംഗൻവാടി തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നു. പിന്നെ 5 ഇപ്പൊ 7 വരെ. ഇനി 8 പോകുമ്പോ അറിയില്ല.
1: എവിടെയാ അങ്ങനെ എവിടെങ്കിലും ഒരുമിച്ച് പഠിക്കണം എന്നുണ്ടോ ഹൈസ്കൂളില്? അങ്ങനൊന്നുമില്ല, ചേരുന്നുണ്ട്, ഒരുമിച്ചായാലോ. ഓക്കെ, നല്ലത്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഫാമിലി എല്ലാരും തമ്മിൽ നല്ലോണം അറിയുന്നവരാണ്. വീടിന്റെ അടുത്ത് ഫാമിലിയാണ്. എന്താ ബന്ധം?
4: എന്റെ അച്ഛന്റെ
1: കുടുംബാണ്. അപ്പൊ പിന്നെ വീട്ടിലും പരിപാടിക്കൊക്കെ കാണാൻ പറ്റും. ഓക്കെ, വീട്ടിലാർക്കുള്ള?
4: വീട്ടില് അമ്മയോ അച്ഛാച്ചനും അമ്മമ്മയോ അനിയനും.
1: പേര് പറഞ്ഞോ?
4: അച്ഛൻ പുറത്താ, അമ്മേന്റെ പേര് നമിത, അച്ഛന്റെ പേര് നിഖില്, അനിയന്റെ പേര് ദേവതീർത്ഥ്, അമ്മമ്മേന്റെ പേര് ലത, അച്ഛാച്ഛന്റെ പേര് മുകുന്ദ്.
1: ആരാണ് വീട്ടില് പഠിക്കാനൊക്കെ സഹായിക്കുക?
4: ഞാൻ ഒറ്റക്ക് പഠിക്കൂ. അമ്മ ഇങ്ങനെ പറയും, പഠിക്കൂ പഠിക്കൂ.
1: അമ്മ ഹൗസ് വൈഫ് ആണോ?
4: അല്ല, അമ്മ ജോലിക്കുന്നുണ്ട്.
1: എവിടെയാ ജോലി ചെയ്യുന്നത്?
4: ശിവൂര് എഞ്ചിനീയറിംഗ് കോളേജില് ലൈബ്രറിയില്.
1: ലൈബ്രറിയില്. പേര്?
4: നമിത.
1: അച്ഛാച്ഛനെല്ലാം അച്ഛമ്മയെല്ലാം പറയൂലേ ഇങ്ങനെ നിങ്ങളിപ്പം ടിവി കണ്ടിട്ടോ മൊബൈലെല്ലാം എടുത്തിട്ട് നമ്മളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അപ്പൊ എന്താ തിരിച്ചു പറയാ? അവര് പറയുമ്പോ ദേഷ്യം വരുമോ?
4: ഓക്കെ,
1: ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോ പറയില്ലേ വഴക്കു പറയാ?
4: ടിവി കാണുമ്പോ അധികം പറയില്ല, ഫോണ് കാണുമ്പോ പറയും.
1: പറയും. ആരാണ് അച്ഛമ്മയാണോ കൂടുതൽ അച്ഛാച്ഛനോ വഴക്കു പറയാ?
4: അച്ഛമ്മ.
1: പൊതുവെ എങ്ങനെയാണോ അമ്മ അച്ഛമ്മ അവരാണ് കുറച്ചും കൂടി കൂടുതൽ വഴക്കു പറയാ. ഓക്കെ, പക്ഷെ നല്ല ഇഷ്ടായിരിക്കും അല്ലേ? കഥകളൊക്കെ പറഞ്ഞുതരാറുണ്ടോ ആ കുട്ടിക്കാലത്തെ അച്ഛമ്മയുടെ അച്ഛച്ചിന്റെ?
4: ഞാനിങ്ങനെ അടുത്തിരുന്ന് ചോദിക്കുമ്പോ അവരൊന്ന് പറഞ്ഞു.
1: പണ്ടത്തെ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചെല്ലാം കേൾക്കാൻ നല്ല രസല്ലേ? നമുക്കൊക്കെ കിട്ടാതെ പോയ ഒരുപാട് കാര്യങ്ങളില്ലേ അവരുടെ കുട്ടിക്കാലത്ത്? അത് അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവാറുണ്ടോ കേൾക്കുമ്പോൾ?
4: ചിലതെല്ലാം കേൾക്കുമ്പോണ്ടോ, ചിലത് ഫോണൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോണ്ടോ?
1: ഫോണാണ് നമ്മുടെ എല്ലാരും ഇത്. ഓക്കെ, അച്ഛൻ എപ്പോഴും വിളിക്കോ? എവിടെയാ അച്ഛൻ? എവിടെയാ?
4: ബഹറിൻ.
1: ബഹറിൻ. ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ?
4: ഇല്ല.
1: ഓക്കെ, എപ്പോഴും വരുന്നുണ്ടോ? ഇപ്പൊ വെക്കേഷനിൽ വരുന്നുണ്ടോ?
4: ഇല്ല.
1: പോയിട്ടുണ്ടോ?
4: പോയിട്ടുണ്ടോ
1: അങ്ങോട്ട്? പോണെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ചാൻസ് ഉണ്ടോ പോവാൻ? കൊണ്ടുപോവാ?
4: കൊണ്ടുപോന്ന് പറഞ്ഞേ.
1: പറഞ്ഞേ. ഓക്കെ, എന്ത് പരിപാടിയെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടോ എന്തെങ്കിലും? അവതരിപ്പിക്കുന്നില്ല. അപ്പൊ ഒരു രണ്ടുപേരി ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടിന് രണ്ടുപേരി എല്ലാരും പാടാതെ പോയാലും നമ്മൾ കേൾക്കുന്നവര് വിചാരിക്കും ഇവർക്ക് ആർക്കും പാടാൻ അറിയില്ല.
4: പാട്ടൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല.
1: പഠിച്ചിട്ടൊന്നും വേണ്ട, നമ്മള് നമ്മളതായ ഇതിൽ പറയില്ലേ, അങ്ങനെ പഠിയാ മതി. നമ്മളെപ്പോഴും അറിയാതെ പാടിപ്പോന്ന പാട്ടുകൾ ഉണ്ടാവില്ല, ആ രണ്ടുപേരും ധൈര്യമായിട്ട് പാടിക്കോ.

0: അടിപൊളി, പാടാനെല്ലാം ആവുന്നുണ്ട്, പാടാൻ ശ്രമിക്കണേ കേട്ടാ. അമ്മക്ക് മോൾ എന്താവണം എന്ന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ?
1: ഇല്ല.
0: എന്നാലും പറയൂലേ, മോളെ എങ്ങനെ ആയാല് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് എന്നൊക്കെ.
1: അമ്മ അങ്ങനെ അനക്ക് പണി ഡോക്ടർ ആവണം, പിന്നെ അത് പേടിയായി.
0: അത് നമ്മള് ഓരോ കാലഘട്ടം വരുമ്പോ നമ്മളെ ഇത് മാറും, എന്താണ് ആവേണ്ടത്. കുറച്ചും കൂടി വലുതായ നിങ്ങക്ക് വേറെ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോ ഇപ്പോഴേ അത് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ, ചോദിച്ചാൽ തന്നെ അതിനൊരു ആൻസർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഡോക്ടർ ആവണ്ടെന്ന് തീരുമാനിച്ചാലും വേറെ എന്തെങ്കിലും ആവണമെന്ന് വന്നിട്ടുണ്ടോ മനസ്സിൽ?
1: പോലീസ്.
0: പോലീസ്, അതിനി എപ്പോഴാ മാറാൻ നോക്കാം. ഓക്കെ, പോലീസിനോട് ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ?
1: ഇല്ല, എല്ലാരും സുരക്ഷ നോക്കുന്നുണ്ട്.
0: പ്രത്യേകിച്ച് ലേഡീസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളും വനിതകളും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അവരൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം നല്ല കാര്യം തന്നെയാണ് അല്ലേ. ചില സമയം നമ്മൾ ചില സിനിമകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം കാണാല്ല ചില സാഹസികമായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെയാണ്. അപ്പോ നല്ലൊരു പോലീസ് ഓഫീസർ ആയിട്ട് മാറട്ടെ, ആഗ്രഹം മാറുന്നില്ല എങ്കിൽ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു പാട്ട്, ഈ പാട്ടെന്നെ മതിയോ? ഈ പാട്ട് തന്നെ വെച്ച് തന്നാ മതിയോ? അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക് യു.

0: അടുത്തതായി
1: നിവേദ്യ, നേരത്തെ പറഞ്ഞ കുട്ടികളിൽ ഒരാളാണ് നിവേദ്യ. ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനില്ല. കാരണം പൊതുവായ രീതിയിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മുമ്പിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. മേളയായിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ, കലാമേള ഏതിലാണെങ്കിലും

0: ും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് നിവേദ്യ.
1: നിവേദ്യയുടെ ഫേസ് എനിക്ക് ഒരു ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചിട്ടാവുമ്പോൾ നമുക്ക് അറിയുന്നതാണോ നോക്കാം. നിവേദ്യ വീട് എവിടെയാ?
2: കാഞ്ഞിലേരി തന്നെ.
1: കാഞ്ഞിലേരി തന്നെയാണ്? കാഞ്ഞിലേരി സ്കൂളിന്റെ അടുത്താണ്.
2: ഓക്കെ.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏച്ചിയുണ്ട്, ഏട്ടനും അച്ഛനും.
1: പേര് പറയണം, എല്ലാരും പേര്?
2: അമ്മേന്റെ പേര് രമ്യ, അച്ഛന്റെ പേര് മഹേഷ്, ഏച്ചിന്റെ പേര് നന്ദന, അച്ഛമ്മന്റെ പേര് ആനന്ദവല്ലി, ഏട്ടന്റെ പേര് വൈഷ്ണവ്.
1: അവരെവിടെയാ പഠിക്കുന്നത്? ടീച്ചർ തന്നെ. എല്ലാരും ആനന്ദ് മാഷെ കണ്ടിട്ടാണോ ടീച്ചർ ആവണമെന്ന് പറയുന്നേ? ആണ്. ഓക്കെ, ആനന്ദ് മാഷ ഫേൻ ആണ്. ഓക്കെ, ആനന്ദ് മാഷെ പറയുമ്പോഴ് മനസ്സിലേക്ക് വരുന്ന ഒരു പ്രത്യേകത എന്താ മാഷിന്റെ?
2: മാഷ് ഉപദേശം പിന്നെ പഠിപ്പിക്കല് എല്ലാം നല്ല തന്നെയാണ്. നമ്മളെ ഈ ഏഴാം ക്ലാസ്സിലെ ക്ലാസ് മാഷാണ്. അപ്പം ഏഴാം ക്ലാസ്സിന് പോകുമ്പോ നല്ല വിഷമമുണ്ട്. മാഷിനെയും പിരിയോ എല്ലാരും ഫ്രണ്ട്സിനെ എല്ലാം പിരിയുമ്പോ നല്ല വിഷമമുണ്ട്. മാഷ് ക്ലാസ്സിൽ വരൂ, നല്ലോണം പഠിപ്പിക്കൂ, നല്ല നമുക്ക്
1: സബ്ജക്ട് എടുക്കുന്നത്
2: സയൻസ്, നമുക്ക് വേണ്ടിട്ട് കുറെ ഉപദേശം തരൂ.
1: സാധാരണ നമ്മള് പൊതുവേ പ്രത്യേകിച്ചും ഈ ഒരു തലമുറ ഈ ഉപദേശത്തിനോട് അത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ നിവേദ്യ നേരെ തിരിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ഉപദേശം കേൾക്കാൻ രസമുള്ളിയും നല്ല മനസ്സിൽ തട്ടുന്ന ഉപദേശമായിരിക്കും അല്ലേ? ഓക്കെ, വീട്ടിൽ പോയിട്ട് പറയാറുണ്ടോ മാഷെ കുറിച്ച്? എന്താ പറയാല്? ഇതൊക്കെ തന്നെ
2: മാഷ ഓരോ ദിവസം എന്തെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത്, നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു, എന്തെങ്കിലും സംഭവം നടത്തിട്ടുണ്ടെങ്കിൽ
1: എല്ലാ കാര്യങ്ങളും വീട്ടിൽ പോയിട്ട് എല്ലാരും പറയണം. അമ്മയോട് ആരോടാ ഷെയർ ചെയ്യാ?
2: അമ്മയോട് ഏച്ചിയോട് അധികം
1: പറയും. എന്ത് കാര്യം നടന്നാലും വീട്ടിൽ പോയിട്ട് പറയണം. അതാണ് കാരണം നമ്മൾ വീട്ടുകാർ ഇങ്ങനെ കാത്തുക്കായിരിക്കും നിങ്ങൾ സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടിട്ട്, എന്തൊക്കെയാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, എന്ത് പരിപാടി ഇന്ന് അവതരിപ്പിക്കുന്നത്?
2: നാടൻ പാട്ട്. സാർ രണ്ടുപേരെയും അറിയാം, കുറയൊന്നും
1: കുഴപ്പമില്ല, അറിയുന്നത്ര പഠിക്കും. സപ്പോർട്ട് ചെയ്യണേ എല്ലാരും. സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് നിങ്ങള് ബാക്കി പാടണം, അറിയുന്നവരാണെങ്കിൽ.

0: ഇനിയുണ്ട് ഇതിന് ബാക്കി പാട്ടിനെ കുറച്ചും കൂടി ഉണ്ടോ? നല്ല പാട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആരെന്താഷിനെയും കൂടി നമുക്ക് ഫ്രണ്ടിൽ ഉൾപ്പെടുത്താം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് മനോഹരമായ പാട്ട് കേൾക്കാം. അപ്പം നല്ലൊരു ടീച്ചറായിട്ട് കുറെ കുട്ടികളെയും കൂട്ടിയിട്ട് റേഡിയോ മലബാറിന്റെ ഈ സ്റ്റുഡിയോയിൽ ഇതുപോലെ വന്നിട്ട് അവതരിപ്പിക്കണം. ഇനി ഏത് സ്കൂളിൽ പോകാനാ താല്പര്യം?
1: പഠിക്കുന്നോണ്ട്
0: അങ്ങോട്ട് തന്നെയാണ് താല്പര്യം. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.

0: പക്ഷേ
1: നമ്മുടെ ശ്രുതിനാണ്, ശ്രുതിൻ ഷാജി.
0: ശ്രുതിൻ
1: ഷാജി
0: ഓക്കെ,
1: അതിപ്പോ 6ാം ക്ലാസ്സിലാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോ ഒരു ഓമനത്തും തോന്നുന്ന കുട്ടിയും തോന്നുന്ന ഫേസ്, അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്.
0: ഇവനെ നമ്മള്
1: വളരെയൊരു ഓമനത്തുന്ന ഫേസ് ആണ്. നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ, സൂരജായിട്ടുണ്ടായിരുന്നത് കംപ്ലൈന്റ് ബോക്സ് ഇട്ടത്, പരാതിപ്പെട്ടി എന്ന് പറയും. അതിന് കാരണം വെച്ച് കഴിഞ്ഞാല് 5 ദിവസം സമയത്ത് ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് ചുമ്മാ മാഷെ അങ്ങനെ കാര്യമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ വന്നിട്ട് മാഷെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ 5-5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ കംപ്ലൈന്റ് കൊണ്ട് വരും. നമ്മുടെ സൂര്യാണ പറഞ്ഞത് നീ ഇടക്കിടക്ക് ഓരോ കംപ്ലൈന്റ് കൊണ്ട് വരണം, എന്നാലും നമുക്ക് കേൾക്കാൻ
0: രസം.
1: അങ്ങനെ ചുമ്മാ ഒരു തമാശക്ക്, ചുമ്മാ തമാശ കംപ്ലൈന്റ് ബോക്സ് വിളിക്കുക, അതൊന്നും ഇഷ്ടമാണ്. പക്ഷെ ബാക്കി ആരും വിളിക്കാൻ അനുവദിക്കാറില്ല, നമ്മള് വിളിക്കുന്നവരും അത് കണ്ട്
0: കുട്ടികളാരും
1: നമ്മൾ മാത്രം അത് കണ്ട് മറ്റുള്ളവർ കളിയാക്കരുത് എന്ന് പറയാറുണ്ട്. ആരും വിളിക്കാൻ വിടാറുമില്ല, ഒരു രസം അതിനു വേണ്ടിയിട്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും മുമ്പിട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ്. നമ്മള് സ്പോർട്സിനൊക്കെ കായിക മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്ന ആളാണ് സുധിൻ ഷാജി.
0: ശ്രുതിൻ, ഏച്ചി കൂടി വിളിക്കട്ടെ കംപ്ലൈന്റ് ബോക്സ്. എന്താ ആദ്യം ഈ റേഡിയോയിൽ വന്നിട്ടുള്ള ആദ്യത്തെ കംപ്ലൈന്റ്? എന്താ പറയാനുള്ളത്? ശരി, ഒന്നും പറയില്ല, ഒന്നും കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല. ഇത്ര നേരം നമ്മളിപ്പോ പരിപാടി അവതരിപ്പിച്ചിട്ട് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല മനസ്സിൽ. പെർഫെക്റ്റ്, അതുകൊണ്ടായിരിക്കുമല്ലോ കംപ്ലൈന്റ് വരാത്തെ. ഒരു കംപ്ലൈന്റും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും കൊണ്ടെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, അവസാനം പറയണം. ഓക്കെ, എന്ത് തോന്നി ഈ പേര് സാർ വിളിച്ചപ്പോൾ? സൂര്യചേട്ടൻ മാഷിന്റെ സൂര്യചേട്ടൻ ആ പേര് വിളിച്ചപ്പോ എന്താ തോന്നിയേ? ക്രെഡിറ്റ് ആണോ തോന്നിയേ? അല്ല, വിഷമം വന്നോ? രണ്ടും ഉണ്ട്. എന്നിട്ട് പിന്നെ കംപ്ലൈന്റ് പറയല് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഇടക്കിടക്ക് പറയും, അതൊരു ശീലമായി മാറി. എന്താ ആദ്യമായിട്ട് പോയി പറഞ്ഞ കംപ്ലൈന്റ്? എന്താന്ന് ഓർമ്മയുണ്ടോ?
2: ക്ലാസ്സിലെല്ലാവരും
0: കളിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കംപ്ലൈന്റ് എന്താ?
2: ലാസ്റ്റ് അന്നൊരു കുട്ടി അടിച്ചു.
0: അതും പറഞ്ഞു. ഈ വർഷം കൂടി ഉണ്ട്,
1: ഈ വർഷം 7ാം ക്ലാസ്സിലാണ് വരേണ്ടത്. ഇപ്പം വീട് മാറുന്നുണ്ട് എന്ന് പറയുന്ന കേട്ടു. കൃത്യമായിട്ടില്ല,
0: തീരുമാനമായിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ സ്കൂള്?
1: അങ്ങോട്ടേക്കാണ് ഇടുമ്പോ അങ്ങോട്ടേക്കാ പോകുന്നു പറഞ്ഞു. അപ്പൊ നമ്മള് വണ്ടി അങ്ങോട്ട് പോകുന്നില്ല, പരമാവധി നമ്മൾ സ്കൂളിൽ തന്നെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോകുന്നൊക്കെ വിഷമം കൂടിയാണ്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചിരിക്കുന്ന ഒരു മുഖം ഇല്ലാതാവുക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്.
0: അപ്പൊ
1: പരമാവധി നമ്മള് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് എങ്ങനെ ആക്കാൻ വേണ്ടി.
0: ഓക്കെ, കംപ്ലൈന്റ് ബോക്സ് അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പായി പോകും. ആർക്കെങ്കിലും കൊടുത്തിട്ട് പോവാൻ തീരുമാനമാണെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകണ്ടേ? ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ട് മാഷേ. വേറെ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നും ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അച്ഛനോ അമ്മയോ അനിയത്തിയോ അമ്മമ്മയോ മാമനോ.
0: പേര്?
2: അമ്മേന്റെ പേര് സ്മിത, അച്ഛന്റെ പേര് ഷാജി, അമ്മമ്മേന്റെ പേര് കല്യാണി, മാമന്റെ പേര് ധനലേഷ്, അനിയത്തിന്റെ പേര് ശ്രുതിക.
0: ശ്രുതിക്ക് എവിടെ പഠിക്കുന്നേ?
2: കാനലേ.
0: അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ ബേക്കറി.
0: എവിടെ?
2: പേരാവൂർ.
0: പേരാവൂർ. അതുകൊണ്ടാണല്ലേ താമസം മാറ്റേണ്ട ഉദ്ദേശം? എന്തുകൊണ്ടാ അങ്ങോട്ട് മാറാൻ കാരണം?
2: വീട് മാറുന്നുണ്ട്.
0: വീട് അവിടെ വീട് വെച്ചിട്ടുണ്ടോ പുതിയ? ഓക്കെ. അമ്മ എന്താ ചെയ്യുന്നത്?
2: അമ്മ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫാണ്. ഓക്കെ. ഇഷ്ടമുണ്ടോ പോവാൻ നാട്ടിന്ന്?
2: ചെറിയൊരു
0: വിഷമമുണ്ട്. സാറില്ല, വീട് മാറിയാലും സ്കൂൾ അഥവാ മാറണം എന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനൊക്കെ മിസ്സാവരുത്, ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും വന്നിട്ട് വരാൻ പറ്റുന്ന സമയത്തൊക്കെ വന്ന് കാണണം, ബന്ധം നിലനിർത്തണം. ഓക്കെ. ഏത് സ്കൂളാ പോവാൻ സാധ്യത? മുന്നേ പഠിച്ചേ? ഈ സ്കൂളിൽ വന്നപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ടോ മറ്റേ സ്കൂളിൽ നിന്ന് ഇവിടത്തേക്ക്
2: വന്നപ്പോഴും?
0: എന്താ പ്രത്യേകത?
2: നല്ല ടീച്ചേഴ്സ്, നല്ല
0: അന്തരീക്ഷം, പഠിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടല്ലേ അവിടെ. ഓക്കെ. സ്കൂളിൽ നിന്ന് പോകുമ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താ? മാഷി എന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ. ഓക്കെ. മാഷ് വിളിക്കാറുണ്ട് ഇടക്കിടക്ക് വീട്ടില്? ലീവല്ലായാ വിളിക്കോ? വിളിക്കോ, വിളിച്ചു നോക്കൂ. ഓക്കെ. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ആരെയാ ഏറ്റവും ഇഷ്ടം? മയൂഖ് ഉണ്ട് അവിടെ വന്നിട്ട്. മയൂഖേ വിഷോ, മയൂഖിന് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. മയൂഖിന് എന്താ ഇഷ്ടപ്പെടാൻ കാരണം?
2: ആദ്യം ഞാൻ ജി എൽ പിയില് ആദ്യം വന്നേരം ഓൻ എന്നോട് ആദ്യം ഫ്രണ്ടായിട്ട് വന്നു, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്.
0: ബെസ്റ്റ് ഫ്രണ്ട് ആയി അല്ലേ. ഓക്കെ. നിങ്ങള് വീടിന്റെ അടുത്ത് തന്നെയാണോ?
2: അല്ല,
0: ദൂരെ ദൂരെയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് കാണുന്നതേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടാളും സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാ, ഏതിനെ കുറിച്ചാ സംസാരിക്കാറ്? നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു? അങ്ങനെയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പറയും. കംപ്ലൈന്റ് ബോക്സ് എന്ന് വിളിച്ചപ്പോ അവൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സിനിമയൊക്കെ കാണാറുണ്ടാ? യാത്ര പോകാൻ ഇഷ്ടമാണോ? എവിടെയാ പോയ ലാസ്റ്റ്?
2: ലാസ്റ്റ് കർണാടക.
0: കർണാടകയിൽ എന്താ കണ്ടേ പോയിട്ട്?
2: ക്ഷേത്രത്തിൽ പോയി.
0: ഏത് ക്ഷേത്രാന്ന് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല. എങ്ങനെയാ പോവാറ്? ആരെങ്കിലും കൂടെ ഒരുമിച്ച് ട്രിപ്പ് ആണോ പോവാ, അല്ല ഫാമിലി മാത്രമാണോ?
2: ഫാമിലി.
0: ഫാമിലി ഇത് സ്പെഷ്യൽ പിടിച്ചിട്ട് പോവാ. ഓക്കെ, അപ്പൊ അടുത്ത എവിടെയാ ഇപ്പൊ വെക്കേഷനിൽ എവിടെയെങ്കിലും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
2: എവിടെയാ?
0: ആലപ്പുഴ. ബോട്ടിലെ? അപ്പൊ അടിച്ചു പൊളിച്ചിട്ട് വരണം.
3: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിൽ. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

റേഡിയോ ആറ്റ് സ്കൂൾ. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്നും പ്രത്യേകതയോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. മലയാളമാസം വൈശാഖത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വൈശാഖമാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന ഒരു കാര്യമുണ്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. വൈശാഖോത്സവം ഇങ്ങടുത്തെത്താറായി. ഏതായാലും ഇന്നത്തെ മധുരഗീതങ്ങളിൽ വൈശാഖം എന്ന വാക്കിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം 1966 പുറത്തിറങ്ങിയ മേയർ നായർ എന്ന ചിത്രത്തിലേതാണ്. എസ് ആർ പുട്ടണ്ണയുടെ സംവിധാനത്തിൽ പി എ തങ്ങൾ നിർമ്മിച്ച ഈ ചിത്രത്തിൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ രമേഷ് ബാലു, പി എ തങ്ങൾ, കേരള ഗോപി, അടൂർഭാസി, കൽപ്പന, മീന, ശാന്താദേവി, കമലാദേവി എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വയലാറിന്റെ വരികൾക്ക് LPR വർമ്മയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ ചിത്രത്തിലെ വൈശാഖ പൗർണമി രാവിൽ എന്നു തുടങ്ങുന്ന ഭാവഗായകൻ P ജയചന്ദ്രൻ പാടിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

സത്യൻ, മധു, ഷീല, ഉഷാകുമാരി എന്നിവർ മുഖ്യ നടീനടന്മാരായി എത്തിയ ചിത്രമായിരുന്നു 1970 പുറത്തിറങ്ങിയ ഭീകര നിമിഷങ്ങൾ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് വി അരുണാചലം, ചിന്ന അണ്ണാമലൈ എന്നിവർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിൻസെന്റ്, അടൂർബാസി, ബഹദൂർ, ശങ്കരാടി, പറവൂർ ഭരതൻ,

കെ പി അബ്ബാസ്, ടി എസ് മുത്തയ്യ, കുട്ടൻപിള്ള, എൻ ഗോവിന്ദൻ കുട്ടി, ഹേമ, ഗീത, ഖദീജ, ബേബി സബിത എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വയലാർ രാമവർമ്മയാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം എസ് ബാബുരാജ്. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ ഗാനഗന്ധർവനും എസ് ജാനകിയും ചേർന്ന് പാടിയ വൈശാഖ പൂജയ്ക്ക് പൂവനം മുഴുവൻ വൈഡൂര്യ മല്ലികൾ പുഷ്പിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

വൈശാഖം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾവിയുടെ സുഗന്ധം. ഇനി കേൾക്കാം. കോന്നിയൂർ ഭാസ് ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം. ചിത്രം സിന്ദൂരം. കോന്നിയൂർ ഭാസിനെ കൂടാതെ ഈ ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട്, ഭരണിക്കാവ് ശിവകുമാർ, അപ്പൻ തച്ചേത്ത്, ശശികലാ മേനോൻ എന്നിവരും ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 1976 ജെ സിയുടെ സംവിധാനത്തിൽ ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ എം ജി സോമൻ, വിൻസെന്റ്, ജയഭാരതി, റാണി ചന്ദ്ര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ സുധീർ, ശങ്കരാടി, മാള അരവിന്ദൻ, കെ പി എസ് സി ലളിത, മല്ലിക സുകുമാരൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. ഇതിലെ വൈശാഖയാമിനി വിരുന്നു വന്നു, വാസന്ത സന്ധ്യകൾ

സുകുമാരൻ, രാഘവൻ, ജയഭാരതി, ജലജ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് 1979 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കണ്ണുകൾ. പി ഗോപികുമാറിന്റെ സംവിധാനത്തിൽ കെ കെ വിജയൻ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് രവി വിലങ്ങനാണ്. സംഗീതം വി ദക്ഷിണാമൂർത്തി. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ വാതാലയേശന്റെ തിരുവാഗ ചാർത്ത് കണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ.

0: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വൈശാഖം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം എന്ന് നാഥന്റെ നിമ്മി എന്ന ചിത്രത്തിലെ ഗാനം. 1986 സാജന്റെ സംവിധാനത്തിൽ പി ടി സേവിയർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി, റഹ്മാൻ, രാധു എന്നിവരാണ് പ്രധാന നടീനടന്മാർ. ഇവരെ കൂടാതെ മുകേഷ്, തിലകൻ, മാള അരവിന്ദൻ, ലിസി, കവിയൂർ പൊന്നമ്മ, കുഞ്ചൻ എന്നിവരും മറ്റു കഥാപാത്രങ്ങളായി എത്തി. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ചുനക്കര രാമൻകുട്ടിയും കലാധരനും ചേർന്നാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ശ്യാം. കേൾക്കാം.
1: സന്ധ്യകളേ വൈശാഖ സന്ധ്യകളേ.
0: ആലാപനം കെ ജെ യേശുദാസ്.
2: സന്ധ്യകളേ വൈശാഖ സന്ധ്യകളേ, തങ്കത്തോടയുമേലസുമായി

1987 സൂപ്പർഹിറ്റ് ചലച്ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. അതിലെ ദാസനെയും വിജയനെയും ആർക്കാണ് മറക്കാൻ സാധിക്കുക? മോഹൻലാൽ, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജു മാത്യുവാണ്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ എന്നിവരെ കൂടാതെ MG സോമൻ, സീമ, ശോഭന, ഇന്നസെന്റ്, KP ഉമ്മർ, തിലകൻ, ശങ്കരാടി, മാമുക്കോയ, ക്യാപ്റ്റൻ രാജു, സുകുമാരി, ജനാർദ്ദനൻ, കുണ്ടറ ജോണി, കൊല്ലം അജിത്, മീന, TP മാധവൻ, CI പോൾ, ബോബി കൊട്ടാരക്കര, ശാന്തകുമാരി, IV ശശി എന്നിവരും ഈ ചിത്രത്തിനു വേണ്ടി കഥാപാത്രങ്ങളായി എത്തി. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. രണ്ടു ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കരകാണ കടലലമേലെ എന്ന് തുടങ്ങുന്ന ഗാനവും വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനവും ഏറെ ശ്രദ്ധേയമായ ഗാനങ്ങളായിരുന്നു. KJ യേശുദാസ്, CO ആൻഡോ എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം ദാസേട്ടനെ കൂടാതെ KS ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഈ ഒരു ഗാനം തന്നെയാവട്ടെ മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, 9 മണി മുതൽ പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

മധുര ഗീതങ്ങൾ വൈശാഖം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾവിയുടെ സുഗന്ധം. ഇനി കേൾക്കാം 1975 പുറത്തിറങ്ങിയ അയോധ്യ എന്ന ചിത്രത്തിലെ ഗാനം. പി എൻ സുന്ദരമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിർമ്മാണം എസ് പാവമണി, പ്രേം നസീർ, രാഘവൻ, കെ ആർ വിജയ, റാണി ചന്ദ്ര എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഇവരെ കൂടാതെ അടൂർ ബാസി, ബഹദൂർ, ശങ്കരാടി, മണവാളൻ ജോസഫ്, പറവൂർ ഭരതൻ, ശോഭ, ശ്രീലത നമ്പൂതിരി, മീന, ടി എസ് മുത്തയ്യ, രാഘവ മേനോൻ, കെടാമംഗലം അലി, ബേബി ശാന്തി, ഫിലോമിന, ടി ആർ ഓമന, മാസ്റ്റർ രഘു എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി എത്തി. ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജി ദേവരാജൻ, കെ ജെ യേശുദാസ്, കിഷോർ കുമാർ, എൽ ആർ അഞ്ജലി, എൽ ആർ ഈശ്വരി, ലതാ രാജു, പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 8 ഗാനങ്ങളാണ് ചിത്രത്തിന്

എസ് രമേശൻ നായർ ഗാനരചന നിർവഹിച്ച്, ജയപാൽ സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അമ്മുവിൻ്റെ ആങ്ങളമാർ. 1996 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനം ജയപാലാണ് നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാണം തങ്കച്ചൻ, ബാലചന്ദ്രമേനോൻ, സുചിത്ര, പ്രിയ രാമൻ, മധുപാൽ എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ വൈശാഖ പൂന്തിങ്കൾ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ.

എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായിരുന്നു പരിണയം. മോഹിനി, വിനീത്, മനോജ് കെ ജയൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. സെവൻ ആർട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ബാനറിൽ ജി പി വിജയകുമാറാണ് ചിത്രം നിർമ്മിച്ചത്. ബോംബെ രവിയാണ് യൂസഫ് അലി കേച്ചേരി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത്. ചിത്രത്തിനുവേണ്ടി പശ്ചാത്തല സംഗീതമൊരുക്കിയിരിക്കുന്നത് ജോൺസണാണ്. കുറിയടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം നിരവധി ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിൽ 5 ശരങ്ങളും പാർവണേന്തു, ശാന്താകാരം എന്നീ ഹിറ്റ് ഗാനങ്ങളോടൊപ്പം സാമജ സഞ്ചാരിണി, വൈശാഖ പൗർണമിയോ എന്നീ ഗാനങ്ങൾ ദാസേട്ടനെ കൂടാതെ കെ എസ് ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഏതായാലും ചിത്ര പാടിയ വൈശാഖ പൗർണമിയോ, നിശയുടെ ചേങ്ങിലയോ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിലൂടെ. ഇത് കേൾവിയുടെ സുഗന്ധം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ വൈശാഖം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, മുരളി, സുകന്യ, രഞ്ജിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പുറത്തിറങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും വളർച്ചയും പ്രതിപാദിക്കുന്നതുമായ ഒരു മലയാള ചലച്ചിത്രമാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. സൂര്യ സിനി ആർട്സിന്റെ ബാനറിൽ വി ദീപ നിർമ്മിച്ച ഈ ചിത്രം സൂര്യ സിനി ആർട്സ്, സെവൻ ആർട്സ് എന്നിവരാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ കഥ ചെറിയാൻ കൽപ്പകവാടിയുടേതാണ്. തിരക്കഥാ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ചെറിയാൻ കൽപ്പകവാടിയും വേണു നാഗവള്ളിയും ചേർന്നാണ്. നെടുമുടി വേണു, മുരളി, രാജൻ പി ദേവ്, മാള അരവിന്ദൻ, കരമന ജനാർദ്ദനൻ നായർ, നാസർ, സൈനുദ്ദീൻ, ജഗന്നാഥവർമ്മ, സുകുമാരി, കലാമണ്ഡലം ശ്രീജയ, വിമൽ രാജശിവപുരം എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 7 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, ഗിരീഷ് പുത്തഞ്ചേരി, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, രാധിക തിലക്, സുദീപ് കുമാർ എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ പിറന്ന വൈകാശി തെന്നലോ തിങ്കളോ നീ വൈശാഖ പുലരിതൻ പുണ്യമോ എന്ന എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളിൽ അവസാനമായി 2021 പുറത്തിറങ്ങിയ സ്വപ്നങ്ങൾക്കപ്പുറം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പ്രേം നമ്പ്യാറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. എൻ കെ ഭാസ്കരൻ പയ്യന്നൂർ നിർമ്മാണവും ഗാനരചനയും നിർവഹിച്ച ഈ ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ, ദിവ്യദർശൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചത് പ്രേംകുമാർ മുംബൈയാണ്. 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബിജു നാരായണൻ, പി ആർ നമ്പ്യാർ, പ്രേംകുമാർ മുംബൈ, ഷാബിൻ, ശോഭ ശിവാനി, സുദീപ് കുമാർ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം, മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, വൈശാഖം എന്ന പദത്തിൽ തുടങ്ങുന്നതും വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247363.
2: April 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്ന് അറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLA മാരും മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
3: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നുണ്ട്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
2: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 ഇടത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. തൃശൂരിൽ 13-12 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
4: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
2: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ച് സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDA വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം അസുരഗോത്രം 3-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. നാടകത്തിന്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവർ ചിന്നമ്മു ശിവദാസ്, ഷാജി മാലൂർ, സിനി രാംദാസ്, കാവ്യ രാമചന്ദ്രൻ അയ്യല്ലൂർ, ഗോപി ചാലിൽ കാഞ്ഞലേരി, നാദം മുരളി, മിലൻ ഷാ, രതീഷ്, വിനോദ് മാസ്റ്റർ ശിവപുരം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ MT 2-ാം മുഴത്തെക്കുറിച്ച്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് May 4, മേടം 21, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ജനവിധി ഇന്നറിയാം. സംസ്ഥാനത്തെ 43 കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ 8:00 വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണും. 8:30 യന്ത്രങ്ങളിലെ വോട്ടും എണ്ണിത്തുടങ്ങും. അതോടെ ആദ്യ ഫലസൂചന പുറത്തുവരും. 5:00 നടപടിക്രമം പൂർത്തിയാക്കി വിജയികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ന് പുറത്തുവരും. പശ്ചിമബംഗാളിൽ ആകെയുള്ള 294-ൽ 293 സീറ്റുകളിലെ വോട്ടെണ്ണലാണ് ഇന്ന് നടക്കുക. വ്യാപകമായ അക്രമവും കൃത്രിമവും നടന്നതിനാൽ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫൽതായി മണ്ഡലത്തിൽ 21-ാം തീയതി റീപോളിംഗ് നടക്കും. 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 14 സമാധാന നിർദ്ദേശം US മുന്നിൽ വെച്ച് ഇറാൻ. US മുന്നോട്ട് വെച്ച 9 സമാധാന പദ്ധതിക്ക് ബദലാണിത്. ഇറാനുമേലുള്ള US ഉപരോധം പിൻവലിക്കുക, ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെയുള്ളവ അവസാനിപ്പിക്കുക എന്നിവയ്ക്കുള്ള ആഹ്വാനവും 14 നിർദ്ദേശങ്ങളിലുണ്ട്. ഇറാന്റെ പുതിയ നിർദ്ദേശം അവലോകനം ചെയ്യുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ സമാധാന കരാറുണ്ടാകുമോ എന്ന് വ്യക്തമായിട്ടില്ല. UAEയുടെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രതിദിന എണ്ണ ഉൽപ്പാദന വീതം വർദ്ധിപ്പിച്ച് ഒപെക് പ്ലസിലെ 7 രാജ്യങ്ങൾ. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിലെ സൗദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈത്ത്, ഒമാൻ എന്നിവയാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. ഇവ 7 ചേർന്ന് ജൂണിൽ പ്രതിദിനം 1.88 ലക്ഷം വീപ്പ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ തീരുമാനം. സ്വതന്ത്ര മാധ്യമമില്ലെങ്കിൽ സമാധാനവും മനുഷ്യാവകാശങ്ങളും പുലരില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന 85% കുറ്റകൃത്യങ്ങളിലും അന്വേഷണം നടക്കുകയോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനമായ ഞായറാഴ്ച നൽകിയ സന്ദേശത്തിലാണ് ഗുട്ടറസ് നയം വ്യക്തമാക്കിയത്. ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഞായറാഴ്ച പുലർച്ചെ 4-നില ഭവന സമുച്ചയത്തിന് തീപിടിച്ച് 2 കുടുംബത്തിലെ 9 പേർ മരിച്ചു. AC പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നീങ്ങുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് യാത്രക്കാരൻ പുറത്തു ചാടി. ചെന്നൈ വിമാനത്താവളത്തിൽ നടന്ന സംഭവത്തിൽ പുതുക്കോട്ട സ്വദേശിയായ 34-കാരനെ അറസ്റ്റ് ചെയ്തു. ഷാർജയിൽ നിന്ന് 234 യാത്രക്കാരുമായി ഞായറാഴ്ച പുലർച്ചെ 3:30 ചെന്നൈയിലെത്തിയ എയർ അറേബ്യ വിമാനം പാർക്കിംഗ് ബേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് യുവാവ് എമർജൻസി വാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടിയത്. സംഭവത്തെ തുടർന്ന് പ്രധാന റൺവേ 1 മണിക്കൂർ നേരം അടച്ചിട്ടു. ഈ സമയത്തെ വിമാന സർവീസുകൾ 2 റൺവേയിലേക്ക് മാറ്റി. ചെന്നൈയിലിറങ്ങേണ്ട ചില വിമാനങ്ങൾ ബാംഗ്ലൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ നഗറിൽ റീൽസ് ചിത്രീകരിക്കാൻ വാട്ടർ ടാങ്കിന് മുകളിൽ കയറിയ 10-വയസ്സുകാരൻ കോണിപ്പടി തകർന്നു വീണു മരിച്ചു. ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കുട്ടികളെ 14 മണിക്കൂറിന് ശേഷം വ്യോമസേന സുരക്ഷിതമായി താഴെയിറക്കി. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ കാശിറാം ആവാസ് കോളനിയിലാണ് സംഭവം. ഇവിടെ 60 അടി ഉയരമുള്ള പഴയ വാട്ടർ ടാങ്കിന് മുകളിൽ 5 കുട്ടികളാണ് കയറിയത്. തിരിച്ചിറങ്ങുന്നതിനിടെ കോണിപ്പടി തകർന്നതോടെ 3 പേർ താഴേക്ക് വീണു. സിദ്ധാർത്ഥ് എന്ന ബാലൻ സംഭവസ്ഥലത്ത് മരിച്ചു. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ബൈക്ക് വൈദ്യുത തൂണിലടിച്ചു മറിഞ്ഞ് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. കോഴിക്കോട് എയർ ക്യാമ്പിലെ കോഴിക്കോട് നരിക്കുനി കുട്ടമ്പൂർക്കുന്നത്ത് ശ്യാമിൽ റഹ്മാനാണ് മരിച്ചത്. ചെറുവാഞ്ചേരി കണ്ണവം റോഡിൽ പുളിയൻ പീടികയ്ക്ക് സമീപം കണ്ണവം വനത്തിലാണ് അപകടം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ മലയാളി കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ച് 3-വയസ്സുകാരനുൾപ്പെടെ കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മരക്കാർക്കണ്ടി വെത്തിലപ്പള്ളി വയലിലെ മുനീറ സിൽവി മുനീറ, മകളുടെ ഭർത്താവ് മുനീർ, പേരക്കുട്ടി മേസിദാൻ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ 6 ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനായിരുന്നു എന്ന് വെളിപ്പെടുത്തലുമായി ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ട്. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് വെളിപ്പെടുത്തൽ. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിൽ കടന്നെങ്കിലും ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ട ഫോഗട്ടിന് മെഡൽ നഷ്ടമായിരുന്നു. തുടർന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡിസംബറിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. എന്നാൽ തന്റെ മടങ്ങിവരവ് തടയാൻ ആസൂത്രണ ശ്രമം നടക്കുകയാണെന്ന് ഫോഗട്ട് ആരോപിക്കുന്നു. മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഭരണഘടനാ സ്ഥാപനങ്ങളും അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കലാപത്തിന്റെ 3rd വാർഷികമായ ഞായറാഴ്ച ഗാങ്തെ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, ഹമർ സ്റ്റുഡൻസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തിരമായ നടപടി ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവർക്ക് സംഘം നിവേദനം നൽകി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ തലത്തിൽ 4 മുതൽ 10 വരെ അഗ്നിസുരക്ഷാ വാരം ആചരിക്കും. സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തീപിടുത്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള അവബോധം വളർത്തുന്നതിനുമാണ് സുരക്ഷാ വാരാചരണം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി വേനൽ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. നാളെ എറണാകുളം, ഇടുക്കി, വയനാട്, ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, വ്യാഴാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലും മഞ്ഞ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്തെ 1.5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ എഴുതി. കനത്ത സുരക്ഷയിൽ ഞായറാഴ്ച 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പരീക്ഷ. ജബൽപൂർ ബർഗി അണക്കെട്ടിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ ക്രൂയിസ് ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 13. കാണാതായ അവസാനത്തെ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ പാലിക്കാനും വൈകിട്ട് 7 ആഹ്ലാദ പ്രകടനങ്ങൾ അവസാനിപ്പിക്കാനും ധാരണ. കൂത്തുപറമ്പ് ACP ഓഫീസിൽ നടന്ന രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും പോലീസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ചിൻടെക് ചാല, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിനമായ ഇന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ അപ്രഖ്യാപിത നിയന്ത്രണം. അടുത്ത ദിവസങ്ങളിൽ വില വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടെയാണ് നിയന്ത്രണം. പമ്പുകളിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും വിൽപ്പന നിർത്തിവച്ചാൽ പൂഴ്ത്തിവെപ്പായി കണ്ട് കർശന നടപടിയെടുക്കുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ തുടരും. സിവിൽ സർവീസിലെ അച്ചടക്കം ലംഘിച്ച പ്രശാന്ത് 2024 നവംബർ 11 മുതൽ സസ്പെൻഷനിലാണ്. നടപടി ഈ മാസം പുനഃപരിശോധിക്കാനിരിക്കെയാണ് വീണ്ടും സർക്കാരിനെതിരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിമർശിച്ച് പരസ്യപ്രതികരണം നടത്തിയത്. ഇത് 8 തവണയാണ് നടപടിയെടുക്കുന്നത്. അച്ചടക്ക ലംഘനത്തിന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B അശോകിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ എറണാകുളം സ്വദേശിയിൽ നിന്ന് 24.76 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയടക്കം 2 പേർ ഹൈദരാബാദിൽ പിടിയിൽ. ഹൈദരാബാദ് സ്വദേശികളായ വ്യവസായി സത്യനാരായണമൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരെ ഞായറാഴ്ച രാത്രിയോടെ കൊച്ചിയിലെത്തിച്ചു. വോട്ടെണ്ണൽ ദിനമായ ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടക്കണമെന്ന് മട്ടന്നൂർ പോലീസ് അറിയിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ഇൻഡോർ കോർട്ടിൽ നടന്ന ജില്ലാ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചെറുപുഷ്പം HS ചന്ദനക്കാമ്പാറയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളും കിരീടം ചൂടി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സിനെതിരെ കൊൽക്കത്തയ്ക്ക് നിർണായക ജയം. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വനിതാ

0: ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത്. ഇക്കാര്യം ക്ലബിന്റെ നിലവിലെ ഉടമ മനോജ് ബദാലെ സ്ഥിരീകരിച്ചു. ഏതാണ്ട് 15,660 കോടി രൂപയുടേതാണ് ഇടപാട്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630.

0: ഈ കാട്ടിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? ഈ പക്ഷിയും നിനക്കുള്ളത്. ഈ പൂ നല്ല ഗന്ധം, മണത്തു നോക്കേ.
1: വാരണാവധത്തിലെ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുന്തിദേവിയും പാണ്ഡവനും വന്നെത്തിയത് ഹിഡുംബവനത്തിലായിരുന്നു. രാക്ഷസരായ ഹിഡുംബനും സോദര ഹിഡുംബിയും സൂര്യവിഹാരം ചെയ്യുന്ന ഹിഡുംബവനം.
0: ഈ കാട്ടിൽ മനുഷ്യഗന്ധമോ? അതെ, മനുഷ്യഗന്ധം.
2: ഈ കാട് വാഴുന്ന ഹിഡുംബനെ എന്റെ ഏട്ടനെ ഭയമില്ലാത്ത മനുഷ്യരോ?
1: തങ്ങളുടെ വാസസ്ഥലത്തെത്തിയ മനുഷ്യഗന്ധമറിഞ്ഞ ഹിഡുംബൻ അവരെ കൊല്ലുവാൻ സോദരി ഹിഡുംബിയെ ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ മരച്ചുവട്ടിന് ചുവടെ വിശ്രമിക്കുന്ന കുന്തിദേവിയെയും മക്കളെയും ഹിഡുംബി കാണുന്നു. കൂട്ടത്തിൽ സോദരർക്കും അമ്മയ്ക്കും കാവലായി നിൽക്കുന്ന ഭീമസേനോട് ഹിഡുംബിക്ക് അനുരാഗമുണ്ടാകുന്നു. എന്നാൽ ഭീമസേനനും ഹിഡുംബനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഹിഡുംബൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അനാഥിയായ ഹിഡുംബിയെ സംരക്ഷിക്കാൻ കുന്തിദേവി ഭീമസേനോട് പറയുന്നു. പകൽ മുഴുവൻ ഭീമസേനനും ഹിഡുംബിയും കാട്ടിച്ചോലകളിൽ ഉല്ലസിച്ചു കഴിയും. രാത്രികാലങ്ങളിൽ കുന്തിദേവിക്കും സഹോദരങ്ങൾക്കും കാവലായി നിൽക്കും. ഹസ്തിനാപുരത്തിൽ നിന്നും വിദുരന്റെ സന്ദേശമെത്തി. ഏകചക്രിയിലേക്ക് നീങ്ങുവാൻ നിർദ്ദേശം വന്നു. പൂർണ്ണഗർഭിണി

0: ായ ഹിഡുംബിയെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പറഞ്ഞ ഭീമസേനനെ പിന്തിരിപ്പിക്കുകയാണ് കുന്തിദേവിയും യുധിഷ്ഠിരനും അർജുനനുമൊക്കെ. നിസ്സഹായാവസ്ഥയിലുള്ള ഭീമസേനനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹിഡുംബി അവരെ യാത്രയാക്കുന്നു. വനത്തിൽ ഒറ്റപ്പെട്ടു പോയ ഹിഡുംബി ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. ഘടോൽക്കജൻ. കുസൃതിയും കുറുമ്പുമുള്ള ഘടോൽക്കജൻ വന്യമൃഗങ്ങളോട് കൂട്ടുചേർന്ന് കളിച്ച് രസിക്കുകയാണ്. അലായുധൻ എന്ന രാക്ഷസൻ ഹിഡുംബിയെ സ്വന്തമാക്കാൻ വന്നപ്പോൾ ബാലഘടോൽക്കജന്റെ ഉഗ്രപ്രഹരമേൽക്കേണ്ടി വരികയാണ്. രാക്ഷസന്മാർ തിമർക്കുന്ന കാടിന്റെ ഇരുളിമയിൽ നിന്ന് നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. അധികാരത്തിന്റെ അടിയൊഴുക്കുകളും നിഴൽ നാടകങ്ങളും അരങ്ങേറുന്ന ഹസ്തിനാപുരിയിലേക്ക്.
1: വാരണാവതത്തിൽ അരക്കില്ലത്തോടൊപ്പം കത്തി അമർന്നെന്ന് സമാധാനിച്ചതായിരുന്നു. വീണ്ടും അവതരിച്ചിരിക്കുന്നു പാണ്ഡവർ.
0: വാരണാവതത്തിൽ അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർ അത്ഭുതകരമായി രക്ഷപ്പെട്ട കാര്യം ദുര്യോധനനും ശകുനിയും കർണനും അറിയുകയാണ്. ദ്രുപദരാജപുത്രിയായ പാഞ്ചാലിയെ സ്വയംവരം ചെയ്ത് പാണ്ഡവർ ഹസ്തിനപുരത്തിലേക്ക് വരുന്നു.
2: പക പുറത്ത് കാട്ടാതെ ചിരിക്കണം.
3: പാഞ്ചാലിയെ വേട്ട ബ്രാഹ്മണൻ അർജുനനാണെന്ന് അറിഞ്ഞിരുന്നില്ല നമ്മൾ.
2: നഷ്ടമായെന്ന് കരുതിയ സഹോദരങ്ങൾ തിരിച്ചെത്തുന്നതിൽ സന്തോഷം.
0: പാഞ്ചാലി സമേതം വരുന്ന പാണ്ഡവരെ എതിരേൽക്കുവാൻ ഹസ്തിനാപുരി ഒരുങ്ങുകയാണ്. പുതിയ സാഹചര്യത്തിൽ ദുര്യോധനനും സംഘവും ആ വരവേൽപ്പിന് കൂടെ നിൽക്കുന്നു. അച്ഛനില്ലാത്ത തന്റെ മക്കളെ ദുര്യോധനനും മറ്റും ഉപദ്രവിക്കുന്നു എന്ന് കുന്തിദേവി ഗാന്ധാരിയോട് പരാതി പറയുന്നു. ഗുണദോഷിക്കാൻ ചെന്ന ഗാന്ധാരിയോട് മകൻ ദുര്യോധനൻ ആക്ഷേപവാക്കുകൾ പറയുകയാണ്.
4: ശരിയാണ്, തെറ്റെന്റേതാണ്. അനുസരണമുള്ള മക്കളെ വളർത്താൻ ആരും ഗാന്ധാരിയാവരുത്.
0: അഞ്ചുപേരും പങ്കിട്ടെടുക്കണമെന്ന കുന്തിദേവിയുടെ നിലപാടിനോട് പാഞ്ചാലി പ്രതിഷേധിക്കുകയാണ്.
5: ഓർമ്മയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പടയുമായി വന്ന് പിടിച്ചുകെട്ടി ഗുരുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ഒരു രാജാവിനെ, എന്റെ പിതാവ് ദ്രുപദനെ.
6: ദ്രൗപദി
0: അർജുനനോട് തന്റെ അനിഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു.
6: അമ്മ പറഞ്ഞതല്ലേ പതിവ് പോലെ ഭിക്ഷ പങ്കിട്ടെടുക്കാൻ.
5: പങ്കിട്ടെടുക്കാൻ പാത്രത്തിൽ വിളമ്പിയ പായസമാണോ സ്ത്രീ?
0: ഹസ്തിനാപുരിയിൽ അകത്തളങ്ങളിൽ ശകുനിയുടെയും ദുര്യോധനന്റെയും മനസ്സിൽ പാണ്ഡവർക്കെതിരെയുള്ള പകയുടെ പുകയുയരുമ്പോൾ പാർത്ഥന മാത്രം ആഗ്രഹിച്ച പാഞ്ചാലിയുടെ മനസ്സിലും നിരാശ നിറയുകയാണ്.
5: സുഖത്തിലും ദുഃഖത്തിലും തുണയാകുമെന്ന് ഉറപ്പു തന്ന കൃഷ്ണൻ.
0: പിണക്കങ്ങളും പരിഭവങ്ങളും കൊണ്ട് ഹസ്തിനാപുരിയിലെ നാളുകൾ നീങ്ങവേ അശനിപാതമായി ഒരു രാജവിനോദം. സപ്തദോഷങ്ങളിലൊന്നായ ചൂതുകളി. ചൂതുകളി ഒരു ദൗർബല്യമായ യുധിഷ്ഠിരൻ ശകുനിയും ദുര്യോധനനും വിരിച്ച വലയിൽ വീഴുകയായിരുന്നു. കളിഭ്രാന്ത് പിടിച്ച മനസ്സിൽ നിന്ന് അരുതായ്മകൾ ഏറെയുണ്ടായി. സമ്പത്തുകൾക്കൊപ്പം സഹോദരങ്ങളെയും പ്രിയപത്നിയെയും പണയവസ്തുവാക്കി മാറ്റി. മഹാഭാരതത്തിലെ ദുരന്തപൂർണമായ ഒരു അധ്യായം അങ്ങനെ ഹസ്തിനാപുരത്തിന്റെ രാജ്യസഭയിൽ അരങ്ങേറി. പാഞ്ചാലി വസ്ത്രാക്ഷേപം. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദാരുണമായ രംഗം കണ്ട് മഹാരഥന്മാരും പിതാമഹന്മാരും മൗനമവലംബിച്ചപ്പോൾ ഗാന്ധാരി മാതാവ് വിലാപത്തിന് ഒരു അറുതി വരുത്തി. ചൂതുകളിയിലൂടെ തന്റെ മകൻ നേടിയ എല്ലാം പാഞ്ചാലിക്ക് വിട്ടുകൊടുത്തു. പരാജയമേറ്റുവാങ്ങിയെങ്കിലും ശകുനിയുടെ മനസ്സ് അടങ്ങിയിരുന്നില്ല. മുൻകൂട്ടി തയ്യാറാക്കിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഹസ്തിനാപുരിയിലെ രാജ്യസഭയിൽ ചതുരംഗപ്പല്ല പിന്നെയും തയ്യാറായി. ജയിക്കുന്നവർ രാജ്യം വാഴും. 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. അജ്ഞാതവാസകാലത്ത് പിടിക്കപ്പെട്ടാൽ ആവർത്തിക്കുന്ന വനവാസം. ശകുനിയുടെ കൈകളിലെ പകിടകൾ വിജയം മാത്രം കൊയ്തു. യുധിഷ്ഠിരൻ പരാജിതനായി. പരാജിതന്റെ കരാർ പാലിക്കാനായി പാണ്ഡവർ പത്നീസമേതം കാനനത്തിലേക്ക് പോവുകയാണ്. അസുരഗോത്രം നാടകം 3-ാം ഭാഗം.

0: നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും ചിന്നമ്മോ ശിവദാസ്, ഗാന്ധാരി, കാവ്യ, ദ്രൗപദി, ഷാജി മാലൂർ, ദുര്യോധനൻ, സിനി രാമദാസ്, ശകുനി, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, ഗോപിചാലിൽ കാഞ്ഞിലേരി, ജടൻ, നാദം മുരളി, ഭീമസേനൻ, മിലൻ ഷാ, ഘടോൽക്കജൻ, രതീഷ് പി പി, നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം, സഹദേവൻ, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം.
1: അമ്മേ, സഞ്ജയനെ എങ്ങോട്ടാണ് പിതാവ് അയച്ചത്?
2: പിതാവോട് ചോദിക്കാമായിരുന്നില്ലേ?
1: മുഖം കാണിക്കാൻ ആരെയും വിടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
2: ആരും സ്വസ്ഥത നൽകുന്നില്ലല്ലോ അദ്ദേഹത്തിന്.
1: സ്വസ്ഥതക്ക് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇളയച്ചൻ വിദുരൻ പിണങ്ങിപ്പോയത് മുതൽ സ്വസ്ഥത പൂർണ്ണമായിരുന്നു.
2: വിദുരനെ തിരിച്ചു വിളിക്കാനാണ് സഞ്ജയൻ പോയത്.
1: എന്തിന്? 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ ഇളയച്ചൻ.
2: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
1: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകൂ.
2: അതേടാ, ദേശരക്ഷക്ക് വേണ്ടി രാജാവിനനുസരിക്കേണ്ടി വരും.
1: മകന്റെ രക്ഷയല്ലോ ദേശരക്ഷയിലേ എല്ലാവർക്കും മുഖ്യം.
2: മകനെ ഓർക്കാത്തത് കൊണ്ടാണോ നിന്റെ ഓരോ ആവശ്യത്തിനും ഞങ്ങൾ ഒപ്പം നിന്നത്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത്?
1: വല്ല വിധേനയും അമ്മാവന്റെ ഉപായം കൊണ്ടും എന്റെ അടിമകളാക്കിയതായിരുന്നില്ലേ? അമ്മ പറഞ്ഞിട്ടല്ലേ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നത്.
2: അതെ, അമ്മ പറഞ്ഞു. പാഞ്ചാലിയുടെ ശാപവചനങ്ങൾ കൊണ്ട് നീയൊക്കെ ചാമ്പലാവാതിരിക്കാൻ അമ്മ മാപ്പിരുന്നു. സുയോധന, പണയവസ്തുക്കളായി നീ സ്വന്തമാക്കിയ രാജ്യവും സമ്പത്തും പാണ്ഡവരെയും പാഞ്ചാലിയെയും തിരിച്ചേൽപ്പിച്ചപ്പോൾ ശാപമേ വേണ്ടെന്ന് വെച്ചുള്ളൂ. ശപഥങ്ങൾ അങ്ങനെ തന്നെയുണ്ട്.
3: മരുമകനെ ഭയപ്പെടുത്തല്ലേ സോദരി?
2: ശകുനി അന്ധനവേട്ട സോദരിക്ക് സാന്ത്വനമാകാനാണ് വന്നത്. പക്ഷേ ഹസ്തുനപുരത്തിന്റെ ദുശഗുണമെന്നാണ് നീ അറിയുന്നത്.
3: ഞാനത് കാര്യമാക്കുന്നേയില്ല. കാരണം മരുമകനാണ് എന്റെ കാര്യം.
1: അമ്മാവാ, ആ വിദുരരെ തിരിച്ചു വിളിക്കുന്നു പിതാവ്.
3: വരട്ടെ, വരട്ടെ വിദുരർ. സുയോധന, അകത്തിരിക്കുന്ന ശത്രുവ പുറത്തിരിക്കുന്ന ശത്രുവേക്കാൾ അപകടം.
2: വിദുരർ ശത്രുവല്ല ശകുനി. മഹാരാജാവിനെ വിട്ടെങ്ങും പോകില്ല.
3: പാണ്ഡവ മാതാവ് വിദുരഗ്രഹത്തിൽ.
1: മക്കൾക്കൊപ്പം പോകാമായിരുന്നില്ലേ കുന്തിദേവിക്കും?
2: സുയോധന വേണ്ട, അങ്ങനെയൊന്നും പറയരുത്.
3: സോദരി, സ്വന്തം മകന്റെ ആഗ്രഹം എല്ലാറ്റിനും മേലെ അതാവണം.
1: മറ്റുള്ളവരുടെ മക്കളുടെ ആഗ്രഹമല്ലേ അമ്മയ്ക്ക് കാര്യം.
2: നീ ഇത് പറയണം. കൊള്ളരുതായ്മകൾ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോഴും മക്കളുടെ സന്തോഷം കൊതിച്ച് സമാധാനിക്കുന്ന ഞങ്ങളോട് നീ ഇത് തന്നെ പറയണം. സഭാതലത്തിലെ നീചകൃത്യം മനസ്സിൽ നിന്നകലും മുമ്പേ ചൂത് കളിക്കാൻ പാണ്ഡവരെ വീണ്ടും വിളിച്ചുകൊണ്ടുവന്ന നിന്റെ അച്ഛനെ കുറിച്ചും അങ്ങനെ തന്നെ പറയണം.
3: പെങ്ങളെ, ഇവൻ
2: പെറ്റിട്ടപ്പോഴേ വംശരക്ഷക്കു വേണ്ടി മകനെ ഉപേക്ഷിക്കാൻ പലരും പറഞ്ഞു. ഒരു ശാപത്തിനും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇവനെ മാറോട് ചേർത്ത് പിടിച്ച ഈ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴമാണ് നീ അളക്കുന്നത്.
1: അമ്മേ, ഞാൻ
2: യുദ്ധം, ചൂത്, ആത്മഹത്യ. സുയോധന, നിന്റെ അന്ത്യശാസനങ്ങളിൽ ആത്മഹത്യക്കും അടർക്കളത്തിലെ ആത്മാഹുതിക്കും വിട്ടുകൊടുക്കാതെ വീണ്ടും ചൂത് നടത്താൻ നിശ്ചയിച്ച നിന്റെ അച്ഛനമ്മമാർക്ക് മക്കളുടെ ആഗ്രഹം തന്നെയാണ് മുഖ്യം.
3: ശരിയാണ്, ശരിയാണ്. ഇപ്പെല്ലാം ശാന്തമായി. നാം വിചാരിച്ച പോലെ തന്നെ നടന്നു. പാണ്ഡവർ കാടുവാഴുന്നു, കൗരവർ നാടുവാഴുന്നു.

കാട് വാഴുന്ന കഷ്ടപ്പാടും പന്തിയേഴാണ്ട് കാലത്തെ വനവാസവും കുന്തിപുത്രരുടെ ശരീരം തളർത്തിയേക്കും. പക്ഷേ ദുശ്ശാസനൻ വലിച്ചിഴക്കുമ്പോൾ അഴിഞ്ഞു വീണ തലമുടി കെട്ടിയിട്ടില്ല വാഞ്ചാലി. കൗരവസഭയിൽ തലകുനിച്ചിരുന്ന പാണ്ഡവരുടെ അഭിമാനത്തിൽ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കിയ മുറിവുകളും ഉണങ്ങിയിട്ടില്ല. 13 സംവത്സരങ്ങൾ ഹസ്തിനപുരിയിൽ സ്വസ്ഥതയുണ്ടാക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഗാന്ധാരി. ശംഭോ മഹാദേവാ.

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് കുറച്ച് ദൂരമേ സഞ്ചരിച്ചുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും തളർന്നു. ഇനിയും ഏറെ ദൂരം താണ്ടാനുണ്ട്. ഇങ്ങനെയായാൽ എന്തു ചെയ്യും?
1: അറിയില്ല.
0: വെള്ളം അന്വേഷിച്ചു പോയ ഏട്ടനെയും കാണുന്നില്ലല്ലോ. ഇരുട്ട് പരക്കാൻ തുടങ്ങിയാൽ യാത്രയും പറ്റില്ല. വല്ലാത്ത പ്രതിസന്ധി തന്നെ.
1: ഏത് മുജ്ജന്മ പാപം തീർക്കാനാ ഈ പദയാത്രയെന്ന് അറിയില്ല.
2: മുജ്ജന്മ പാപമല്ല, ഈ ജന്മപാപം തന്നെ.
1: ദ്രൗപദി,
2: കാട്ടുപാതകളിലൂടെ നഗ്നപാതയായി ആശ്രമങ്ങൾ തേടിയുള്ള യാത്ര, മഹാറാണി പാഞ്ചാലിക്ക് ഈ പദയാത്ര വിധിച്ചത് ആരെ?
0: നമുക്ക് കുറച്ചു നേരം കൂടി വിശ്രമിക്കാം.
2: എവിടെ? പാഞ്ചാലത്തെ പട്ടുമെത്തയിലും ഇന്ദ്രപ്രസ്ഥത്തിലെ ഹംസതൂലികാ തൽപ്പത്തിലും അന്തി ഉറങ്ങി ശീലിച്ച ഞാൻ വിശ്രമിക്കേണ്ടത് എവിടെയാ പറയൂ.
1: പ്രിയേ, നീ നമ്മെ കുറ്റപ്പെടുത്തുകയാണോ?
2: തീർച്ചയായും. പൊറുക്കാനാവാത്ത തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സോദരയെയും പണയം വെക്കുക. അഞ്ചിലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്?
0: ക്ഷമിക്കണം, അങ്ങനെ പറയരുത്.
2: പറയരുതെന്നോ? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ? സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണിയൊരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
3: നാമാണ് അപരാധി. നമ്മോട് ക്ഷമിക്കൂ പാഞ്ചാലി.
2: പറ്റില്ല യുവരാജ, ഒരു സ്ത്രീ എന്ന നിലയിൽ ക്ഷമിക്കാൻ പറ്റില്ല. വസ്ത്രമഴിച്ച ദുശ്ശാസനോളം അപരാധിയാണ് ഭാര്യയെ പണയം വെക്കാൻ മടിക്കാത്ത അങ്ങ്. പകിടയേറിലെ ചതി തിരിച്ചറിഞ്ഞ് പിന്മാറാനുള്ള സാമാന്യ ബോധം പോലും ചൂതുകളി തലക്ക് പിടിച്ച അങ്ങേക്കുണ്ടായില്ല. അനുഭവത്തിന്റെ അറിവുണ്ടായിരുന്നെങ്കിൽ, രണ്ടാം ക്ഷണത്തിലെ അപകടമറിഞ്ഞ് പിന്മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നോ?
3: അരുത്, ഇനിയും കേൾക്കാൻ വയ്യ, തകർന്നു പോകും. പാഞ്ചാലത്തിന്റെ മഹാസൗഭാഗ്യത്തിൽ നിന്ന് ഘോരവനത്തിന്റെ ദുരന്തത്തിലേക്ക് നിപതിക്കേണ്ടി വന്നതിന് ഈ ഗതികേടിന് ഹസ്തിനാപുരം യുവരാജൻ യുധിഷ്ഠിരൻ.
0: ജ്യേഷ്ഠാ,

0: ആരാണ് നിങ്ങൾ? എന്തിനീ കാട്ടിൽ വന്നു?
1: അത് ചോദിക്കാൻ നിങ്ങൾ ആരാ?
0: അനങ്ങിപ്പോകരുത്. ഞങ്ങളുടെ കാട്ടിൽ വന്ന് ഞങ്ങൾ ആരെന്നു? കൊന്നുകളയും. പറ നിങ്ങൾ ആരാ?
2: ഞങ്ങൾ ബദരിയാശ്രമത്തിലേക്കുള്ള യാത്രയിലാണ്. എന്താ എന്താ ചിരിക്കുന്നത്?
0: നടക്കാത്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോ ചിരിച്ചതാ.
1: നടക്കാത്ത കാര്യമോ?
0: അതെ, ഈ പെണ്ണിനെയും കൊണ്ട് ഈ കാട്ടിലൂടെ നിങ്ങൾക്ക് ബദരിയാശ്രമത്തിൽ എത്താനാവില്ല.
1: കാരണം?
0: കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ കൊല്ലും. മാത്രമല്ല, ചെങ്കുത്തായ കയറ്റവും ഇറക്കവും കുത്തിയുഴകുന്ന പുഴയും ഇതൊന്നും താങ്ങാനുള്ള കരുത്തൊന്നും നിങ്ങൾക്കില്ല.
3: കാട്ടിക്കൊടുക്ക നിങ്ങളുടെ കരുത്ത്.
0: ഊക്കിനേക്കാൾ കരുത്തുള്ള വാക്ക്. കുലമഹിമയിൽ ഊറ്റം കൊള്ളുന്നവരാണെന്ന് വ്യക്തം. ഒന്നോർത്തോ, ഈ മണ്ണ് കാടിന്റെ മക്കളുടേത്. ഇവിടെ അതിക്രമിച്ചെത്തി അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ അടിച്ചമർത്താമെന്ന് മോഹിക്കണ്ട. കാടും നാടും മുടിക്കുന്ന ചതിയന്മാരും കൊള്ളക്കാരുമാണ് നിങ്ങൾ.
2: നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങളെ കൊല്ലണോ?
0: കൊല്ലണം. ഈ കാട് മുടിയാതിരിക്കാൻ കൊല്ലണം. അതിനു മുമ്പ് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ആരാണ് നിങ്ങൾ? എന്തിനിവിടെ വന്നു?
4: പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
0: പറഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്യും. കൊല്ലും കൊല്ലും ഞാൻ.
4: നിനക്കത് ആവില്ലട കാട. എന്റെ അനിയന്മാരുടെ ദേഹത്ത് തൊടില്ല നീ.
0: അനിയന്മാരുടെ മാത്രമല്ല, ചേട്ടന്റെ ദേഹത്തും കൈവെക്കും ഞാൻ. പക്ഷേ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്ന പരിഗണന.
2: ഓഹോ, സ്ത്രീകളോട് അത്രയ്ക്ക് മര്യാദയോ?
0: അതെ, പെണ്ണ് പെറ്റുണ്ടായവൻ തന്നെയാ ഞാനും. എനിക്കും ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് പറയുക, നിങ്ങൾ പോയിക്കൊള്ളുക. കാട്ടുവാസികളും കാട്ടുമൃഗങ്ങളും നിങ്ങളെ വെറുതെ വിടില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം.
3: വേണ്ട, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഈ കാടന്മാരുടെ സഹായം എനിക്ക് വേണ്ട.
0: എങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ, അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിച്ച് യാത്ര തുടർന്നു നോക്ക്.
4: എടാ, വെല്ലുവിളികൾ ഏറെ പിന്നിട്ടാ ഇവിടെ എത്തിയത്. പോകും മുമ്പേ ഞങ്ങളെ വഴിയിൽ തടഞ്ഞതിലുള്ള ശിക്ഷ കൂടി വാങ്ങിക്കൊള്ളൂ. ഭീമസേനന്റെ ശിക്ഷ. എന്താടാ, എവിടെ പോയി നിന്റെ ശൗര്യം? ഭീമസേനൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ തളർന്നോ? എന്താടാ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അങ്ങ് ആരാന്നാ പറഞ്ഞേ?
4: ഞാൻ കുന്തിപുത്രൻ ഭീമസേനൻ.

ആര്യപുത്ര, അങ്ങെവിടെയാണ്? കുടകപ്പാലപ്പൂ കൊണ്ട് കോർത്ത ഈ മാല്യമണിയാൻ അങ്ങ് വരില്ലേ? അന്ന് സ്വയംവര ദിനത്തിലും ഇതുപോലെ കാത്തിരുന്നു ഞാൻ. കിരീടധാരികൾക്കിടയിൽ കണ്ടില്ല, പക്ഷേ കുടുമയിൽ അരിമുല്ലപ്പൂ ചുറ്റിയ കറുത്ത താടിക്കാരൻ ബ്രാഹ്മണകുമാരന്റെ വേഷങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ രാജകുമാരനെ കണ്ടെത്തിയിരുന്നു. ഭരണമാല്യവും അർജുന, കാമ്യകത്തിലെ കുളിരിന് കൂട്ടിരിക്കാൻ വരില്ലേ അങ്ങ്? ആര്യപുത്ര, ഇന്ദ്രപ്രസ്ഥത്തിലെ ശയ്യാഗ്രഹത്തിലെ ഇന്ദ്രനീലിമയേക്കാൾ എനിക്കിഷ്ടം ഇതാണ്.

0: സൗഗന്ധികങ്ങളാണോ ദ്രൗപദി?
1: അല്ല, കാട്ടുപൂക്കളാ.
0: ശിവപൂജയ്ക്ക് നേരിക്കാം.
1: മുടി ചൂടാന്ന് പറഞ്ഞില്ലല്ലോ.
0: ഗന്ധമാതനം ധാരാളം പൂക്കളുള്ള സ്ഥലമാണ്.
1: ഗന്ധമാതനോ?
0: ഇളയച്ഛന്റെ ദൂത് വന്നു, ഇവിടം വിടേണ്ട സമയമായി.
1: ഇളയച്ഛന് ദൂതയക്കല്ലേ വേണ്ടു? യാത്ര ഇനിയും വയ്യ.
0: ഇളയച്ഛൻ നമ്മുടെ ഗുണകാംക്ഷിയല്ലേ, അനുസരിക്കണ്ടേ?
1: അനുസരിക്കണം, പക്ഷേ കാടും മേടും താണ്ടാനുള്ള ആരോഗ്യമില്ല എനിക്ക്.
0: അതോർത്ത് നീ വിഷമിക്കേണ്ട, ഒരടി പോലും നടക്കാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ പ്രാപ്തിയുള്ളവർ കൂടെ ഇല്ലേ?
1: ആര്? ഭീമസേനോ?
0: ഭീമപുത്രൻ, ഘടോൽക്കജനും സംഘവും. ഏത് ദുർഘടപാതയും അവർക്ക് നിസാരം.
1: വേണ്ട, ഹിഡുംബി പുത്രന്റെ സഹായം വേണ്ട എനിക്ക്. കാട്ടാളന്മാരുമായുള്ള സഹവാസം വേണ്ട.
0: പാഞ്ചാലി,
1: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അവരുടെ സാമീപ്യം പോലും ദുസ്സഹമാണ് എനിക്ക്. ഇനി വയ്യ.
0: കാട്ടുപാതകൾ അറിയുന്നവർ, എത്ര ഭാരവും ചുമക്കാൻ കരുത്തുള്ളവർ. ഞാൻ അത്രയേ ഉദ്ദേശിച്ചുള്ളൂ.
1: ഭാര്യ ഒരു ഭാരമായി തോന്നുമ്പോഴാണ് പരസഹായത്തിന് ആളുകളെ തേടുക. പാണ്ഡവർക്കൊരു ഭാരമായി പാഞ്ചാലി അല്ലേ?
2: പരസഹായത്തിന് ആളെ തേടി വിഷമിക്കേണ്ട, ഞാനുണ്ട്.
0: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ.
2: ഉത്തരങ്ങൾ ഓരോന്നായി പറയാം. ചോദ്യം, ആരാണ് നീ? ജഡനാണ് ഞാൻ, ജഡൻ. അടുത്ത ചോദ്യം, നിനക്കിവിടെ എന്ത് കാര്യം? ഉത്തരം, ഈ കാടിന്റെ അധിപനാണ് ഞാൻ. ജീവനിൽ കൊതിയുണ്ട്, എന്റെ ജീവനിലല്ല, ഈ ജീവനിൽ.
0: എടാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? എന്നെ ഞാൻ
3: ജഡാസുര, നിന്റെ അതിമോഹം ഇന്ന് അവസാനിപ്പിക്കും. എന്റെ മകൻ ഘടോൽഖജന ഈ കാട്ടിൽ ഞങ്ങൾക്ക് തുണ. അറിയോ നിനക്ക്?
2: ഘടോൽഖജൻ അറിഞ്ഞില്ല. ആളറിയാതെ ഞാൻ ചെയ്തു പോയതാണ്. മാപ്പാക്കണം.
3: മതി, പോയിക്കോ വേഗം. നമ്മുടെ കൺവെട്ടത്ത് പോലും കണ്ടുപോകരുത്.
2: ഞാൻ പോയേക്കാം, ഇനി വരില്ല. മാപ്പ്.

0: ദുഷ്ടനെ നിങ്ങൾ കൊല്ലാതെ വിട്ടു അല്ലേ?
1: ജീവന് വേണ്ടി യാചിക്കുന്നവരെ കൊല്ലാറില്ല നാം.
0: എന്റെ ജീവന് വേണ്ടി ചോദിച്ചവനാണ് അവൻ, അവനെ നിങ്ങൾ വെറുതെ വിട്ടു അല്ലേ?
1: ആളറിയാതെയാണെന്ന് പറഞ്ഞില്ലേ, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല.
0: അല്ലെങ്കിലും കാട്ടാളന്മാരോട് എന്നും കരുണയാണല്ലോ അങ്ങേക്ക്.
1: ദ്രൗപദി
0: മടുത്തു, ഈ കിരാതന്മാരുടെ ദുർമുഖം കണ്ട് മടുത്തു.
2: അമ്മേ,
0: വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ പലവട്ടം?
2: പാഞ്ചാലി, പ്രഥമ പാണ്ഡവ പുത്രനല്ലേ ഇവൻ?
0: പാഞ്ചാലി പുത്രനല്ലോ രാജൻ.
1: നിനക്കെന്താണ് വേണ്ടത് ദ്രൗപദി?
0: അസുരന്മാർക്കും വനവാസികൾക്കും ബന്ധുവാവാൻ എനിക്ക് വയ്യ. അതിഥികളായവർ എത്താതിരിക്കണം. അതിനെ അങ്ങയുടെ ഈ മകൻ ഇവിടെ വരാതിരിക്കണം.
1: ദ്രൗപദി, നീ
3: വേണ്ട, ഞാൻ പോയിക്കോളാം, ഇനി വരാതെ നോക്കാം.
2: പാഞ്ചാലി പറഞ്ഞതാ ശരി, പോയിക്കോളൂ. വനവാസികളുടെ ഗന്ധം അതാണ് അവൾക്ക്.
3: ഏട്ടാ, മനസ്സിലായി, ഇത് കാടിന്റെ ഗന്ധമാണ്. സുഗന്ധലേപനങ്ങൾ കൊണ്ട് പൊളിപ്പിച്ചിട്ടില്ല ഈ മണം. ഞങ്ങൾക്കത് അസഹ്യമല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസം ഓർത്തില്ല. മഹാറാണി ക്ഷമിക്കണം.
1: മോനെ, എടോൽക്കച്ച,
3: കാട്ടുവാസിയായ ഹിടുമ്പിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തിയുറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ടാ ഈ മണവും. നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു, വരില്ല.
1: ഏട്ടാ, അങ്ങയുടെ അനുജനല്ലേ ഞാൻ? എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി നീ? ഇടുമ്പനെയും ബകനെയും കിർമീരനെയും ഒക്കെ വധിച്ചപ്പോൾ അവരുടെ ഗന്ധവും എന്നിലുണ്ടാവില്ലേ പാഞ്ചാലി?
2: ഭീമസേന,
1: പൂർണ്ണ ഗർഭിണിയായ ഹിടുമ്പിയെ നിഷ്കരണം ഉപേക്ഷിക്കാനും അങ്ങ് ആജ്ഞാപിച്ചിരുന്നു. കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ വധിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അവന്റെ സന്തോഷം തിരിച്ചറിഞ്ഞില്ലേ? അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണവൻ. വീഴ്ചകളിൽ താങ്ങാവാൻ കാടന്റെ കരുത്തു വേണം. പക്ഷെ ആ മുഖം കാണരുത്. കുത്തുവാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്റെ മകനെയാണെന്ന് പോലും ഓർത്തില്ല നിങ്ങൾ.
2: ഭീമസേന, ഇത്രമാത്രം വികാരം കൊള്ളാൻ ഇവിടെ എന്തുണ്ടായി?
1: കഷ്ടം എന്തുണ്ടായെന്നോ? ഉപകാരസ്മരണ അത് അഭിമാനികൾക്ക് പറഞ്ഞതാ.
0: അതുകൊണ്ടാവും സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ വന്നവനെ വെറുതെ വിട്ടത് അല്ലേ?
1: പാഞ്ചാലി, നാവടക്ക് നീ.
2: ഭീമ മതി, അപായപ്പെടുത്താൻ വന്നവനെ വെറുതെ വിട്ടതിലുള്ള വിഷമമാണ് അവൾക്ക്. അവൻ ഇനിയും വന്നേക്കുമെന്നുള്ള ആശങ്കയാണ്.
1: ഇല്ല ഏട്ടാ, ജഡൻ ഇനി വരില്ല. ഗഡോൽക്കജന്റെ മിത്രമാണവൻ, ഇനി അവൻ സഹായിക്കുകയേ ഉള്ളൂ.
0: അരികത്തുള്ളവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തണം, ഇല്ലെങ്കിൽ ആപത്താ.
1: ഓഹോ, കാട്ടിൽ സൂര്യവിഹാരം ചെയ്യുന്നവർക്കിടയിലേക്ക് കടന്നു വന്നവർ നമ്മളല്ലേ. കാടിന്റെ സ്വച്ഛന്ധതയെ തടസ്സപ്പെടുത്തിയാൽ പ്രതിഷേധിക്കുക സ്വാഭാവികം. അകറ്റി നിർത്തേണ്ടവരുടെ സഹായമാവാം, സാമീപ്യമരുത്. മനസ്സിലാകുന്നില്ല ഈ രാജനീതി.
2: അനുജ, ആര്യ സംസ്കൃതി മറന്നുകൂടാ. അസുരഗോത്രങ്ങൾ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവർ തന്നെ. ഭരിക്കാനല്ല, ഭരിക്കപ്പെടാൻ മാത്രം അധികാരമുള്ള അധസ്ഥിതരാണവർ.
1: അധികാരത്തിലേറാനും പിന്നെ കാൽ കീഴിലിട്ട് ചവിട്ടിമെതിക്കാനും വിധിക്കപ്പെട്ടവർ അസുരഗോത്രം.

0: പെട്രോൾ ഖജ. എന്താ എന്താ വന്നത്? മതിയായില്ല നിനക്ക്?
1: ക്ഷമിക്കണം, ഇവിടം വിടുകയാ ഞാൻ. അതിനു മുമ്പ് മഹാറാണിക്കിതാ ഒരു ഉപഹാരം, സ്വീകരിക്കാൻ ദയവുണ്ടാകണം.
2: അതിന്റെ ആവശ്യമൊന്നുമില്ല. നേരത്തെ കൊണ്ടുവന്ന കാട്ടുതേനും പഴങ്ങളും കുറെയുണ്ട്.
1: രാജസഭയിൽ ഒരു സ്ത്രീയുടെ മടിക്കു തഴിക്കുന്നത് തടയാൻ ആര്യഗോത്രത്തിൽ ആണുങ്ങൾ ആരുണ്ടായിരുന്നില്ല. അസുരനീതി അങ്ങനെയല്ല. ജഡൻ എന്റെ മിത്രമാണ്, പക്ഷേ ഒരു പെണ്ണിന്റെ നേർക്ക് കൈനീട്ടിയ ഒരു നീചന്റെയും യാചനക്ക് സൗഹൃദത്തിന്റെ ഔദാര്യം അനുവദിക്കില്ല ഞാൻ. മഹാറാണിയെ പ്രാപിക്കാനോങ്ങിയവന്റെ യാചന കേട്ട് ക്ഷമ കൽപ്പിക്കുന്ന ന്യായാധിപനുമല്ല ഞാൻ. നിങ്ങളുടെ നിഴൽ പോലും സ്പർശിക്കില്ല ഇനി ആരും. ഇത് ഘടോൽക്കജന്റെ വാക്ക്. വാക്ക് തെറ്റിച്ചാൽ ഇതായിരിക്കും ഫലം.
0: ജഡൻ,
1: ജഡന്റെ ശിരസ്.
3: കുലം ചോദിച്ച് കുത്തിനോവിച്ചെങ്കിലും പാഞ്ചാലി മഹാറാണിക്ക് ആ കാടിൻ്റെ മകൻ ഒരു ഉപഹാരം നൽകുന്നു. ജഡാസുരൻ്റെ കബന്ധം. ഘടോൽക്കജന്റെ സുഹൃത്തായിരുന്നു ജഡൻ. എന്നിട്ടും പാഞ്ചാലി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ സൗഹൃദത്തിൻ്റെ നീതി അവന് നൽകിയില്ല. നിറത്തിൻ്റെ പേരിൽ ആര്യഗോത്രത്തിൻ്റെ നാലയലത്ത് പോലും മടുപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോഴും അസുരഗോത്രത്തിലെ ആ യുവാവിൻ്റെ ഹൃത്തടം തുടിക്കുകയായിരുന്നു. സ്വന്തം പിതാവിനെയോ? അസുരഗോത്രം മൂന്നാം ഭാഗം അവസാനിക്കുമ്പോൾ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: ചിന്നമ്മോ ശിവദാസ്, ഗാന്ധാരി, കാവ്യ, ദ്രൗപദി, ഷാജി മാലൂർ, ദുര്യോധനൻ, സിനി രാമദാസ്, ശകുനി, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, ഗോപിചാലിൽ കാഞ്ഞിലേരി, ജഡൻ, നാദം മുരളി, ഭീമസേനൻ, മിലൻ ഷാ, ഘടോൽക്കജൻ, രതീഷ് പി പി, നകുലൻ, വിനോദ് മാസ്റ്റർ ശിവപുരം, സഹദേവൻ, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ. നാടകരചന കൃഷ്ണകുമാർ. സഹസംവിധാനം ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
4: നാടകനേരം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം.

0: 7620.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 ഇടത്ത് UDF മുന്നേറുമ്പോൾ 39 ഇടത്ത് LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 ഇടത്ത് LDFും 1 ഇടത്ത് BJPയും 9 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു രണ്ട് മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇതിലെ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൗണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ നേരത്തെ മന്ത്രി കൂടിയായ ശിവൻകുട്ടിയായിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചെറിയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്.
0: കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റിയാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയൂമൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFിന്റെ റോണി KVV മുന്നിലാണ്. പൂഞ്ഞാറിൽ LDFിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
2: സുവർണ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മണ്ഡലങ്ങളിലും UDFിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ TCD UDFിന്റെ TCD 31321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 6388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി UDF സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന OR കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും വീണ്ടും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 ഇടത്തും LDF ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ 7000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി UDFിന്റെ VT ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളും ഉള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ LDFന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16-ൽ 15 UDF മുന്നേറുന്നു. ഏറനാട്, കോട്ടയ്ക്കൽ, മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ KM ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ LDFന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ UDFന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി?
3: സുവർണ സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന UDF തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും UDFന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 3251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. LDFന്റെ 4 സിറ്റിംഗ് MLA മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും കോന്നിയിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യും.
0: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ DMK 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. AIADMK 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും BJP 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: റേഡിയോ മലബാർ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഗാറിന് ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.0.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗജാലകത്തിൽ നമുക്ക് കേൾക്കാം മുയ്യം മനോജ് രചന നിർവഹിച്ച് സംഗീതം പകർന്ന ഭക്തിഗാനം, ആലപിക്കുന്നത് തന്മയ സുജിത്ത്.

0: മുയം മനോജ് രചന നിർവഹിച്ച് സംഗീതം പകർന്ന ഭക്തിഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് തന്മയ സുജിത്ത്. സർഗജാലകത്തിൽ ഇനി രൂപേഷ് പൂവത്തൂർ എഴുതിയ ജലതരംഗം മോഹിച്ച കാൽച്ചിറങ്ക എന്ന കഥയാണ്. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: ജന്മം എനിക്കിത് കൊടും ശാപം തന്നെ. ഈ പഴയ തറവാടാകട്ടെ ഒരു ശാപക്ഷേത്രവും. ഇവിടെ വിളക്കുകൾ കൊളുത്താറില്ല. ദീപാരാധന വെറും സങ്കല്പവചനം. പൂജാപുഷ്പങ്ങളാവട്ടെ ദുഃഖങ്ങൾ നിറഞ്ഞതും ദേവപാദങ്ങളെ പാടെ മറന്നുപോയതുമാകുന്നു. എല്ലാം കൂടി കത്തിക്കരിഞ്ഞ അരക്കില്ലത്തിൻ്റെ മുഖം പോലെ ഭീകരം. ദൈവനിശ്ചയത്തിൻ്റെ കാൽച്ചുവട്ടിലമർന്ന ഒരു കൊച്ചുകുട്ടിയാണല്ലോ ഞാൻ. എല്ലാം അനുഭവിച്ച് തീർക്കുക തന്നെ. അവൾ ഇനിയും വന്നില്ലല്ലോ. ഈ കണ്ണടയുന്നതിന് മുമ്പ് അവൾ വന്നിരുന്നുവെങ്കിൽ. അയാളുടെ ഓർമ്മകളെ തട്ടിയുണർത്തിക്കൊണ്ട് തൊട്ടരികിൽ അവളുടെ ശബ്ദമുയർന്നു. എഴുത്തുകാരാ, നീ വന്നോ? സമാധാനമായി. തനിച്ചാണോ വന്നത്? അല്ലെങ്കിലും നമ്മുടെ വരവും പോക്കുമെല്ലാം തനിച്ചു തന്നെയാണല്ലോ അല്ലേ? എന്താ രസിക്കുട്ടി ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും അറിയില്ല. അവളുടെ ശബ്ദത്തിൽ പരിഭവം കലർന്നിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണും. അടുക്കളയിൽ അമ്മയുണ്ട്. നീ അങ്ങോട്ട് ചെന്ന്

0: വല്ലതും കഴിച്ചിട്ട് വാ. മറുത്തൊന്നും പറയാതെ അവൾ അനുസരണയോടെ അടുക്കളയിലേക്ക് നീങ്ങിയപ്പോൾ അയാൾ ആത്മഗതം പുലമ്പിക്കൊണ്ടിരുന്നു. എൻ്റെ നർത്തകിയുടെ സാമീപ്യത്തിൽ എന്തൊരാശ്വാസം! യമുനയിലെ ഓളങ്ങൾ എൻ്റെ ശരീരത്തെ ആലിംഗനം ചെയ്യും പോലെ, മായക്കണ്ണൻ്റെ പുല്ലാങ്കുഴൽ വിളിയുടെ മാധുര്യം കാതുകളിൽ അലിഞ്ഞു ചേരുന്നതുപോലെ, സ്വർഗത്തിൽ നിന്നും ഏതോ മാലാഖ അരികിൽ വന്ന് നിന്നതുപോലെ, ഇപ്പോൾ എൻ്റെ നർത്തകിയുടെ കയ്യിൽ ഈ നശിച്ച രോഗാണുക്കളെ കൊല്ലാനുള്ള ദിവ്യൌഷധമുണ്ടെന്ന് തോന്നും വിധം എന്തൊരാശ്വാസം! രസിക്കുട്ടിയുടെ പദചലനങ്ങൾ അയാളെ ചിന്തകളിൽ നിന്ന് തട്ടിയുണർത്തി. നല്ലൊരു ചായ കുടിച്ച് ക്ഷീണം പമ്പകടന്നു, പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ എന്ന ഭാവത്തിൽ അവൾ അയാൾക്ക് മുന്നിലിരുന്നു. എഴുത്തുകാരൻ ഒരു ദീർഘനിശ്വാസത്തോടെ തുടരുകയാണ്. ജീവിതത്തിൻ്റെ ഇരുണ്ട തടവറയിൽ നിന്നും എന്നെ മോചിപ്പിച്ചത് നീയാണല്ലോ. പിന്നീട് ഒരു തൂലികയും കയ്യിൽ തന്ന് കഥകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും കിനാക്കളും അക്ഷരങ്ങളായി ചെത്തിമിനുക്കി വായനക്കാർക്ക് കൊടുക്കുവാനും നിന്റെ സാമീപ്യം എന്നെ സഹായിച്ചു. ഒപ്പം നിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാനുള്ള എൻ്റെ പരിശ്രമവും വിജയം കണ്ടു തുടങ്ങിയ നാളുകൾ, അലങ്കരിച്ച ഒരുപാട് നൃത്തമണ്ഡപങ്ങളിൽ നിന്റെ കാൽച്ചിലമ്പുകൾ ആസ്വാദകരെ ഉണർത്തിയപ്പോൾ ഞാനും അനുഭൂതിയുടെ ശീതള സ്പർശത്തിനുള്ളിൽ മറ്റൊരു ചിലമ്പായി മാറുകയായിരുന്നു. നീ ആടിയ വേഷങ്ങളൊക്കെ രോഗാണുക്കൾ കാർന്നു തിന്ന ഈ ശരീരത്തിനുള്ളിൽ എവിടെയോ ആടിത്തിമർക്കുന്നുണ്ടിപ്പോഴും. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പറിച്ചു കൊണ്ടുപോവാൻ കാലം വരെ മടിച്ചു നിൽക്കുന്നത്. കഥ കൊള്ളാലോ! യാഥാർത്ഥ്യം കഥയുടെ രൂപത്തിലാക്കി അരങ്ങിൻ്റെ പിരിമുറുക്കം കുറക്കാനുള്ള അവളുടെ ശ്രമം വിജയം കണ്ടില്ല. എഴുത്തുകാരൻ തുടരുകയാണ്. ഒരെഴുത്തുകാരനാണെങ്കിലും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നതായി നിനക്കറിയാലോ. ഒരുപക്ഷെ എൻ്റെ നടനമയൂരവും സംഗീതവും താളലയങ്ങൾ തന്നെ. സായം സന്ധ്യകളിൽ വരാന്തയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ജലതരംഗം വീട്ടുമ്പോൾ മുന്നിൽ ആട്ടമാടുന്ന മോഹിനി നീ തന്നെ. ഒരു ദിവസം ആ ജലതരംഗത്തിന് നീ അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഞാൻ നിരസിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് നഷ്ടമായത് ആ വിലപ്പെട്ട കാൽച്ചിലങ്ക. ആ ചിലങ്കകൾ ഇനി ആർക്കു മുന്നിലും ശബ്ദിക്കില്ല. അവളുടെ വാക്കുകളിൽ വിഷാദം ഘനീഭവിച്ചിരുന്നു. വേണ്ട കുട്ടി, ഈ ഹൃദയത്തിനുള്ളിൽ ആ ചിലങ്ക ഇപ്പോഴുമുണ്ട്. മരിക്കുന്നതുവരെ അതിൽ നിന്നും നാദമൊഴുകും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ മരണത്തോട് കൂടുതൽ അടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കഥകളും മണ്ണടിഞ്ഞു പോകരുത്. എൻ്റെ തൂലികയിൽ തുളുമ്പി അക്ഷരക്കൂട്ടുകളും പിന്നെ നീ ആവശ്യപ്പെട്ട ജലതരംഗവും ഇതാ, നീ ഏറ്റുവാങ്ങിക്കൊള്ളുക. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ആ നാദമലയടിക്കുമ്പോൾ കുഴിമാടത്തിനുള്ളിൽ നിന്നും ഞാൻ ഒരുപാട് സന്തോഷിക്കും. കണ്ണുകൾ ഇറുക്കിയടച്ച് കണ്ണീർത്തുള്ളികളെ നിയന്ത്രിക്കാൻ പാടുപെടുമ്പോഴും അവളുടെ ഹൃദയ ചിലമ്പുലി നേർത്ത തേങ്ങലായി അലയടിക്കുന്നത് അയാൾ അറിയാതിരിക്കാൻ വൃഥ പാടുപെടുകയായിരുന്നു.
1: രൂപേഷ് പൂവത്തൂർ എഴുതിയ ജലതരംഗം മോഹിച്ച കാൽച്ചിലങ്ക എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനി ശ്രീനാഥ് മാസ്റ്റർ മുണ്ടേരി രചിച്ച് നാദം മുരളി സംഗീതം പകർന്ന് ആലപിക്കുന്ന ഗാനം

0: ശ്രീനിത് മാസ്റ്റർ മുണ്ടേരി രചിച്ച് നാദമുരളി സംഗീതം പകർന്ന് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി രാധാകൃഷ്ണൻ തലച്ചങ്ങാട് എഴുതി അവതരിപ്പിക്കുന്ന കവിത ഓർമ്മക്കുറിപ്പുകൾ.
1: ഓർക്കുന്നുവോ നീ കൂട്ടുകാരാ, എന്നെ ഓർക്കുന്നുവോ നീ കൂട്ടുകാരാ, എന്നോ മറഞ്ഞ കാലത്തിൻ്റെ

ുമായി നിന്നെ ഞാൻ ഓർക്കുന്നു കൂട്ടുകാര, എന്നെ അറിയുന്നുവോ നീ? നിന്നെ ഞാൻ ഓർക്കുന്നു കൂട്ടുകാര, എന്നെ അറിയുന്നുവോ നീ? കപടവർണ്ണങ്ങളാൽ ചപലവാക്യങ്ങളാൽ കുടിലതകൾ വാഴുന്ന വർത്തമാനങ്ങളിൽ ഒരു നിലാപ്പൊട്ടിൻ വെളിച്ചം വിതയ്ക്കുന്ന നിഴലായി വെളിച്ചമായി കിനിയുന്നതോർമ്മകൾ. പൂവണിച്ചിങ്ങത്തിലോണമെത്തും നാളിലാവണിത്തുമ്പികൾ പാറുന്ന തൊടികളിൽ പച്ചിലെ കുമ്പിളിൽ പൂനിറയ്ക്കാൻ മത്സരിച്ചവർ നമ്മൾ മറന്നുപോയോ? കനകം പൊലിക്കുന്ന കന്നിമാസങ്ങളിൽ കൊയ്ത്തുകൂടാൻ വരും കൂരിയാറ്റക്കിളിക്കൂട്ടങ്ങളെ തെളിച്ചാട്ടുവാൻ പാഞ്ഞതും കൂടുപൊട്ടിച്ചതും തോട്ടിൽ മതിച്ചതും മേഘങ്ങളഗ്നി വർഷിക്കും തുലാവർഷ സന്ധ്യയിൽ മീനിനെ കുത്തിപ്പിടിച്ചതും ഗുളികനും കാളിയും തുള്ളുന്ന വൃശ്ചികക്കാവിൽ കടുങ്കാപ്പി പങ്കിട്ടെടുത്തതും ധനുമാസരാവുകൾ തിരുവാതിരപ്പാട്ടുപാടുന്ന പെണ്ണായി കുളിച്ചു വന്നെത്തവേ, നിഴൽ വീണക്കാവിൽ പുളഞ്ഞു നിന്നാടുന്ന നഗ്നസർപ്പങ്ങളെ കാണാതെ കണ്ടതും. ഓർക്കാതിരിക്കുവാനാവുന്നതെങ്ങനെ? ഓർമ്മകൾ നോവായി തുളുമ്പുമീ വേളയിൽ, ഓർമ്മയിൽ തീക്കാറ്റു വീശുമീ വേളയിൽ, ഓർത്തുപോവുന്നു ഞാൻ പിന്നെയും പിന്നെയും. കുരുമുളകും ഇഞ്ചിയും ഉണങ്ങിയ കളങ്ങളിൽ മകരസംക്രാന്തികൾ ഭജന പാടിയിടവേ, ശിവരാത്രി നോമ്പുമായെത്തുന്ന കുംഭത്തിൽ മേലേറി കത്തുന്ന ചൂടിൽ തപിച്ചു നാം. മീനക്കൊടും വെയിലിൽ ഉച്ചനേരം വീശുമുഷ്ണവാദത്തിൻ ചിലമ്പിട്ട കാലുകൾ നാട്ടുമാവിൻ കൊമ്പുലച്ചേയുതിർക്കുന്ന മധുരക്കുടങ്ങൾ പെറുക്കുവാൻ പാഞ്ഞു നാം. മേടം വിഷുക്കണിയുമായി വന്നുണർത്തവേ, താക്കോൽ പടക്കങ്ങളാഘോഷമാക്കവേ, കണിവെള്ളരിപ്പൂക്കൾ പൂത്ത പാടങ്ങളിൽ ചുടുചോര വീണ ചരിത്രങ്ങൾ കേട്ടു നാം. തച്ചോളിമേപ്പയിൽ കുഞ്ഞോദേനൻ ചാപ്പനൊത്തേ നടന്നൊരാഞ്ഞാറ്റുകണ്ടങ്ങളിൽ ഇടവം വിഷാദമായി പെയ്തിറങ്ങിയിടവേ, ഇടയരായി പൈക്കളെ മേച്ചേ നടന്നു നാം. മിഥുനമുന്മാതിയായി മുടിയഴിച്ചാടവേ, മൃതിഭയം കുത്തിച്ചുളാൻ വിതച്ചിടവേ, പാതിരാ നേരത്ത് ചോരുന്ന കൂരയിൽ ചാണകത്തറയിൽ പകച്ച കണ്ണായി നാം. ആടിപാടാൻ വരും കർക്കിടകമാസത്തിലാതുരർ പട്ടിണിക്കാരായിരുന്നു നാം. പച്ചരിക്കഞ്ഞിക്ക് റേഷൻ കടയ്ക്കു നേർക്കെപ്പോഴും കൺപാർത്ത് കാതോർത്തു നിന്നു നാം. ഓർത്തുപോവുന്നു ഞാൻ കൂട്ടുകാര, വീണ്ടും ഓർത്തുപോവുന്നു ഞാൻ. പട്ടിണിക്കാരായിരുന്നു നാം, അന്നെത്ര നോവുകൾ പങ്കിട്ടെടുത്തവരാണു നാം. പൊട്ടിയ സ്ലേറ്റിൽ നാലക്ഷരം കോർക്കുവാൻ, പൊട്ടക്കിനാവുകൾ കണ്ടേ ചിരിക്കുവാൻ കൂട്ടായിരുന്നവർ നാം. ഒരേ തോണിയിൽ യാത്രയായോർ പിന്നെയെന്നോ പിരിഞ്ഞവർ. കരിന്തിരി കത്തും വിളക്കായി മാറി കാലം പുകഞ്ഞു മുഷിഞ്ഞു നിൽക്കുന്നു. പാതയോരത്തെ കെട്ട കാഴ്ചകൾ നേർത്ത നോവായി നനഞ്ഞു മുഷിഞ്ഞു നിൽക്കുന്നു. യൗവന കൺകളിൽ പീളമൂടുമ്പോൾ സ്വപ്നങ്ങളിൽ കരിന്തേളുകുത്തുന്നു. സൗഹൃദങ്ങൾ ചീഞ്ഞ സന്ദേശവാക്യമായി വാത്സ്യായനങ്ങളിൽ മുങ്ങി നിൽക്കുന്നു. ചോരച്ചു നീലിച്ചു
ശവമായി ബന്ധ

തൊടുങ്ങുമ്പോഴും ചാവു കാണാൻ ഒരാൾ പോലുമില്ലാത്ത മഹാശാപജന്മമായി കത്തിയൊടുങ്ങാത്തൊരസ്ഥി കൂടം പോലെ ഓർമ്മകൾ ചുടലയിൽ നീറി നിൽക്കുമ്പോൾ കത്തിയൊടുങ്ങാത്തൊരസ്ഥി കൂടം പോലെ ഓർമ്മകൾ ചുടലയിൽ നീറി നിൽക്കുമ്പോൾ കാണാമറയത്തു നിന്നു നീ ഇപ്പോഴും നിന്റെ പുല്ലാങ്കുഴൽ പാട്ടുപാടുന്നു, നിന്റെ സ്നേഹാർദ്രമാം ഗീതിമൂളുന്നു. ഞാനതിൻ നൈർമല്യ

രാധാകൃഷ്ണൻ തലച്ചങ്ങാട് എഴുതി അവതരിപ്പിച്ച ഓർമ്മക്കുറിപ്പുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ൽ സീറ്റുകളിൽ മുന്നേറ്റവുമായി യു ഡി എഫ്. 40 എൽഡിഎഫിനും നേമത്ത് എൻഡിഎയ്ക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി എൽഡിഎഫ്. എക്സിറ്റ് പോൾ ഫലസൂചനകൾക്കൊപ്പം യുഡിഎഫും എൻഡിഎയും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ ടിവിക്ക് മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ മുന്നേറ്റവുമായി യുഡിഎഫ്. സംസ്ഥാനത്ത് 10 ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 4 പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 90-ൽ സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി 2 തവണയും അധികാരത്തിലെത്തിയ എൽഡിഎഫ് നിലവിൽ 40 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ എൻഡിഎ നേമം പാലക്കാട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽഡിഎഫിൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. കണ്ണൂർ ജില്ലയിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ 1500 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് ജി ആർ അനിലും, ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, ചേർത്തലയിൽ പി പ്രസാദും, ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ എം ബി രാജേഷും, പത്തനാപുരത്ത് ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ പി രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് വി ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ ഒ ആർ കേളുവും, ഏലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. എറണാകുളം പറവൂരിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി ഡി സതീശനും ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുകയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മുന്നിലാണ്. പേരാവൂരിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിൽ. യു ഡി എഫിന്റെ പി ഐഷ പോറ്റിയേക്കാൾ 89 വോട്ടുകൾക്കാണ് കെ എൻ ബാലഗോപാൽ ലീഡ് ചെയ്യുന്നത്. ചവറയിൽ യു ഡി എഫിന്റെ ഷിബു ബേബി ജോൺ മുന്നിൽ. കൊല്ലത്ത് യു ഡി എഫിന്റെ ബിന്ദു കൃഷ്ണ മുന്നിൽ. കുണ്ടറയിൽ യു ഡി എഫിന്റെ പി സി വിഷ്ണുനാഥ് മുന്നിൽ. ചടയമംഗലം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ യു ഡി എഫും ഇരവിപുരത്ത് ആർ എസ് പിയുമാണ് മുന്നേറുന്നത്. കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് 5 സീറ്റിലും എൽഡിഎഫ് 6 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ചേരുന്നു. തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ?
2: ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നേറുന്നത്. തല്ലാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ 3600+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫ് 5358+ വോട്ടിന് തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ കെ കെ ശൈലജയേക്കാൾ മുന്നിലാണ്. പയ്യന്നൂർ

0: എൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി കുഞ്ഞികൃഷ്ണൻ 3800 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ടി കെ ഗോവിന്ദൻ 7200 വോട്ടിന് മുന്നിലാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ടി ഒ മോഹനൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 9800 വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്.
1: നന്ദി കെ ശശിധരൻ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അരൂരിൽ യു ഡി എഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ എൽ ഡി എഫിന്റെ എം എസ് അരുൺകുമാർ മുന്നിലാണ്. ചേർത്തലയിൽ പി പ്രസാദ് മുന്നേറുകയാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. കോന്നി മണ്ഡലത്തിൽ കെ യു ജനീഷ് കുമാർ മാത്രമാണ് എൽ ഡി എഫിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. മുൻമന്ത്രിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പി പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ എൽ ഡി എഫിന്റെ ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫിന്റെ റോണി കെ ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽ ഡി എഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് 4 എൽ ഡി എഫ് 5 എൻ ഡി എ 2 മുന്നിട്ട് നിൽക്കുന്നു. വാമനാപുരം വട്ടിയൂർക്കാവ് കാട്ടാക്കട കോവളം മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. വർക്കല കഴക്കൂട്ടം അരുവിക്കര പാറശാല നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. നേമത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജിയു കോലിയക്കോട് ചേരുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ?
2: തീർച്ചയായിട്ടും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് എൻ ഡി എയുടെ ഒരു സീറ്റ് ലീഡിംഗ് രണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേമത്തെ കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് ഒരു നേരിയ ലീഡ് എൻ ഡി എക്ക് വന്നിട്ടുണ്ട്. 55 വോട്ടുകൾക്കാണ് എൻ ഡി എയുടെ ലീഡ് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ നേമത്തും ലീഡ് തുടരുകയാണ്. ഇപ്പോൾ 8 എൽ ഡി എഫും 4 യു ഡി എഫും 2 എൻ ഡി എ എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത്. എന്തായാലും ശക്തമായ അതിശക്തമായ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.
1: നന്ദി റജു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ പിന്നിലാക്കി യു ഡി എഫിന്റെ തോമസ് ഉണ്ണിയാടൻ മുന്നേറുകയാണ്. മണലൂരിൽ മുൻമന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സി രവീന്ദ്രനാഥ് മുന്നിലാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ യു ഡി എഫ് തരംഗം. 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽ ഡി എഫിന്റെ എ രാജ മുന്നിലാണ്. കഴിഞ്ഞ തവണ എം എം മണിയുടെ ഒരു സീറ്റ് എൽ ഡി എഫ് നേടിയിരുന്നു. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 2 എൽ ഡി എഫ് 1 ലീഡ് ചെയ്യുന്നു. സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മണ്ഡലങ്ങളിൽ യഥാക്രമം യു ഡി എഫിന്റെ ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും ലീഡ് ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ എൽ ഡി എഫിന്റെ ഒ ആർ കേളുവാണ് മുന്നിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് കെ എം അഭിജിത്ത്, എലത്തൂരിൽ യു ഡി എഫിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ പി കെ ഫിറോസ്, കുന്ദമംഗലത്ത് എം എ റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ സി കെ കാസിം, വടകരയിൽ കെ കെ രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. 2021 പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിലൊഴികെ 10 എൽ ഡി എഫ് ആണല്ലോ വിജയിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്?
4: സൂചിപ്പിച്ചതുപോലെ 2 വിജയിച്ചിടത്ത് ഇപ്പോൾ 5 കൂടുതൽ

0: മണ്ഡലങ്ങളിൽ യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം, വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് യു ഡി എഫിന് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ഇത് തന്നെയാണ്, ലീഡ് തന്നെയാണത്. ചിറ്റൂർ, കോങ്ങാട്, പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഇപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. അതേസമയം തൃത്താല മണ്ഡലത്തിൽ ശ്രദ്ധേയമായത് മന്ത്രി എം പി രാജേഷ് ഇവിടെ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു എന്നതാണ്. വി ടി ബൽറാം ഇവിടെ എല്ലാ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും വി ടി ബൽറാം വ്യക്തമായ ലീഡ് നേടുന്ന ഒരു ട്രെൻഡ് തന്നെ ആയിരുന്നു തുടക്കം മുതൽ ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. തുടക്കത്തിൽ മൂന്ന് റൗണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിട്ട് വന്നെങ്കിലും പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണ റൗണ്ടുകൾ പൂർത്തിയായതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിലും തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു.
1: നന്ദി ഫൈസൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തും വേങ്ങരയിൽ കെ എം ഷാജിയും വണ്ടൂരിൽ എ പി അനിൽകുമാറും മുന്നിലാണ്. തവനൂരിൽ എൽ ഡി എഫിന്റെ കെ ടി ജലീൽ പിന്നിലാണ്. കേരളത്തിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 294 മണ്ഡലങ്ങളിൽ 293 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ബി ജെ പി 134 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 72 സീറ്റിലും സിപിഐഎം, എ ജി യു പി, ബി ജെ പി എം എന്നീ പാർട്ടികൾ ഓരോ ഇടത്ത് വീതവും ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 15,000 വോട്ടുകൾക്ക് പിന്നിലാണ്. മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൽ ബി പി പി മുസ്തഫയാണ് മുന്നിൽ. യു ഡി എഫിന്റെ സന്ദീപ് വാര്യർ രണ്ടാമത്. കാഞ്ഞങ്ങാട് 14,000 വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ 1977 ശേഷം ഭരണത്തുടർച്ചയുണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2021. പാർട്ടിയുടെ തുടർച്ചയ്ക്കൊപ്പം ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയ്ക്കും 2021 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. വിശദാംശങ്ങളിലേക്ക്.
2: 2021 എൽ ഡി എഫ് 99 സീറ്റുകളും യു ഡി എഫ് 41 സീറ്റുകളുമാണ് നേടിയത്. എൽ ഡി എഫ് 45.43, യു ഡി എഫ് 39.47, എൻ ഡി എ 12.41 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. മട്ടന്നൂരിൽ കെ കെ ശൈലജ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയായിരുന്നു. 2016 ബി ജെ പി നേടിയ നേമത്തെ സീറ്റ് 2021 വി ശിവൻകുട്ടി വീണ്ടെടുത്തു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗവും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ 234 സീറ്റുകളിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭരണകക്ഷിയായ ഡി എം കെ 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 108 സീറ്റുകളിലാണ് മുന്നേറുന്നത്. എ ഡി എം കെ 63 സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളിലും ബി ജെ പി 3, സി പി ഐ 2 മുന്നിട്ട് നിൽക്കുന്നു. അസമിൽ 126 മണ്ഡലങ്ങൾ ഉള്ളതിൽ 78 ഭരണകക്ഷിയായ ബി ജെ പിയും 24 കോൺഗ്രസും 10 ബി യു പി എഫും 10 എ ജി പിയും 2 എ ഐ യു ഡി എഫും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എ ഐ എൻ ആർ സിയും 2 ബി ജെ പിയും കോൺഗ്രസ്, എ ഡി എം കെ, ഡി എം കെ എന്നിവർ ഓരോ സീറ്റുകളിൽ വീതവും ലീഡ് ചെയ്യുന്നു. തട്ടൻചാവടി സീറ്റിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി വിജയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 793 പോയിന്റ് നേട്ടത്തിൽ 77,705, നിഫ്റ്റി 239 പോയിന്റ് ഉയർന്ന് 24,225 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപയും പവന് 110,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90+ സീറ്റുകളിൽ മുന്നേറ്റവുമായി യു ഡി എഫ്. 39 എൽ ഡി എഫിനും നേമത്ത് എൻ ഡി എക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ

കോൺഗ്രസിന്റെ നാലാം ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയ്യുടെ ടിവിക്ക് മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ച ഉറപ്പാക്കി എൻഡിഎ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ MT രണ്ടാം മുഴത്തെക്കുറിച്ച്. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

റേഡിയോ മലബാർ. നാട്ടുവിശേഷം. കൂടാളി മാണിയൂർ പുല്ല്യോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം നാളെ സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ചുള്ള വിളക്കുതിരി എഴുന്നള്ളത്ത് ചടങ്ങുകൾ കൂത്തുപറമ്പ് പുറക്കളം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ മാസം 21-ാം തീയതി വരെ നടക്കും. പയ്യന്നൂർ മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കളിയാട്ടത്തോടനുബന്ധിച്ച് ഇന്ന് സാംസ്കാരിക സദസ്സും വനിതാ സാംസ്കാരിക സമ്മേളനവും ഉണ്ടായിരിക്കും. പയ്യന്നൂർ ചുവാട്ടവളപ്പിൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠയും കളിയാട്ടവും നാളെ മുതൽ ഈ മാസം 8-ാം തീയതി വരെ നടക്കും. കവിമണ്ഡലം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണി മാഷ് ജന്മശതാബ്ദിയും ക്വിസ് മത്സരവും സ്മൃതിയരങ്ങും ഈ മാസം 10-ാം തീയതി 3 മണിക്ക് പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ഹാളിൽ നടക്കും. കണ്ണൂർ സൗത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ ആയിക്കര ലെവൽ ക്രൂസ് നാളെ രാവിലെ 8 മണി മുതൽ 6-ാം തീയതി രാത്രി 11 മണി വരെയും തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രൂസ് ഈ മാസം 7-ാം തീയതി രാവിലെ 8 മണി മുതൽ 8-ാം തീയതി രാത്രി 11 മണി വരെയും അടച്ചിടും. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവം ഈ മാസം 28-ാം തീയതി നെയ്യാട്ടത്തോടെ ആരംഭിക്കും. എളമ്പാറ രേരോത്ത് കൊതേരി തറവാട് മേലേക്കണ്ടിപ്പറമ്പ് വയനാട്ടുകുലവൻ കോട്ടം തിറയുത്സവത്തിന്റെ ഭാഗമായി ഇന്ന് എടലാപുരത്ത് ചാമുണ്ടിയുടെ തിരുമുടിയുണ്ടായിരിക്കും. ചാല തന്നട മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രോത്സവം ഈ മാസം 5, 6, 7 തീയതികളിൽ നടക്കും. ചാലാട് മാടത്തങ്കണ്ടിക്കാവ് പ്രതിഷ്ഠാ കളിയാട്ടത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും വൈകിട്ട് കരിവേടൻ, അതിരാളൻ, ഗുളികൻ, ആദിമൂലിയാടൻ, കുടിവീരൻ എന്നീ തിറകളുടെ തോറ്റമുണ്ടാവും. കൊളച്ചേരി ചേലേരി മാറ്റാങ്കിയിൽ മാണിക്കൊത്ത് പെരുമ്പാറ ഭഗവതി ക്ഷേത്രം കളിയാട്ടം മറ്റന്നാൾ ആരംഭിക്കും. പിലാത്തറ ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പനി ഉത്സവം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. കുഞ്ഞിമംഗലം മുതുവടത്ത് കളരിക്കളിയാട്ടം നാളെ സമാപിക്കും. കാങ്കോൽ വലിയച്ചാൽ പൊന്നാരട്ട തറവാട് കളിയാട്ടം ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. അതിയടം ശ്രീസ്ഥ മീത്തലെ വളപ്പിൽ ചിറമ്മൽ തറവാട് തൊണ്ടച്ചൻ ദേവസ്ഥാനത്തെ കളിയാട്ടം ഇന്ന് സമാപിക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു ഡി എഫും 39 എൽ ഡി എഫും രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി ബി ജെ പി സഖ്യം മുന്നിൽ. ലിപു ലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 യു ഡി എഫ് മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ എൽ ഡി എഫും രണ്ടിടത്ത് എൻ ഡി എയും മുന്നിലാണ്. ഉറപ്പുള്ള എൽ ഡി എഫ് കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരവൂരിൽ മുന്നിലാണ്. എൽ ഡി എഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും മാനന്തവാടിയിൽ ഒ ആർ കേളുവും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ എം ബി രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽ ഡി എഫ് 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യു ഡി എഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫും 5 സീറ്റിൽ യു ഡി എഫും നേമത്തും തിരുവനന്തപുരത്തും എൻ ഡി എയും മുന്നിലാണ്. ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ എം വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫും 3 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 സീറ്റിൽ യു ഡി എഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫും മറ്റു മണ്ഡലങ്ങളിൽ എൽ ഡി എഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
1: ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം ഇന്നലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട് 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യു ഡി എഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 അടുത്ത് ആകെ ഈ എൽ ഡി എഫിന് മുൻതൂക്കമുള്ളത് നിലവിൽ

0: പുനലൂരിലാണ്. 11751 വോട്ടുകൾക്ക് അവിടെ LDF ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്.
1: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 UDFഉം 5 LDFഉം മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്�ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ UDFഉം മറ്റ് മണ്ഡലങ്ങളിൽ LDFഉം മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 UDFഉം ഒരു സീറ്റിൽ LDFഉം മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ BJPയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകളിൽ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 UDFഉം 7 സീറ്റിൽ LDFഉം മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് UDF മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 UDF ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ UDF തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDF ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം UDF മുന്നിലാണ്. മലപ്പുറത്തുനിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ UDF തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
2: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം UDF നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു UDF അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് LDFന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിൽ LDF സ്ഥാനാർത്ഥി KT ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് FB പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും LDF ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
1: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ മലപ്പുറം UDFന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയം മറ്റ് ജില്ലകളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണ വിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയൊലി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
1: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 TVKയാണ് മുന്നിൽ. AIADMK സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ DMK സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 BJP മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 BJP സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ AI NRC 9 മുന്നിട്ട് നിൽക്കുന്നു. BJP 2 സീറ്റുകളിലും DMK, ADMK, INC എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും AI NRC സ്ഥാനാർത്ഥിയുമായ N. രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 LDFഉം 2 UDFഉം ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ UDF ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ LDF ആണ് മുന്നിൽ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി PJഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
3: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് UDFലെ AK മഷറഫ് 18,687 വോട്ടിനും, കാസർഗോട്ട് കല്ലേട്ടർ മാഹിൻഗാജി 14,202 വോട്ടിനും, ഉദുമയിൽ K നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് LDF ലീഡ് ചെയ്യുന്നത്.
1: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 98 സീറ്റിൽ UDFഉം 39 LDFഉം 2 മണ്ഡലങ്ങളിൽ NDAയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച BJP. തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AI NRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ പ്രിയരാഗത്തിലേക്ക് സ്വാഗതം. പ്രിയരാഗത്തിൽ ആദ്യം കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മലേഷ്യ വാസുദേവൻ.

0: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് 1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0409024736300.
2: ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് KS ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഈ പറക്കും തളിക.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അപ്പു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സുന്ദരരാജന്റെ സംഗീതം.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. എസ്എഫ്എസ് അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ഐസിഎസ്ഇ സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511148550.
2: ഇനി കേൾക്കാം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച് ശരത് ഈണം പകർന്ന ഗാനം. കെ ജെ യേശുദാസാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്നു.

0: എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
1: രാധാമാധവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ONV കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം വിദ്യാധരൻ. കേൾക്കാം MG ശ്രീകുമാറിന്റെ സ്വരമാധുരിയിൽ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: പ്രിയരാഗങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശങ്കരൻ കുട്ടിക്കൊരു പെണ്ണ് വേണം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. പത്മനാഭന്റെ ഗാനരചനയ്ക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സുജാത മോഹനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ആണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇനി കേൾക്കാം പി കെ ഗോപി ഗാനരചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന് ജി വേണുഗോപാലും കെ എസ് ചിത്രയും പാടിയ ഗാനം. ചിത്രം ശുഭയാത്ര.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
2: ഇനി കേൾക്കാം ശേഷം സ്ക്രീനിൽ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് ജീവൻ പ്രകാശ് സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ഇനി കേൾക്കാം MG ശ്രീകുമാർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. സംഗീതം മോഹൻ സിതാര. ചിത്രം മാലയോഗം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ മലബാർ പ്രിയരാഗം.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഒരു വട്ടം കൂടി.

0: വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര, ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഓ, ഞാൻ കാര്യമായിട്ടൊരു കാര്യം മറന്നുപോയില്ലേ.
1: അതെന്ത് കാര്യം അശ്വിനി?
0: കഴിഞ്ഞ എപ്പിസോഡ് 50-ാമത്തെ എപ്പിസോഡല്ലേയിരുന്നോ?
1: 50-ാ?
0: പിന്നല്ലാണ്ട് ആരും ഒരു വാക്ക് പറഞ്ഞ?
1: എല്ലാം മാഷക്ക് ഓർമ്മയില്ലേ?
0: അമ്മപ്പാ,
1: അങ്ങനെ അങ്ങ് മാഷ് പറയല്ലോ.
0: അതെ, വെറുതെ നേരിക്കും. നിങ്ങൾ വന്ന വാട് ഭൂമിക്കൊരു ചരമ ഗീതെല്ലാം പാടുന്ന കേട്ടില്ലേ?
1: അന്നേരാന്ന് മാഷ് ഓൻവിയിലേക്ക് പോയത് അല്ലേ?
0: ആ, ഞാനത് പറയാൻ ഓർമ്മിച്ച് വന്നയാണ്. അന്നേരാ നിങ്ങൾ ഓൻവിന്റെ പാട്ടും കവിതയെല്ലാം പറഞ്ഞു പറഞ്ഞ് ഞാനും അങ്ങോട്ടേക്ക് ഡൈവേർട്ടായി പോയി.
1: അല്ല അശ്വിനി, എന്നാലും നമ്മൾ 50 ചാരുവസേര കഴിഞ്ഞല്ലേ.
0: 50 കഥകൾ പറഞ്ഞു.
1: അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അല്ലേ, എത്ര വേഗാന്ന് പോകുന്ന കാലോ.
0: ആ,
1: ഓരോ ദിവസം സടയെന്നുണ്ടല്ലേ ഓടുന്നേ.
0: ഇനി അത്ര അധികകാലം കാത്തുക്കൊണ്ടെന്നും വരും തോന്നില്ല. തീരാനായോലു.
1: ഏത് ചാരുവസേരയാ? ഏ, അത് തീർക്കാനൊന്നും ആരും വിടൂലേ, പ്രത്യേകിച്ച് ഞാൻ വിടൂല. എനിക്ക് വേഗം ചാരുവസേര എഴുന്നേക്കണം തോന്നല്ലോ. എനിക്ക് കഥകളൊന്നും കേൾക്കുന്ന ഇഷ്ടല്ല.
0: സൂര്യച്ചി ചാരുകസേരയല്ല,
1: പിന്നെന്താ?
0: നമ്മളെ കാലോ.
1: കാലാ?
0: ആ, ലോകം അവസാനിക്കുന്ന പോലെ ഇപ്പോ.
1: അതെത്ര കാലായി എന്റെ അശ്വിനി പറയുന്നേ. 2000-ലാവുമ്പം പറഞ്ഞു 2000-ൽ അവസാനിക്കും, പിന്നെ പറഞ്ഞു 2012-ൽ അവസാനിക്കുന്നു. എന്നിട്ട് നമ്മൾ 2025-ലെത്തിയില്ലേ. വെറുതെ ഓരോന്ന് പറഞ്ഞു കൊതിപ്പിക്കുന്നു.
0: കൊതിപ്പിക്കാനാ?
1: ലോകം അവസാനിക്കുന്നു, അങ്ങനെ അങ്ങ് പിള്ളേരെ ഫീസൊന്നും കൊടുക്കണ്ടല്ലോ. ലോകം അവസാനിച്ചാൽ എല്ലാരും അങ്ങ് പോവുമല്ലോ, അതന്നെ ഒരു സമാധാനം. ഒരാളെ ബാക്കി വെക്കൂലല്ലോ.
0: ഞാനെന്നല്ല ആലോചിക്കുന്നത്, തീരുന്നുണ്ട് പിന്നെ ലോണൊന്നും അടക്കണ്ടല്ലോ.
1: ഓ, അപ്പൊ നീ അന്നാക്കട്ടെ ഉയർന്നിട്ടാ ചിന്തിച്ചേ.
0: ആ, പിന്നല്ലാണ്ട് നടന്നു നടന്നിരുതാ മാഷ് എടുത്തെത്തി.
1: ആ, മാഷ് അവിടെ ഇരുന്നിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങൾ പറയണ്ടേ?
0: വേണോ?
1: വാ.
2: എന്താണ് രണ്ടുപേരും സംസാരിച്ചു വരുന്നത്? എന്ത് വിഷയമാണ് സംസാരിക്കുന്നത്?
0: നമ്മൾ 50-ാമത്തെ എപ്പിസോഡിനെ പറ്റി പറയുന്നതിന് മാഷേ.
2: 50-ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു.
1: അതെ.
2: എപ്പോഴ്?
1: കഴിഞ്ഞ ആഴ്ച
2: ആയിരുന്നു 50-ാം എപ്പിസോഡ് അല്ലേ? ഇത് 51-ാണ്.
1: അതെ.
2: അപ്പൊ അത് ഓർമ്മിപ്പിച്ചില്ല, ആരും ഓർത്തുമില്ല. മാത്രല്ല, നമ്മള് കഴിഞ്ഞ ആഴ്ച ഓൻവി കുറിപ്പിന്റെ ഓർമ്മദിനം കൂടിയായിരുന്നല്ലോ.
1: അതെ.
2: നമ്മളത് പറഞ്ഞു ഓൻവിയുടെ കാവ്യപ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും 50-ാം എപ്പിസോഡിന്റെ കാര്യം നമ്മൾ അങ്ങോട്ട്
1: മറന്നു.
2: അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യും? ഇത് 51-അല്ലേ.
0: അല്ല, അതും പറഞ്ഞോണ്ടിരുന്നിട്ട് എത്ര വേഗം കാലം കടന്നു പോകുന്ന പറയുന്നതിന് നമ്മള്
2: കാലം കാത്തിരിക്കൂലല്ലോ. ആരെയും
1: ഇല്ല. ചാരുകസേര കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചതാണെങ്കിലും എല്ലാവരുടെ മനസ്സിൽ ഇപ്പം തുടങ്ങിയ ഒരു പരിപാടിയായിട്ടേ തോന്നുന്നുള്ളൂ.
0: സൂര്യേശിക്ക് 50 കഥകൾ ഓർമ്മയുണ്ടാ?
1: പിന്നെന്താ, എല്ലാ ഇനിയെന്തിനെ ഓർമ്മിക്കുന്നേ? നീ അല്ലേ പറഞ്ഞ തീരാനായി. ശരിയാ മാഷേ.
2: എന്തു തീരാറായി?
1: കാലം തീരാറായി പോലും, ലോകം അവസാനിക്കാറായി പോലും.
0: യൂട്യൂബില് കണ്ടില്ലോ 2025-ലാ 30-ലെങ്ങാ ലോകം അവസാനിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്.
1: അതുകൊണ്ട് അവളുടെ ലോണൊന്നും അടക്കുന്നില്ല എന്നാ പറഞ്ഞു എന്ന്.
0: അതുപോലെ സൂര്യേച്ചി മോളെ ഡാൻസിന്റെയും പാട്ടിന്റെയും ഫീസ് അടക്കൂലോലു.
1: ശരിയാ മാഷേ, ലോകം അവസാനിക്കുവാ.
2: അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം നമുക്കൊരു കാര്യത്തിൽ തീരുമാനമെടുക്കല്ലേ. നമുക്ക് ഈ ലോകാവസാനത്തിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊന്നും ശാസ്ത്രീയമേ അല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ 2000-ത്തോടുകൂടി ലോകാവസാനം ഉണ്ടാകുമെന്നൊക്കെ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില യൂട്യൂബുകളിലൊക്കെ ഇന്നേ വർഷത്തോടുകൂടി ഇന്നേ കാരണം കൊണ്ട് ലോകാവസാനിക്കും, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതൊന്നും വിശ്വസനീയമല്ല. നമ്മളീ ലോകത്തിൻ്റെ കാലത്തിൻ്റെ കണക്ക് പുരാണങ്ങളിലുണ്ട്. നമ്മൾ ചാരുകസേരയിൽ ഇരുന്നിട്ട് പുരാണങ്ങളുടെ കഥ പറച്ചല്ലേ കാര്യമായിട്ട്.
0: പിന്നെ കുറച്ച് ചരിത്രം.
1: അതെ
2: അതെ, ചരിത്രം ഒരുപാട് ഭൂതകാലത്തിലേക്ക് പോകുമ്പം അതിന് വിളിക്കുന്ന പേരാണ് പുരാണമെന്ന് അല്ലെ. പുരാണവും ചരിത്രവും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഇഴചേർന്നിരിക്കുകയാണ്. ഈ കലിയുഗം എപ്പോഴാണ് തുടങ്ങിയെന്നുള്ള ധാരണയുണ്ടോ?
1: 5000 വർഷത്തിന് മുന്നേ.
2: 5000 വർഷങ്ങൾക്ക് മുൻപാണ് അല്ലെ? എന്തെങ്കിലും ഒരു പ്രത്യേക സമയം ഉണ്ടാവില്ലേ യുഗം? നമ്മളിപ്പം ക്രിസ്തു വർഷം ആരംഭിക്കുന്നത്, കൊല്ലവർഷം ആരംഭിക്കുന്നത്, ശകവർഷം ആരംഭിക്കുന്നത്, ഹിജ്റ വർഷം ആരംഭിക്കുന്നത്, അതുപോലെ യുഗം ആരംഭിക്കാനൊരു കാരണം, ഒരു നിമിത്തം ഉണ്ടാവില്ലേ? എന്തായിരിക്കും അത്? ഒരാളുടെ മരണശേഷമാണ് കലിയുഗം ആരംഭിക്കുന്നത്.
0: ശ്രീകൃഷ്ണന്റെ
2: മരണശേഷം. ശ്രീകൃഷ്ണൻ എപ്പോഴാണ് മരിക്കുന്നത്? BC 3102-ലാണ്. എങ്ങനെയാണ് മരിക്കുന്നത്?
0: ഒരു അമ്പേറ്റിട്ട്.
2: അതെ, ആരുടെ അമ്പേറ്റു?
1: വേടന്റെ.
0: പിന്നെ വേടന്റെ അല്ലാണ്ട് മുക്കുവൻ അമ്പേയ്യ എന്തെന്നാ സൂര്യജി പറയുന്നത്?
2: പക്ഷേ മുക്കുവനും അമ്പേയ്യും, മുക്കുവന്മാർക്ക് കിട്ടിയ ഒരു ഇരുമ്പ് കഷ്ണമാണ് ആ വേടൻ തന്റെ അമ്പന്റെ മുനയിൽ വെച്ച്. അത് മറ്റൊരു വലിയൊരു കഥയാണ്, നമുക്കത് പിന്നീട് പറയാം. തപസ്സിരിക്കുന്ന ധ്യാനിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ കാൽപാദത്തിലേക്കാണ് ഇത് കൊള്ളിക്കുന്നത്.
1: അല്ല മാഷെ, കാൽപാദത്തില് അമ്പ് കൊണ്ടാല് അത് മുറിയലേയ്യ, മരിക്കോ മനുഷ്യന്മാർ?
2: അവിടെ ശ്രീകൃഷ്ണന്റെ മർമ്മം കാൽപാദത്തിലായിരുന്നു. അത് നമ്മൾ മറ്റൊരവസരത്തിൽ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ബർബരികൻ എന്ന് പറഞ്ഞൊരാളറിയോ? ബർബരികൻ.
0: ഇന്ത്യക്കാരൻ തന്നെയല്ലേ മാഷേ?
2: പേര് കേൾക്കുമ്പോ ഒരു വിദേശീയ പേര് പോലെ തോന്നുന്നുണ്ടല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛനെയും മുത്തശ്ശനെയും നന്നായിട്ട് അറിയാം. അച്ഛന്റെ പേര് പറയട്ടെ, ഖഡോൽക്കജൻ. മുത്തശ്ശന്റെ പേരോ? ഭീമസേനൻ അല്ലേ. പക്ഷെ ബഹുമാനത്തോടുകൂടി പറയണ്ടേ, ഭീമസേനൻ. ഖഡോൽക്കജ പുത്രനായ ബർബരികന് വളരെ വിശിഷ്ടമായ വരങ്ങൾ ലഭിച്ചിരുന്നു. ഒരുപക്ഷെ കുരുക്ഷേത്ര യുദ്ധം സ്വന്തം ജയിക്കാനുള്ള സിദ്ധി പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂന്ന് ദിവ്യാസ്ത്രങ്ങളിൽ ഒന്നാമത്തെ അസ്ത്രം ചെയ്താല് ശത്രുക്കളുടെ മർമ്മങ്ങൾ അത് അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അസ്ത്രത്തിൽ ആ മർമ്മസ്ഥാനത്ത് അമ്പ് കൊണ്ട് അവരെ കൊല്ലും. ഇത് പരീക്ഷിക്കാൻ വേണ്ടി പാണ്ഡവ കൗരവ യുദ്ധം നടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ബർബരികൻ ആദ്യ അസ്ത്രം പ്രയോഗിക്കും. അത് പലരുടെയും മർമ്മസ്ഥാനങ്ങൾ കാണിച്ചു കൊടുത്തു. എല്ലാവരും ശിരസും നെഞ്ചൊന്നുമല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് കർണന്റെയും ദ്രോണന്റെയും ദുര്യോധനന്റെയും ദുശാസനന്റെയും അങ്ങനെ പലരുടെയും. അപ്പോൾ ആ ഒരു പരീക്ഷണം നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കൂടി സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മർമ്മം കാണിച്ചു കൊടുത്തത് കാൽപാദങ്ങളിലാണ്. അതൊരു കഥ. മറ്റൊരു കഥ കൂടിയുണ്ട്. നമ്മൾ രുക്മിണി സമേതനായ ശ്രീകൃഷ്ണൻ്റെ അരികിലേക്ക് ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി വന്നിരുന്നു ഒരു നാൾ. ദുർവാസാവിന് വിശിഷ്ടമായ ഒരു പായസം പാചകം ചെയ്തു കൊടുത്തു രുക്മിണി. ആ ചൂട് പായസം എന്തു ചെയ്തു മഹർഷി? ശ്രീകൃഷ്ണന്റെ ശിരസിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണന്റെ ക്ഷമാശീലം പരീക്ഷിക്കാനാണ്. ചൂട് പായസമാണ്, അത് തലയിലൂടെ ഒഴിക്കുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ അനങ്ങാതിരുന്നു. ഒഴിച്ചത് മാത്രമല്ല, ശരീരത്തിലെല്ലാം തേച്ചു പിടിപ്പിച്ചു. ശ്രീകൃഷ്ണൻ മഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം അല്പം പോലും പ്രകടിപ്പിക്കാതെ അവിടെ നിന്നു. ഏറ്റവും ഒടുവിൽ മഹർഷി പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഈ പായസം സ്പർശിച്ച ഭാഗത്ത് കൂടി നിനക്ക് മരണം സംഭവിക്കില്ല. കാൽപാദത്തിനിടയിൽ പായസം സ്പർശിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ രണ്ട് കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സാമ്പൻ്റെ കഥയൊക്കെ അറിയാം. യാദവനാശം, യാദവന്മാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. സാമ്പനെ പെൺവേഷം കെട്ടിച്ച് സപ്തർഷികളോട് എപ്പോഴാണ് പ്രസവിക്കാൻ ചോദിക്കും അല്ലേ. അവർക്കറിയാം ഇത് ഞങ്ങളെ പറ്റിക്കലാണെന്നറിയാം. അവർ തീയതി പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി ആണാണോ പെണ്ണാണോ ചോദിക്കുന്നു. എന്തായിരുന്നു മറുപടി?
0: ഇരുമ്പലക്ക.
2: ഇരുമ്പലക്ക അത് രാഗി പൊടിച്ച സമുദ്രത്തിൽ നദിയിലേക്ക് ഒഴുക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കഷ്ണം രാഗാൻ പറ്റാത്തതാണ് നദിയിൽ വലിച്ചെറിയുകയും അത് മത്സ്യം വിഴുങ്ങി മുക്കുവിന് അത് കിട്ടുന്നു. അതാണ് സൂര്യ പറഞ്ഞ മുക്കുവിന് അമ്പയ്യം ചോദിച്ചില്ലേ. ആ ഇരുമ്പ് കഷ്ണമാണ് വേടൻ എന്ത് ചെയ്തത്? തൻ്റെ അമ്പൻ്റെ മുന്നിലും അവിടെ പിടിപ്പിച്ച് ശ്രീകൃഷ്ണൻ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ കാൽപാദങ്ങൾ പുറത്തേക്ക് കാണാം. അതിന് മൊയൽ പതുങ്ങിയിരിക്കുന്നത് പോലെ തോന്നുകയും അവിടത്തേക്ക് അമ്പയ്യുന്നു. ആ ബ്ലീഡിംഗ് ആണ്, രക്തം വാർന്നു വാർന്നു ഒഴുകി ശ്രീകൃഷ്ണൻ സ്വർഗ്ഗലോകത്തേക്ക് പോവുകയാണ് കഥ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മരണം നടക്കുന്നത് BC 3102 വിശ്വാസം. അന്ന് തുടങ്ങി ഏത് യുഗം?
0: കലിയുഗം.
2: ഇപ്പോഴെത്ര വർഷം കഴിഞ്ഞു കലിയുഗം തുടങ്ങിയിട്ട്?
0: 5000.
2: കൃത്യമായിട്ട് പറഞ്ഞൂടെ? BC 3102. AD എത്ര വർഷമായി?
0: 2025.
2: ആ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 5126 കൊല്ലം പിന്നിട്ടു നമ്മൾ കലിയുഗത്തിൽ. ഇനി എത്ര കൊല്ലം അവശേഷിക്കുന്നുണ്ട് അതറിയണമെങ്കിൽ എന്ത് വേണം? കലിയുഗത്തിന് ആകെ എത്ര വർഷങ്ങളുണ്ടെന്ന് അറിയണ്ടേ? എന്തെങ്കിലും ധാരണയുണ്ടോ? എത്ര യുഗങ്ങളുണ്ട്? ഏതൊക്കെയാണ്?
0: ത്രേതായുഗം,
2: കൃതം, ആദ്യം കൃതയുഗമാണ്, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. നാല് യുഗങ്ങൾ കൂടി 430,000 വർഷങ്ങളുണ്ട്. ഇത് ബ്രഹ്മാവിൻ്റെ ദിവസം അല്ലെങ്കിൽ ദേവവർഷം, ഇങ്ങനെ പല തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. മന്വന്തരങ്ങൾ എന്ന് പറയാം. 14 മന്വന്തരങ്ങളിൽ 7-ാമത്തെ മന്വന്തരമാണ്. ഓരോ മന്വന്തരത്തിലും ചതുർയുഗങ്ങളുണ്ടാകും. ഇതിൽ കൃതം കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗം തുടങ്ങി. 430,000 കൊല്ലത്തിൽ ഏറ്റവും ചെറിയ യുഗമാണേത്?
0: കലിയുഗം.
2: 10%.

0: ആണതിന്. 43,20,000 10% എത്രയാണ്?
1: 4,32,000.
0: 4,32,000. 20% ദ്വാപരയുഗത്തിന്. എത്രയാത്? 8,64,000. 30% ത്രേതായുഗത്തിന്. 12,96,000. 40% കൃതയുഗത്തിന്. അത് 17,28,000 ഉണ്ട്. അപ്പൊ 40, 30,
1: 20, 90,
0: 100. അങ്ങനെയാണ് യുഗസംഖ്യ. അതിൽ ഏറ്റവും ചെറിയ യുഗമായ കലിയുഗത്തിന് 10%. അപ്പൊ കലിയുഗത്തിൽ എത്ര വർഷമുണ്ടാകെ? 4,32,000 കൊല്ലങ്ങളുണ്ട്. അതിൽ എത്ര കൊല്ലം നമ്മൾ ജീവിച്ചു? 5,126. 5,000 കൂട്ടാം. അപ്പൊ ഒന്ന് മൈനസ് ചെയ്തോക്കെ. 4,32,000 നിന്ന് 5,000 കഴിച്ചാൽ 4,27,000 കൊല്ലം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലം കഴിഞ്ഞാലേ നമ്മുടെ യുഗം അവസാനിക്കൂ. ഇപ്പൊ ഫീസ് അടക്കാൻ മടിക്കണ്ട, ലോൺ അടക്കാൻ മടിക്കണ്ട.
2: ഇത് വലിയ കഷ്ടായിപ്പോലെ അശ്വിനി.
0: പക്ഷേ യുഗസംഖ്യ അങ്ങനെയാണെങ്കിൽ കൂടി സ്വയം കൃതാനർത്ഥങ്ങൾക്കുണ്ട്. നമ്മുടെ തന്നെ ചില പ്രവൃത്തികൾ കൊണ്ട് ഇത്ര കൊല്ലങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല.
2: അതാ പ്രളയമുള്ളപ്പോ ഏതാണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ പറഞ്ഞു പറഞ്ഞ് കലിന്റെ കഥ തന്നെയാണല്ലേ.
0: അതെ.
1: അപ്പൊ തുടക്കത്തിൽ ആരാ മാഷി കലി?
0: അതാണ്, അതാണ് ആദ്യം പറയേണ്ടിയിരുന്നത് അല്ലേ. പാപമൂർത്തിയാണ് കലി. അദ്ദേഹം ബ്രഹ്മാവിന്റെ മകനായ കശ്യപന്റെ പുത്രനാണ്. 15 മക്കളിൽ 15-ാമത്തെ ആളാണ്.
1: അമ്മ,
0: അമ്മയുടെ പേര് മുനി എന്നാണ് അമ്മയുടെ പേര്. കശ്യപ പ്രജാപതിക്ക് മുനിയിൽ ജനിച്ച 15 മക്കളിൽ 15-ാമത്തെ മകനാണ്
1: കലി.
0: കലി ഈ കലിയുടെ അവതാരങ്ങളായിട്ട് ചിലരെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ദുര്യോധനൻ, ദ്വാപരൻ, ശകുനി. ദുര്യോധനൻ പ്രത്യേകിച്ചും കലിയുടെ അവതാരമായിട്ടാണ് പറയുന്നത് പുരാണത്തിൽ.
1: നമ്മൾ പരീക്ഷത്തിന്റെ കഥയിലൊക്കെ ഒരു കലിയുടെ കഥ കേട്ടിട്ടില്ലേ?
0: പരീക്ഷത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ മകൻ?
1: അഭിമന്യുവിന്റെ
0: മകൻ. പരീക്ഷത്ത് പരീക്ഷിക്കപ്പെട്ട ആളാണ് അല്ലേ. ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട ആളാണ് അശ്വത്ഥമാവിന്റെ അസ്ത്രം കൊണ്ട്. മഹാഭാരത യുദ്ധത്തിന് ശേഷം പരീക്ഷിത്താണ് പണ്ടവർ മഹാപ്രസ്ഥാനത്തിന് പോയതിനു ശേഷം രാജാവാകുന്നത്. ഒരു ദിവസം പരീക്ഷത്ത് മൃഗയാവിനോദത്തിൽ കാട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പശുവിനെ ഒരു ഭീകരസത്വം ആക്രമിക്കുന്നു. രാജാവ് ഒന്നും നോക്കിയില്ല, ആ ഭീകരസത്വത്തിനെതിരെ ആയുധമെടുത്തു, യുദ്ധമായി. ആ ഭീകരസത്വം പറയുകയാണ്, ഇത് എൻ്റെ കാലമാണ്, എൻ്റെ പേര് കലി എന്നാണ്, എൻ്റെ യുഗമാണിത്, എനിക്കെന്തും ചെയ്യാം, അത് നിങ്ങൾക്ക് തടയാൻ അവകാശമില്ല. ആ സമയത്ത് ഈ പശു രാജാവോട് കേണാപേക്ഷിക്കുകയാണ്, ഞാൻ ഭൂമിദേവിയാണ്, ഗോമാതാവെന്ന് പറയും, എന്നെ രക്ഷിക്കണം ഈ കലിബാധയിൽ നിന്നും. അപ്പം പരീക്ഷിത് രാജാവ് കലിയുമായിട്ട് ഏറ്റുമുട്ടുകയും ഒടുവിൽ കലിയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ പരീക്ഷിത് പറയുകയാണ്, ഞാൻ ശ്രീകൃഷ്ണൻ്റെ മരുമകൻ്റെ പുത്രനാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് ശ്രീകൃഷ്ണൻ, അഭിമന്യുവിൻ്റെ അമ്മാവനല്ലേ. ഭഗവാന്റെ ഒരു പരമ്പര എനിക്കുണ്ട്, ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല എൻ്റെ രാജ്യത്തും നിനക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിന്നെ കൊല്ലാതെ വിടാം, രാജ്യത്തു നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ എന്ന് പറയും. അങ്ങനെ അത് സമ്മതിക്കുകയും, എവിടെയാണ് ഞാൻ പോവുക, എനിക്കെവിടെയാണ് വസിക്കാൻ പറ്റുക എന്ന് കലി രാജാവോട് ചോദിക്കും. അങ്ങനെ രാജാവ് 5 സ്ഥലങ്ങൾ അനുവദിക്കും. 5 സ്ഥലങ്ങളാണ് അനുവദിക്കുന്നത്, കലിക്ക് പ്രവേശനമുള്ള 5 സ്ഥലങ്ങൾ. അതിലൊന്ന് ചൂതുകളിയാണ്, ചിട്ടുകളിലെ പണം വെച്ച് ചൂതുകളിക്കുന്ന സ്ഥലത്ത് കലിയുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടാവും. മറ്റൊന്ന് മദ്യപാനമാണ്. കള്ളുകുടിയന്മാരെടുത്തും ആര് വരും?
2: കലി. അതാണ്, കള്ളു കുടിച്ചാൽ പിന്നെ അടിയും പിടിയും കൊല്ലും കൊലയും എല്ലാം.
0: അതെ, കലിബാധയേൽക്കും. 3. സ്ത്രീ ആണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശുദ്ധയല്ലാത്ത സ്ത്രീകൾ. നമ്മൾ മദ്യം മദ്യരാക്ഷി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സദാചാര ബോധമില്ലാത്ത സ്ത്രീകൾക്കിടയിലും കലി ഉണ്ടാകും. അടുത്തത് സ്വർണമാണ്. സ്വർണം സമ്പത്തിൻ്റെ സൂചനയാണ്, അതിൻ്റെ പിന്നാലെ കലിയുണ്ടാവും. അതുകൊണ്ടാണ് മോഷണം, പണത്തിനു വേണ്ടി സ്വർണത്തിനു വേണ്ടി കൊല്ലും കൊലയും മോഷണവും ഒക്കെ നടക്കുക.
2: കനകം മൂലം, കാമിനി മൂലം,
1: കലഹം പലവിധ മുലകിൽ സുലഭം.
0: അതെ, ഈ കാമിനിയും കനകവും സ്ത്രീയും സ്വർണവും പല കലാപങ്ങളുടെയും തുടക്കമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ചൂത്, മദ്യപാനം, സ്ത്രീ, സ്വർണം, വധം, അക്രമം. ഈ 5 സന്ദർഭങ്ങളിൽ നിനക്ക് അവിടെ സാന്നിധ്യം തെളിയിക്കാം എന്ന് അനുവദിച്ചിട്ടാണ് കലി പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്നും നമുക്കറിയാം, കലി എന്ന വിശ്വാസം വിപരീത വികാരമാണെങ്കിൽ അവിടെയൊക്കെ കലിയുടെ സാന്നിധ്യമുണ്ട്.
2: അതുപോലെ നളദമയന്തി കഥയിലും ഇതുപോലൊരു
0: നളചരിതത്തിലുണ്ട് അല്ലേ. നളനും ദമയന്തിയും തമ്മിലുള്ള പ്രണയം നമുക്ക് ഹംസത്തിന്റെ മധ്യസ്ഥത്തിൽ നടക്കുന്ന ഒരു പ്രണയം

0: കഥകളി കൂടിയാണെന്നുള്ള ചരിത്രം, ആട്ടുകഥയുണ്ട്. അപ്പം അതിൽ ദമയന്തിയെ ഭൈമീ കാമുകന്മാർ എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട്. ഭൈമി ആരാണ്? ദമയന്തിയാണ്. ദമയന്തിയുടെ അച്ഛൻ്റെ പേര് ഭീമസേനനാണ്. അപ്പം ഭൈമീ കാമുകന്മാർ എന്ന് പറഞ്ഞ പോലെ അത് മനുഷ്യരായ രാജാക്കന്മാർ മാത്രമല്ല ദേവന്മാർ പോലും ആഗ്രഹിച്ചു ദമയന്തിയെ സ്വന്തമാക്കാൻ. പക്ഷെ ലഭിച്ചത് ആർക്ക് മാത്രമാണ്? നളന് മാത്രമാണ്. കിട്ടാത്തവരെ കിട്ടിയവരോടുണ്ടാകുന്ന സ്വാഭാവികമായ അസൂയ നളനോടുണ്ടായിരുന്നു. ദേവന്മാരും ഇന്ദ്രാദികളൊക്കെ ദമയന്തിയെ കിട്ടാതെ തിരികെ വരുമ്പോൾ ദമയന്തിയെ സ്വന്തമാക്കിയ നളനോട് ദേഷ്യം വരികയാണ്. നളനെ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം നളന് കലിബാധയേറ്റു. പുരാണ കഥയിൽ പറഞ്ഞിങ്ങനെയാണ്, നളൻ ശുദ്ധി വരുത്താതെ സന്ധ്യാവന്ദനം ചെയ്തു, അത്രേ കാലുമുഖൊന്നും കഴുകാതെ സന്ധ്യാവന്ദനം ചെയ്തു. ഈ സമയത്താണ് കലി നളന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നേരിട്ടല്ല, നളനൊരു സഹോദരനുണ്ട്, പുഷ്കരൻ. പുഷ്കരനിലേക്ക് കയറുന്നു. പുഷ്കരൻ നളനെ ചൂതിന് വിളിക്കുന്നു. അങ്ങനെ അതിൽ പരാജയപ്പെട്ട് നളൻ കാട്ടിലേക്ക് ദമയന്തിയും കൂട്ടി പോവുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, നമ്മുടെ പാണ്ഡവർക്ക് നഷ്ടപ്പെട്ട പോലെ ചൂത് കളിച്ച്. ചൂതിൻ്റെ സ്ഥാനത്ത് ആരുണ്ടാകും?
1: കലി
0: ഉണ്ടാകും. കാട്ടിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, അദ്ദേഹത്തിന് രാജാവാണ്, പക്ഷെ ഒന്നും ഉടു തുണിയല്ലാതെ മറ്റൊന്നുമില്ല. കാട്ടിൽ നളൻ പോയപ്പോഴെന്ത് ചെയ്തു? തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു. അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചു കൊള്ളട്ടെ എന്ന് കരുതി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ ഉപേക്ഷിച്ച് നളൻ പോവുകയാണ്. അങ്ങനെ കാട്ടിൽ അവിടെ കാട്ടുതീ ഉണ്ടാവുകയും ഒരു വലിയ സർപ്പത്തെ, ഏത് സർപ്പത്തിൻ്റെ പേര്?
1: കാർക്കോടക
0: സർപ്പത്തെ രാജാവ് രക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ രക്ഷപ്പെടുത്തലിനിടയിൽ കാർക്കോടകൻ്റെ കടിയേറ്റു. ആർക്ക്?
1: രാജാവിന്,
0: നളന്. കാർക്കോടകൻ്റെ കടിയേറ്റപ്പോൾ ശരീരം ആകെ കറുത്ത് കരുവാളിച്ച് വികൃത വേഷമായി. പക്ഷേ കാർക്കോടകൻ പറയൂ, രക്ഷിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ ഏറ്റത്. ഈ കടി ഏറ്റത് നളനല്ല, നളന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന
1: കലിക്കാണ്.
0: ഈ കലിബാധ ഒഴിയാൻ ഇത് നിമിത്തമാകുമെന്ന് പറഞ്ഞിട്ടാണ് കാർക്കോടകൻ പോകുന്നത്. അതിനുശേഷം നളൻ ഋതുപർണ രാജാവിൻ്റെ കുതിരക്കാരനായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അവിടെ ദമയന്തിയുടെ സെക്കൻഡ് മാരേജ്, രണ്ടാം വിവാഹം നടക്കുകയാണ്. എല്ലാ രാജാക്കന്മാരും പങ്കെടുക്കുന്നു. നളനറിയാം, പക്ഷെ നളനെ ആരും തിരിച്ചറിയില്ലല്ലോ. ആ രൂപത്തിലെ അല്ല, വികൃത രൂപത്തിലാണ്, വിരൂപിയാണ്. ഋതുപർണന് ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനുള്ള രഥത്തിൻ്റെ ഡ്രൈവറാണ് ആരിപ്പം?
1: നളൻ.
0: അതിവേഗം പോവുകയാണ്. അവിടെ രണ്ട് മന്ത്രങ്ങൾ അവർ പരസ്പരം കൈമാറുകയാണ്. ഒന്ന് അക്ഷഹൃദയ മന്ത്രവും മറ്റൊന്ന് അശ്വഹൃദയ മന്ത്രവും. ഈ അശ്വഹൃദയ മന്ത്രം നളനറിയാം. അശ്വങ്ങളെ വളരെ വേഗത്തിൽ ഓടിച്ച് രഥം തെളിക്കുവാനുള്ള സിദ്ധി ആർക്കുണ്ട്? നളനുണ്ട്. ആ വിദ്യ ഋതുപർണ രാജാവിന് നളൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അക്ഷഹൃദയം എന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു മന്ത്രം തിരിച്ച് നളനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ പരസ്പരം ഷെയർ ചെയ്തോടുകൂടി നളന്റെ ശരീരത്തിലുള്ള കലിയിറങ്ങി. കലിയിറങ്ങുമ്പോൾ കൂടെ എന്തുകൂടി ഇറങ്ങി? കാർക്കോടകന്റെ വിഷവും ഇറങ്ങി. ആ വൈരൂപ്യങ്ങളെല്ലാം മാറി സുന്ദരനായ നളരാജാവായിട്ട് മാറുകയാണ്. അങ്ങനെ നളൻ വീണ്ടും ദമയന്തിയെ സ്വന്തമാക്കുന്നിടത്ത് ആ ചരിതം അവസാനിക്കുകയാണ്. ഇവിടെ കലിയുടെ ഒരു പ്രവൃത്തി നമുക്കറിയാം. ചൂതാട്ട സമയത്ത് കലി കയറിക്കൂടി അല്ലേ? അങ്ങനെ അത് രാജാവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കലിബാധ ഒഴിയുന്നത് വരെയുള്ള ഒരു കഥ നമുക്ക് അതിൽ കാണാൻ പറ്റും.
1: അതുപോലെ ദുര്യോധനന്റെയും,
0: അദ്ദേഹത്തിന്റെ രണ്ടു പേരുണ്ട്, ദുര്യോധനൻ എന്നും സുയോധനൻ എന്നും. രണ്ടും വിപരീത അർത്ഥമാണ്. എല്ലാ തിന്മകളുടെയും മൂർത്തിയായിട്ടാണ് ദുര്യോധനനെ കാണുന്നത്. പഞ്ചാലയുടെ വസ്ത്രാക്ഷേപം മുതൽ ഭീമസേനനെ കുട്ടിക്കാലത്ത് വിഷം കുടിപ്പിച്ച് പായസത്തിൽ വിഷം കലക്കി കൊല്ലുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദുര്യോധനൻ എന്ന മനുഷ്യനിൽ ആവേശിച്ച കലിയുടെ പ്രവൃത്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അത് മഹാഭാരതത്തിൽ ദുര്യോധനൻ വിപരീത കഥാപാത്രമാവാൻ കാരണം കലിബാധയാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ പല കഥാപാത്രങ്ങളിലും നമുക്ക് ഈ കലിയുടെ ചില സ്വഭാവങ്ങൾ കണ്ടെത്താൻ പറ്റും പുരാണത്തിൽ.
1: പുരാണത്തിൽ മാത്രമൊന്നുമല്ല കാണാൻ പറ്റുന്നത്, നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ ആളുകളില്ലേ.
2: മാത്രല്ല, കലിയുഗ വൈഭവം വിഭവം എന്നുള്ളൊരു ചൊല്ലും കേൾക്കാം.
1: അതെ
0: അതെ, പുതിയ കാലത്ത് ചില തിന്മകള് സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ പണ്ടത്തെ പഴമക്കാർ കൈമലർത്തുകയാണ്. ഈ കാലത്തിന്റെ കാരണം എന്താണ്? ഈ ദുരന്തത്തിന്റെ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, കലികാലം, കലിയുഗ വൈഭവം വിഭവം എന്ന് സ്വയം പരിതപിക്കുകയാണ്.
2: യഥാർത്ഥത്തിൽ എന്താണ് കലിയുഗത്തിന്റെ പ്രത്യേകതകൾ?
0: അത് വളരെ രസകരമായ ഒരു കാര്യമാണത്. നമ്മൾ കലിയുഗമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാലഗണന അനുസരിച്ച് ഈ യുഗത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പഴമക്കാർ എഴുതി വച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ തന്നെ വനപർവ്വത്തിൽ മാർക്കണ്ഡേയ മുനി വനവാസം ചെയ്യുന്ന പാണ്ഡവരിൽ കഥ പറയുന്നുണ്ട്. മാർക്കണ്ഡേയനറിയാലോ?

ഒരുപാട് കഥ പറയുമ്പം യുധിഷ്ഠിര രാജാവ് ചോദിക്കുന്നുണ്ട്, കലിയുഗത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് മാർക്കണ്ഡേയ മുനിയാണ് അതിപണ്ഡിതനായ ആ അദ്ദേഹമാണ് കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് വളരെ വിശദമായി വിവരിക്കുന്നത്. വനപർവ്വത്തിൽ ഒരുപാട് അധ്യായങ്ങൾ കലിയുഗ വർണ്ണന തന്നെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അത് പറയുമ്പോൾ എന്തു ചെയ്യണം, ഈ കാലത്തിൻ്റെ അവസ്ഥകളൊന്ന്

0: ഇങ്ങനെ ഒരു സംഭവം കാര്യങ്ങൾ നാളെ സംഭവിക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കലിയുഗത്തില് ആളുകളെല്ലാം കള്ളം പറയും, ശരിയല്ലേ?
1: ശരിയല്ലേ സൂര്യച്ചി? പിന്നെന്താ, ശരിയാണ്, മുമ്പില് നിൽക്കുന്നുണ്ടല്ലോ തെളിവിന്.
2: ഞാൻ അങ്ങനെ കള്ളൊന്നും പറയാറില്ല.
0: സതുദ്ദേശപരമായതും അല്ലാത്തതുമായ കള്ളം പറയാത്തവര് വളരെ കുറവായിരിക്കും അല്ലേ? അവരവരെന്നെ തീരുമാനിക്കട്ടെ, ഈ കാര്യം കേൾക്കുമ്പോൾ അവരവര് തന്നെ തീരുമാനിക്കട്ടെ. രണ്ടാമത്തത്, ശൂദ്രന്മാർ ഭരണാധികാരികളാവത്രേ, അത് വലിയ തെറ്റൊന്നുമല്ല അല്ലേ? ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാതുർവർണ്ണയം അനുസരിച്ച് ഇതെല്ലാം കർമ്മങ്ങളാണ്, തിന്മ ചെയ്യുന്നവർ, അതായത് ഒരു ഹയറാർക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെ അനർഹരായവര് ഭരണാധികാരികളാകുമെന്നാണ് വിവക്ഷ. പിന്നെ ഭരണാധികാരികളൊക്കെ പാപികളാകും, രാജാക്കന്മാരെല്ലാം പാപികളാകും, പാപം ചെയ്യുന്നവരാകും നമ്മുടെ നാട് ഭരിക്കുക. പശുക്കൾക്ക് പാൽ കുറയും, ഇതാണ് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത. ഈ യുഗത്തില് പാല് വളരെ കുറയും.
1: അത് ശരിയേട്ടാ, എത്ര പുണ്ണാക്കും കാലിത്തീറ്റയൊക്കെ കൊടുത്തിട്ടും പാല് കുറവല്ലേ പശുക്കൾക്ക്.
0: പുതിയ ഇനങ്ങളാണെങ്കിലും കൂടി കുറയുന്നുണ്ടതാണ് അനുഭവം. മറ്റൊന്ന്, മരങ്ങളിൽ പൂവും കായ്കളും കുറയും.
1: ഇപ്രാവശ്യം ഒറ്റ മാവ് പൂത്തിട്ടുണ്ട, ഒറ്റ പ്രാവ് കണ്ടിട്ടുണ്ടാ, എവിടെയും ചക്കിയില്ലല്ലോ.
2: ചക്കിയും മാങ്ങയും തേങ്ങയും ഒന്നുമില്ല, ഇപ്പൊ കാരണം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി വേണ്ടാണ്ട് കുരങ്ങിനൊന്നും കുറ്റം പറയണ്ട,
1: എല്ലാം കലിയുടെ കളിയാ.
0: എന്തായാലും അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കരം കൂടും, കരം എന്ന് പറഞ്ഞാൽ നികുതി. നികുതി കൂടി ഗൃഹസ്ഥന്മാരും മോഷ്ടാക്കളാകും, കാരണം ഒരു വലിയ നികുതി സർക്കാരിലേക്ക് അടക്കണം, വലിയ പൈസ സർക്കാരിലേക്ക് അടക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനെങ്ങനെ വരുമാനം ഉണ്ടാക്കും, ആ വരുമാനം ഉണ്ടാക്കുന്ന വഴി തെറ്റായ വഴി അവർ സ്വീകരിക്കും. മുനിവേഷത്തിൽ വാണിജ്യം ചെയ്യും, മഹർഷിമാർ സർവതുംഗ പരിത്യാഗികളായെല്ലാം ത്യജിച്ച് അല്ലേ അങ്ങനെ ജീവിക്കുന്നവരും ആ സന്യാസത്തെ അവർ വാണിജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. നമ്മൾ ഉള്ളിൽ ആലോചിച്ചാൽ എത്രമാത്രം ശരിയാണ്, സത്യമാണ് നമുക്ക് ബോധ്യപ്പെടും. നഖങ്ങളും രോമങ്ങളും വളർത്തും.
1: അത് എക്സാമ്പിൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് മാഷേ.
2: അത് സെൽഫ് ഡിഫൻസ് ആ മാഷേ.
0: ആണോ? എന്തായാലും ശരി, ഈ അമിതമായ നഖം വളർത്തുക, അമിതമായ മുടി വളർത്തുക.
1: അശ്വിനി, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ആണുങ്ങൾക്ക് ഇപ്പോ ഞങ്ങളെക്കാട്ട മുടിയാ, ശ്രദ്ധിച്ചിന?
2: അതുകൊണ്ടല്ലേ അവരെ മുടിയന്മാരെ എന്ന് വിളിക്കുന്നത്.
0: എന്തായാലും അങ്ങനെ സംഭവിക്കാത്തരേ. ആശ്രമസ്ഥിതി തെറ്റിച്ച് അവിടെ മദ്യപാനം ഉണ്ടാകും. ആശ്രമങ്ങളൊരു പരിപാപനമായ സ്ഥലമാണല്ലോ, അതിൻ്റെ എല്ലാ ആശ്രമ ചിട്ടകളും ലംഘിക്കുകയും അവിടെ കള്ളുകൂടി നടക്കുകയും ചെയ്യും. ഗുരുപത്നിമാരെ ശിഷ്യന്മാര് പ്രാപിക്കും. നമ്മുടെ സദാചാര ബോധത്തിൻ്റെ നഗ്നമായ ലംഘനങ്ങൾ നമ്മൾ കാണുന്നില്ല? വിദ്യാലയങ്ങളിലൊക്കെ ഗുരുജനങ്ങളെ, അവരെതിരെ ആക്രോശിക്കുന്ന ശിഷ്യന്മാരെ കാണുന്നുണ്ട് അല്ലേ? അതൊക്കെ കലിയുഗത്തിൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. യുക്തിവാദികളും തസ്കരന്മാരാകും. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ന്യായത്തിന് നിലകൊള്ളുന്ന ആളുകളെന്നാണ് വിശ്വാസം, അവരും മോഷ്ടാക്കളാകും. മഴ പെയ്യാതാകും, മഴ കിട്ടില്ല, അതായത് വരൾച്ച ഉണ്ടാകുന്നർത്ഥം. അധർമ്മം, അധർമ്മ ഫലങ്ങൾ അധികമുണ്ടാകും, തെറ്റായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന ഫലങ്ങൾ ധാരാളം ഉണ്ടാകും. അതുപോലെ കള്ളക്കച്ചവടം അതുണ്ടാകും, പാപികൾ വർദ്ധിക്കും, അല്പായുസ്സും ദാരിദ്ര്യവും ഉണ്ടാകും. നഗരത്തിൽ ധൂർത്തന്മാർ പെരുകും, നാട്ടിൻപുറത്ത് മാത്രമല്ല നഗരത്തിലും ആഡംബര ജീവിതം അല്ലാതെ വർദ്ധിക്കുത്രേ. അതുപോലെ അല്പസമ്പത്തുള്ളവര് ആഡംബരം ചെയ്യും.
1: അത് ശരിയേട്ടാ, കഞ്ഞുടിക്കാൻ വകയില്ലെങ്കിലും അവരുടെ വേഷവും പോക്കും വരവൊക്കെ കണ്ടല്ലേ.
0: സമ്പത്ത് അമിതമായിട്ട് ആഡംബരങ്ങൾക്ക് വേണ്ടി ചെലവാക്കി നടത്തും. അതുപോലെ ചതി, ചതിയിലൂടെ ധനം സ്വന്തമാക്കും എല്ലാവരും. പക്ഷികളും മൃഗങ്ങളും നഗരവിഹാരത്തിൽ കയറും. മൃഗങ്ങളും പക്ഷികളൊക്കെ നഗരത്തിലേക്ക്, നാട്ടിൻ പുറങ്ങളിലേക്ക് ഇറങ്ങി വരും. അപ്പൊ ആനകളൊക്കെ ഇറങ്ങുന്നത് കലിയുഗമാണെന്ന് അവർക്ക് മനസ്സിലായത് ഉണ്ടായിരിക്കാം അല്ലേ. മറ്റൊന്ന്, 7-8 വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭിണികളാകും. 10-12 വയസ്സിൽ പുരുഷന്മാർ പിതാക്കളാകും. 16 വയസ്സിൽ നര കയറും മുടിയിൽ, നേരത്തെ തന്നെ ബാലനര. യുവാക്കളുടെ ശീലം വൃദ്ധന്മാർക്ക് ഉണ്ടാകും. വൃദ്ധന്മാർ ചെറുപ്പക്കാരെ പോലെ
1: നടക്കും,
0: അവരുടെ സ്വഭാവം അങ്ങനെയായിട്ട് മാറും. അതുപോലെ സ്ത്രീകൾ യോഗ്യരായ ഭർത്താക്കന്മാരെ വഞ്ചിക്കും.
1: ഇതൊക്കെ ശരിയായിട്ടാ, എത്ര എത്ര വാർത്തകളെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നേ.
0: തീർന്നിട്ടില്ല. സൂര്യതാപമേറും, പുഴകളെല്ലാം വറ്റി വരളും, ഉണക്ക ബാധിച്ച വിറക്, പുല്ല് എന്നിവ കത്തിച്ചാമ്പലാകും.
1: എല്ലാടെയും കാട്ടുതീയല്ലേ, എല്ലാം കത്തിച്ചാമ്പലാവല്ലേ ചെയ്യുന്നത്.
0: അതെ, വിളവ് നശിക്കും. പെരുങ്കാറ്റുകൾ ആകാശത്തേക്ക് ഉയരും, അതിന്റെ ഭാഗമായിട്ട് മഹാധാരയായിട്ട് മഴ പെയ്യും. സമുദ്രം കരയെ ആക്രമിക്കും.
1: പ്രളയം, അതെ നമ്മൾ കണ്ടതല്ലേ 2018.
0: ശൈലങ്ങൾ തകരും, മലകളിടിയും.
1: മുണ്ടക്കൈ ചൂരൽമല എക്സാമ്പിള്.
0: ഭൂമി ജലത്തിൽ മുങ്ങും, ഘോരമാരുതനുണ്ടാകും. നമ്മുടെ മണ്ണെല്ലാം വെള്ളത്തിനടിയിലാകും, വലിയ കൊടുങ്കാറ്റ് വരും. ഇതൊക്കെ മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ

0: പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് ഭാഗം മാത്രമാണ്. ഇതൊക്കെ കലിയുഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിട്ടാണ് പറയുന്നത്.
1: മാഷെ, ഇത് സാധ്യതയല്ല, ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന.
0: അപ്പോ ഈ കലിയുഗത്തിന്റെ ഇതുപോലെ ദുരന്തങ്ങൾ തിന്മകൾ വർദ്ധിക്കുമ്പം അവിടെ സംഭവാമി യുഗേ യുഗേ ആര് സംഭവിക്കണം? ഒരു അവതാരം കൂടി. ഏതവതാരം?
1: കൽക്കി.
0: കൽക്കി. ആ അവതാരം അവതരിച്ചാലാണ് ഈ തിന്മകളെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസം.
1: അപ്പോ കൽക്കി ഉണ്ടാവോ മാഷെ? കൽക്കി വരുവോ?
0: എല്ലാം വിശ്വാസമാണല്ലോ അല്ലെ, പുരാണമാണ് ചരിത്രമാണ്. പക്ഷേ ഈ പുരാണത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം നമുക്ക് മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. കലിയുഗത്തിൽ, അവതാരങ്ങളില്ലാത്ത ഈ യുഗത്തിൽ, അവതാരങ്ങളുടെ ചുമതല നിർവഹിക്കുക ഇതിഹാസങ്ങളായിരിക്കും. ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ
2: ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ,
0: അറിവുകളാണ്. ഗ്രന്ഥങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അറിവുകളിലൂടെ മാത്രമേ നമുക്ക് ഈ അന്ധവിശ്വാസത്തെ, തിന്മകളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പോൾ ഈ തിന്മകളെല്ലാം ഉണ്ട് എന്ന് വ്യക്തമാണ്, നമുക്കറിയാം. നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ തിന്മയുടെ തിമിരാന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ ജ്ഞാനപ്രകാശം പകരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം, സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ ആശംസകളും പ്രതീക്ഷകളും പങ്കുവെച്ചുകൊണ്ട്
1: ഇന്നത്തെ ചാരുകസേര
0: ഇവിടെ നമുക്ക്
1: നിർത്താം.
0: നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/2026 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിൽ UDF തരംഗം. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ വ്യക്തമായ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 101 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 37 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ BJP ആദ്യ ജയം. ചാത്തന്നൂരിൽ BJP BB ഗോപകുമാർ 4002 വോട്ടിന് വിജയിച്ചു. CPIയുടെ രാജേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. BJP നേമത്ത് ലീഡ് ചെയ്യുന്നു. 600,000+ വോട്ടുകൾക്ക് പുതുപ്പള്ളിയിൽ UDFന്റെ ചാണ്ടി ഉമ്മൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃശൂരിൽ രാജൻ ജെ പല്ലൻ, തിരുവമ്പാടിയിൽ CK കാസിം, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ എന്നിവർ ജയിച്ചു. ആലത്തൂരിൽ LDFന്റെ TM ശശി, ഷൊർണൂരിൽ P മമ്മിക്കുട്ടി, ചേലക്കരയിൽ UR പ്രദീപ്, പുനലൂരിൽ C അജയപ്രസാദ് എന്നിവർ ജയിച്ചു. കൊടുങ്ങല്ലൂരിൽ UDFന്റെ ജനീഷ്, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പീരുമേട്ടിൽ സിറിയക് തോമസ്, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരും വിജയിച്ചു. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തി. കഴിഞ്ഞ തവണ 500,000+ വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മുഖ്യമന്ത്രിയുടെ ലീഡ് നില കുറഞ്ഞു. ഇത്തവണ കുറയുകയാണ്. UDFന്റെ VP അബ്ദുൾ റഷീദാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി R രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയുടെ ഫലസൂചനകൾ?
1: ആലപ്പുഴ ജില്ലയിൽ ഇടതു കോട്ടകൾ തകർന്ന തരിപ്പണമായി എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ 8 MLA മാരാണ് LDFന് ഉണ്ടായിരുന്നത്. ഇത് 3 കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം സംസ്ഥാനത്താകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ മുൻമന്ത്രി G സുധാകരൻ UDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ LDFന്റെ കോട്ടകൾ എന്നറിയപ്പെടുന്ന കായംകുളവും അരൂരും കുട്ടനാടും UDF പിടിച്ചെടുത്തിരിക്കുകയാണ്.
0: മന്ത്രിമാരിൽ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, GR അനിൽ, സജി ചെറിയാൻ, P പ്രസാദ്, K രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. MB രാജേഷ്, ഗണേഷ് കുമാർ, P രാജീവ്, ചിഞ്ചുറാണി, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, OR കേളു, AK ശശീന്ദ്രൻ, VN വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിലാണ്. BJPയുടെ K സുരേന്ദ്രൻ, V മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ മുന്നിലാണ്. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല, വട്ടിയൂർക്കാവ് സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. UDFന്റെ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് RSP ആണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFന് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000+ വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുന്നു. കോന്നി മണ്ഡലത്തിൽ KU ജനീഷ് കുമാർ മാത്രമാണ് LDFന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. കോട്ടയത്ത് 9 സീറ്റിലും UDF മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൺസ് ജോസഫ് എന്നിവർ മുന്നിൽ. മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി, PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിൽ. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിൽ UDF 4 സീറ്റിലും LDF 7 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ധർമ്മടം, പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ KK ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് LDFന്റെ A രാജ പിന്നിൽ. തൊടുപുഴയിൽ മുൻമന്ത്രി PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് മുന്നിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ UDF 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ LDFും 5 UDFും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി VT ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി UDFന്റെ രമേഷ് പിഷാരടി മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4-ാം എന്ന പ്രതീക്ഷപ്പെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റിൽ BJP 193 തൃണമൂൽ കോൺഗ്രസ് 95 CPM 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപ്പൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 109 സീറ്റിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് TVK. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ ചെന്നൈയിലെ കൊളത്തൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പിന്നിൽ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 3,000 വോട്ടുകൾക്ക് മുന്നിലാണ്. അതേസമയം നടൻ വിജയ് തിരുച്ചി

0: ലിസ്റ്റിൽ 5000-ലേറെ വോട്ടുകൾക്കും പേരാമ്പൂർ മണ്ഡലത്തിൽ 8000-ലേറെ വോട്ടുകൾക്കും മുന്നേറുന്നു. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഡി എം കെ 48 സീറ്റിലും AIADMK 58 സീറ്റിലും PMK 5 സീറ്റിലും INC 4 സീറ്റിലും BJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അസമിൽ തുടർച്ചയായ 3-ാം തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 10 സീറ്റുകൾ നേടി. BJP സഖ്യകക്ഷിയായ AGP 1 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം BJP 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ AGP 7 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 8 ലീഡ് ചെയ്യുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3:30.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.1

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ? നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762 400.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡിയോ മലബാർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: മട്ടന്നൂർ സെന്റ് ഫ്രാൻസിസ് ടിസിഎൽസ് അക്കാദമി
1: പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. SFS അക്കാദമി മട്ടന്നൂർ വിശാലവും പ്രകൃതി രമണീയവുമായ ക്യാമ്പസിൽ മികച്ച പഠനാന്തരീക്ഷം ഉറപ്പു നൽകുന്നു.
0: ICSE സിലബസ് അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: പഠന പാഠ്യേതര വിഷയങ്ങളിൽ പ്രബുദ്ധരാക്കാൻ പ്രാപ്തരായ ഉന്നത യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ,
0: എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7511 1485

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ശങ്കർ മഹാദേവൻ, റിമി ടോമി, പപ്പുക്കുട്ടി ഭാഗവതർ, സുബ്ബലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേരിക്കുണ്ടൊരു കുഞ്ഞാട്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി റൺവേ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലാപനം സുനിത സാരഥി, അഫ്സൽ എന്നിവർ ചേർന്ന്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: വിശുദ്ധിയുടെ തീർത്ഥാടനം കണ്ണൂർ അന്താരാഷ്ട്ര

0: വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
1: ഇപ്പോൾ സംസാരിക്കുന്നു കണ്ണൂർ ഹജ്ജ് ഹൗസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ എം സി കെ.
2: നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ എം സി കെ. ഞാൻ കണ്ണൂർ ഹജ്ജ് ഹൗസിൻ്റെ നോഡൽ ഓഫീസറാണ്. കണ്ണൂർ ഹജ്ജ് ഹൗസിൽ ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി ഈ ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനലിനും അതുപോലെ തന്നെ എയർപോർട്ട് പോലീസ് സ്റ്റേഷനും ഇടയിലുള്ള ഗ്രൗണ്ടിലാണ്. അവിടെ ഏതാണ്ട് 26,000 സ്ക്വയർ ഫീറ്റിൽ ഒരു താൽക്കാലിക ക്യാമ്പ് സജ്ജീകരിച്ച് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പിനകത്ത് ഏതാണ്ട് ഈ 26,000 സ്ക്വയർ ഫീറ്റിനകത്ത് നമ്മൾ സജ്ജീകരിക്കുന്നത് ഈ തീർത്ഥാടകർക്കുള്ള താമസ സ്ഥലം, അത് സ്ത്രീ പുരുഷന്മാർക്ക് വേറെ വേറെയാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം അതും വേറെ വേറെ ആയിട്ട് സജ്ജീകരിക്കും. അവർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം കൃത്യമായി വിലയിരുത്തുകയും ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് നൽകുകയും ചെയ്യുന്നതിനുള്ള മെഡിക്കൽ ഫെസിലിറ്റി, ഒരു ക്ലിനിക്ക് സൗകര്യം ഉണ്ടാകും. അതിൽ അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, അതുപോലെ തന്നെ ഹോമിയോ മെഡിസിനും ലഭ്യമാവും. അതുകൂടാതെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മുഴുവൻ സമയ നിരീക്ഷണവും അതിൻ്റെ സപ്പോർട്ട് മെക്കാനിസവും അവിടെ ഉണ്ടാവും. ഒരു ഫയർ എഞ്ചിൻ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും, ആംബുലൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. അതുപോലെ മറ്റ് ഇതര സൗകര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉറപ്പാക്കുമെന്നുള്ളത് കഴിഞ്ഞ തവണ ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തീരുമാനം കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ADM സാന്നിധ്യത്തിൽ ചേർന്ന ഏജൻസി മീറ്റിങ്ങിനകത്ത് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിനകത്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഏതാണ്ട് അതിൻ്റെ പൂർത്തിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 6 പുലർച്ചെ 2:30 ആദ്യത്തെ വിമാനം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുക. ഫ്ലൈ അദീൽ എന്ന് പറയുന്ന സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാന കമ്പനി ആണ് ഇത്തവണത്തെ ഹജ്ജ് ഓപ്പറേഷൻ നടത്തുന്നത്. 5 ഉച്ചയ്ക്ക് 2 ഹാജിമാരും ഇവിടെ എത്തിച്ചേരും. അവർ 5 2 എത്തുന്ന ഹാജിമാർ അവരുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് അവർ നേരെ ഈ ക്യാമ്പിനകത്തേക്ക് എത്തുകയാണ് ചെയ്യുക. ആ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും അവരുടെ ആചാരപരമായ സംഗതികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വിമാനം പുറപ്പെടുന്നതിന് 3 മുമ്പേ എയർപോർട്ടിലേക്ക് തിരികെ എത്തിച്ച് ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തിക്കുകയും അതിനകത്ത് അവരെ യാത്രയാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. 2:30 വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി ഈ ഫ്ളാഗ് ഓഫ് എയർപോർട്ടിനകത്ത് റൺവേയിൽ വെച്ച് വിമാനത്തിന് ഫ്ളാഗ് ഓഫ് ചടങ്ങ് സംഘടിപ്പിക്കും. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക 5 വൈകുന്നേരം 4 കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അവർകളാണ് ഈ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. ആ ഉദ്ഘാടനത്തെ തുടർന്ന് ക്യാമ്പിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ട ഈ ഏരിയയിൽ പൂർണ്ണ സജ്ജമാവുകയും പൂർണ്ണമായ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. 13 വിമാനങ്ങളിലായിട്ട് 4,550 ആദ്യമാരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ വൈഡ് ബോഡി വിമാനത്തിനകത്ത് യാത്രയാവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എയർപോർട്ടിനകത്ത് സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിനകത്ത് ഹാജിമാർക്കുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഏജൻസികളും, അത് കസ്റ്റംസ് ആവട്ടെ, ഇമിഗ്രേഷൻ ആവട്ടെ, എയർപോർട്ടിനകത്തുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ടീമാവട്ടെ, അവരെല്ലാം തന്നെ ഇതിന് പൂർണ്ണ സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നിലക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ സഹകരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. MDയും അതുപോലെ തന്നെ അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറൊക്കെ ചേർന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ ഭംഗിയായ ഒരു ഹജ്ജ് പുറപ്പെടൽ കണ്ണൂരിൽ വെച്ച് നടക്കും. 2023 കണ്ണൂരിൽ ആദ്യമായിട്ട് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം അനുവദിച്ച് കിട്ടിയത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് എല്ലാ വർഷവും കഴിഞ്ഞ 3 ഹജ്ജ് ഓപ്പറേഷൻസും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഹജ്ജ് ഓപ്പറേഷനായിട്ട് വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹാജിമാരെ സേവിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 200 വരുന്ന വളണ്ടിയർമാർ സദാ സജ്ജരായിട്ട് രാവും പകലും ഇല്ലാതെ ക്യാമ്പിനകത്ത് സന്നിഹിതരായിരിക്കും. അവരെല്ലാം സേവന തൽപരരായിട്ട് വരുന്ന ആളുകളാണ്. അവരതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും. അതുകൂടാതെ സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ള 35 വരുന്ന ഒരു സെല്ലിനെ രൂപീകരിച്ചുകൊണ്ട് ഈ ഹജ്ജ് ക്യാമ്പിലേക്ക് സർക്കാർ ഉത്തരവാക്കിയിട്ടുണ്ട്. ആ സെല്ലിന് നേതൃത്വം നൽകുന്നത് ഒരു പോലീസ് സൂപ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കൃത്യമായൊരു നിരീക്ഷണവും കൃത്യമായ വിലയിരുത്തലും കൃത്യമായ പ്രവർത്തനവുമാണ് ക്യാമ്പിൻ്റെ ഭാഗമായി നടക്കുക.

0: ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്ന ഹാജിമാരുടെ ഒപ്പം വരുന്ന ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയുമായുള്ള ആളുകളെ ക്യാമ്പിൻ്റെ പുറത്ത് മാത്രമാണ് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക. അവരെ ക്യാമ്പിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരും നിർവഹിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്യാമ്പ് വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി, വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു ഹജ്ജ് ക്യാമ്പ് 2026 നടത്താൻ കണ്ണൂരിൽ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കണ്ണൂരിനെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുണ്ട്, മംഗലാപുരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഹാജിമാരുണ്ട്, കൂടാതെ വയനാടിൻ്റെ ഭാഗത്തു നിന്നുള്ളവരും ഈ കണ്ണൂരിൻ്റെ ഈ അന്താരാഷ്ട്ര പുറപ്പെടൽ കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. ആ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. കൂടാതെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരിൽ നമ്മുടെ കൊടക് ജില്ലയുടെ ഭാഗമായി, അതുപോലെ മടിക്കേരിയുടെ ഭാഗമായിട്ടുള്ള ഹാജിമാരും ഇപ്പോൾ ഇത്തവണ വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാരും കണ്ണൂരിനെ ആശ്രയിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. കണ്ണൂർ ക്യാമ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ എയർപോർട്ടിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണത്. അതുകൊണ്ട് തന്നെ വർഷം കഴിയുന്തോറും ഹാജിമാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഹാജിമാർ വരുന്നുണ്ട്. 2023 2030 ഹാജിമാർ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നത്. ഇത്തവണ കേരളത്തിലെ 3 പുറപ്പെടൽ കേന്ദ്രങ്ങളാണുള്ളത്. അതിനെ ഏതാണ്ട് അതിന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ കണ്ണൂരിൻ്റെ പുറപ്പെടൽ കേന്ദ്രത്തിലുള്ള ഹാജിമാരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. കണ്ണൂരിൽ ഏറ്റവും മികച്ച സേവനം കിട്ടുന്നതെന്നുള്ള വിലയിരുത്തിയത് ഹാജിമാർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സംവിധാനത്തെക്കുറിച്ച് ഏറ്റവും വലിയ വിലയിരുത്തൽ നടത്തുന്നത് ഇതൊരു ജനകീയ സംവിധാനമാണ്. ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നതാണ് സംസ്ഥാന സർക്കാരാണ്. ബജറ്റ് വിഹിതം അനുവദിച്ചുകൊണ്ട്, ഏതാണ്ട് 1 crore അനുവദിച്ചുകൊണ്ട് ഹജ്ജ് കമ്മിറ്റി വഴി ക്യാമ്പ് നടത്തുന്നത്. എന്നാൽ ഈ ക്യാമ്പ് ഏകപക്ഷീയമായി സർക്കാരോ ഹജ്ജ് കമ്മിറ്റിയോ അല്ല നടത്തുന്നത്. ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി, ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ ക്യാമ്പ് നടത്തി വരുന്നത്. ക്യാമ്പ് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക സാമൂഹ്യ മേഖലയിലുള്ള പ്രഗത്ഭരായ ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ, MPമാരൊക്കെ വരുന്ന രീതി കഴിഞ്ഞ വർഷങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത്തവണയും അത് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പിലെത്തുകയും ഹാജിമാരുമായി അവരുടെ ആത്മീയമായ കാര്യങ്ങളുടെ ഭാഗമായി അവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി കാണുന്നുണ്ട്. അത് ഇത്തവണയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ക്യാമ്പിനകത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ട രീതിയിലാണ് ഉണ്ടാവുക. എല്ലാവർക്കും പ്രവേശനം നൽകാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ സൗകര്യത്തിനകത്ത് സാധിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് എന്തായാലും ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. മറ്റിതര സൗകര്യങ്ങളെല്ലാം തന്നെ കണ്ണൂർ ഹജ്ജ് ക്യാമ്പിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ളൊരു ടെൻ്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ ടെൻ്റ് ഏറ്റവും ഈ ടെർമിനലിനോട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ടെർമിനൽ ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. നേരത്തെ കാർഗോ കോംപ്ലക്സിലാണ് ഈ ക്യാമ്പ് പ്രവർത്തിച്ചത്. അവിടത്തേക്ക് പ്രവേശനം പൂർണ്ണമായി നിയന്ത്രിച്ചതുകൊണ്ട് തന്നെ എന്താണ് ക്യാമ്പ് എന്നും അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ അതല്ല, ഇത് നേരിട്ട് എല്ലാവർക്കും ക്യാമ്പ് കാണാൻ സാധിക്കും. ക്യാമ്പിനകത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. താങ്ക് യു.
1: ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ഹജ്ജ് ഹൗസ് നോഡൽ ഓഫീസർ ശ്രീ അബ്ദുൽ ഗഫൂർ MCK.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിൽ ഇനി നാടൻ പാട്ടുകൾ കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 വായനശാല. 9:30 സംഗീത നിശ. രാത്രി 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിൻ്റെ നിളയിലെ നിർവൃതി എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ശ്രീ OV ജാഫർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ എന്നിവർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരി നേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.

0: ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പശ്ചിമബംഗസ്യ വിധാനസഭാ നിർവാചനെ ഭാജ്പേതി ദലം പ്രബല ജനാദേശം പ്രാപ്തും സജ്ജമസ്തി. അഷ്ടചത്വാരിംശത് സ്ഥാനാനി ജിത്വാ പ്രായഃ സാർധൈകശതാധികേഷു ച അഗ്രേ അസ്തി. തൃണമൂലപക്ഷഃ ത്രയോദശ സ്ഥാനാനി ജിത്വാ ത്രിസപ്തതി സ്ഥാനേഷു ച അഗ്രേ അസ്തി. അസമരാജ്യേ ഭാജ്പേതി ദലം തൃതീയാവധിം യാവത് പുനഃ അധികാരം പ്രാപ്സ്യതീതി നിശ്ചിതം. തമിഴ്നാടുരാജ്യേ അഭിനേതൃതഃ രാജനേതൃരൂപേണ പരിവർത്തിതഃ വിജയസ്യ ടി വി കെ ഇതി ദലം ബൃഹത്തമദലത്വേന ഉദ്ഭുത്വാ ഇതിഹാസം രചയതി. അപി ച കേരളരാജ്യേ കോൺഗ്രസ് പക്ഷസ്യ നേതൃത്വേ യു ഡി എഫ് ഇതി ദലസമൂഹഃ എൽ ഡി എഫ് ഇത്യസ്യ സ്ഥാനേ സ്പഷ്ടം ബഹുമതം പ്രാപ്തും പ്രസ്ഥിതഃ. എൻ ഡി എ ദലസമൂഹശ്ച പുതുച്ചേരി കേന്ദ്രശാസിത പ്രദേശേ പ്രശാസനാധികാരം ധാരയിത്തും പ്രസ്ഥിതോസ്തി. അഥ വാർത്താഃ വിസ്തരേണ. ചതുർണാം രാജ്യാനാം വിധാൻസഭാ നിർവാചനസ്യ സാമ്പ്രതിക ഗണനാനുസാരം പശ്ചിമബംഗപ്രദേശേ ഭാജ്പേതി ദലം ആശ്ചര്യജനകതയാ ആധിക്യം പ്രാപ്നോത്. തമിഴ്നാടുരാജ്യേ നൂതനതയാ പ്രവിഷ്ടം അഭിനേതുഃ സി ജോസേഫ് വിജയസ്യ തമിലഗാ വെട്ടി കജ്ഗം ഇതി ദലം അഗ്രേ അസ്തി. വിപക്ഷീഭൂതം എ ഐ എ ഡി എം കെ ഇതി ദലം ദ്വിതീയ സ്ഥാനേ അസ്തി. രാജ്യസ്യ സാമ്പ്രതിക ശാസകദലം ഡി എം കെ ഇതി ദലം ച തൃതീയ സ്ഥാനേ അസ്തി. കേരളേ സർവേഷാം ചത്വാരിംശദധികൈകശത വിധാൻസഭാ ക്ഷേത്രാണാം പരിണാമാനി പ്രവൃത്തയശ്ച ഉപലഭ്യന്തെ. യത്ര കോൺഗ്രസ് ദലസ്യ നേതൃത്വേ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇതി ദലസമൂഹഃ സത്താധാരി വാം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ദലസമൂഹസ്യ പരാജയാത്മികാഃ പ്രവൃത്തയഃ സന്തി ആഗമ്യമാനാഃ. കോൺഗ്രസ് ദലം പഞ്ചപഞ്ചാശത് സ്ഥാനാനി ജിത്വാ അഷ്ടസ്ഥാനേഷു ച അഗ്രേ അസ്തി. കോൺഗ്രസ് ദലസ്യ മിത്രപക്ഷഭൂതം ഐ യു എം എൽ ഇതി ദലം പഞ്ചാദശ സ്ഥാനാനി ജിത്വാ

സപ്തസ്ഥാനേഷു ച അഗ്രെ അസ്തി. സത്താധാരി സി പി എം ഇതി ദലം ദ്വാവിംശതി സ്ഥാനാനി ജിത്വാ ചതുർസ്ഥാനേഷു അഗ്രെ അസ്തി. സഹയോഗി ദലം സി പി ഐ ദലം സപ്തസ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ അഗ്രെ അസ്തി. കേരള കോൺഗ്രസ് ദലം ഷഡ് സ്ഥാനാനി ജിത്വാ ഏകസ്ഥാനേ ഏവ അഗ്രെ അസ്തി. പശ്ചിമബംഗാളരാജ്യ ത്രിനവത്യധിക ദ്വിശത

0: DMK इति दलम् एकं स्थानं जित्वा त्रिषु स्थानेषु अग्रे अस्ति। भाजपा इति दलं द्विस्थानयोः अग्रे अस्ति। AIADMK इति दलम् एकस्थाने अग्रे अस्ति। स्वतन्त्रः पक्षत्वेन द्विस्थानयोः अर्जिते स्तः एकस्थाने च अग्रे अस्ति। पञ्चराज्येषु सप्तनिर्वाचनक्षेत्राणाम् उपविधानसभानिर्वाचने भाजपा इति दलं गुजरात त्रिपुरा नागालैण्ड राज्येषु प्रत्येकस्मिन् स्थाने विजयं प्राप्नोत्। महाराष्ट्र कर्णाटक राज्ययोः एकस्मिन् स्थाने च अग्रे अस्ति। कर्णाटके कांग्रेस दलं द्विनिर्वाचनक्षेत्रे क्षेत्रम् अवाप्नोत्। महाराष्ट्रे भाजपायाः मित्रपक्षं राष्ट्रवादी कांग्रेस दलं NCP इत्यनेन अन्यस्मिन् निर्वाचनक्षेत्रे अग्रत्वम् उपलब्धमस्ति। अद्य सायंकाले प्रधानमंत्री नरेन्द्र मोदी नवदेहल्याः भाजपा मुख्यालयं गच्छति। चतुर्षु राज्येषु एकस्मिन् केन्द्रशासित प्रदेशे च विधानसभा निर्वाचनस्य परिणामानन्तरं सः दलस्य कार्यकर्तृन् साक्षात् सम्बोधयिष्यति। ईरान देशः संयुक्तराज्य अमेरिका देशाय होर्मुज जलसन्ध्यां न प्रविष्टुं सावधानम् अकरोत्। तेनोक्तं यत् अस्मिन् क्षेत्रे प्रवेशस्य कस्मिन्नपि प्रयासे बलप्रयोगः भविष्यति। एकस्मिन् वक्तव्ये ईरान देशस्य हतम अल अन्विया केन्द्रीय मुख्यालयः अवदत् यत् कापि विदेशीय सशस्त्रसेना मुख्यतया US सैनिकाः यदि महत्वपूर्णे नौकायानमार्गे प्रविशन्ति तर्हि लक्षिताः भविष्यन्ति। ईरान देशस्य सेनया पुनः उक्तं यत् जलसन्ध्याः सुरक्षा ईरान देशस्य नियन्त्रणे एव अस्ति तथा च नौकायानानां सुरक्षितमार्गाय तस्य सैन्येन सह समन्वयं करणीयमिति। अद्यारभ्य जलमार्गे लम्बितानां नौकायानानां साहाय्यार्थं कार्यम् आरप्स्यते इति अमेरिका देशस्य घोषणायाः अनन्तरम् एषा पूर्वसूचना समागतास्ति इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDF മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതു കോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കൾ. കോട്ടയം എറണാകുളമടക്കം 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും UDF മുന്നേറ്റം കാഴ്ചവെച്ചു. LDFിന് 35 മാത്രമാണ് മുന്നിലെത്താനായത്. നേമം കഴക്കൂട്ടം ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA വിജയം നേടി. ശക്തമായ ഇടതു കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. മന്ത്രിമാർക്കടക്കം അടിപതറിയപ്പോൾ 3-2 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ചാണ് 10 ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്തുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ BB ഗോപകുമാറും നേടിയ വിജയത്തിലൂടെ BJP തിളക്കമാർന്ന നേട്ടമാണ് സംസ്ഥാനത്ത് നേടിയത്. BD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ ബി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, MB രാജേഷ്, KB ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുമന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള LDF ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൽ ഡി എഫിന്റെ നായകൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത 95,522 വോട്ടുകൾ നേടിയിരുന്ന പിണറായി വിജയന് ഇത്തവണ ലഭിച്ചത് 85,614 വോട്ടുകൾ മാത്രം. മൂന്ന് സീറ്റുകൾ ഉറപ്പാക്കിയ ബി ജെ പി മിക്കവാറും ജില്ലകളിൽ സ്ഥിതി വളരെ മികച്ച രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ 42,090 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയുടെ ബി ബി ഗോപകുമാർ ഇത്തവണ 51,921 വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
2: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്ന് മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻ ഡി എ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യു ഡി എഫ് 7 സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യു ഡി എഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത യു ഡി എഫിന്റെ സുധീർ ഷാപ്പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോണിലൂടെ യു ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ വൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യു ഡി എഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലിലൂടെ നെടുമങ്ങാടും സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് എൽ ഡി എഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
2: കൊല്ലത്തെ ഇടതുകോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചൂറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ ബർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും, റാന്നിയിൽ കോൺഗ്രസിന്റെ പഴകുള മധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ സി പി എമ്മിന്റെ കെ യു ജനീഷ്കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയം. യു ഡി എഫ് സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, സി പി എം വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, എം ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ എം എസ് അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും എൽ ഡി എഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
5: യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബിനിമോൾ 1,360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000+ വോട്ടുകളുടെ ലീഡിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 31,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിയും ഹസനും കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ മോൻസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും പൂഞ്ഞാർ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സെബാസ്റ്റ്യൻ എം ജെയുമാണ് വിജയിച്ചത്.
2: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫിന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത യു ഡി എഫ് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയിക്കെ പൌലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്കകളും സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 നാല് സീറ്റുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 യു ഡി എഫ് സ്വന്തമാക്കിയത്. എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് യു ഡി എഫിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
2: എറണാകുളം ജില്ലയിലും യു ഡി എഫ് തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും യു ഡി എഫ് വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽ ഡി എഫ് പരാജയം ഏറ്റുവാങ്ങി. വി ഡി സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, വി പി സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് എൽ ഡി എഫിന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആർ ബിന്ദുവിനെ 10,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000-ലധികം വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് എ സി മൊയ്തീനും മണലൂരിൽ സി രവീന്ദ്രനാഥും ഗുരുവായൂരിൽ എൻ കെ അക്ബറും നാട്ടികയിൽ ഗീതാഗോപിയും അടക്കമുള്ള ഇടതു സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും എൽ ഡി എഫിന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവയ്ക്കാനായത്. ജില്ലയിൽ 7 എൽ ഡി എഫും 5 യു ഡി എഫും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
7: സംസ്ഥാനത്തെ യു ഡി എഫ് തരംഗത്തിനിടയിൽ എൽ ഡി എഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ 2 നിന്ന് 5 വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് യു ഡി എഫ് പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരുന്നത്. എന്തായാലും യു ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.
2: മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച യു ഡി എഫ് ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് എൽ ഡി എഫിന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും യു ഡി എഫ് വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പി വി അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ കെ കെ രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽ ഡി എഫും 5 യു ഡി എഫുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ യു ഡി എഫിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ യു ഡി എഫ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ 5 മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി. സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് LDFന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
2: വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDFനാണ് വിജയം. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും ബത്തേരിയിൽ IC ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാ വിജയനും വിജയിച്ചു. കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ട മാഹിൻ ഹാജിയും, മഞ്ചേശ്വരത്ത് AKM അഷ്റഫും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും, ഉദുമയിൽ K നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് BD സതീശൻ. കേരളത്തിൽ UDFിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK ആണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ, LDFിന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFിന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കൃഷിയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്താൻ മണ്ണിനെ സ്നേഹിക്കുന്ന ഏതൊരു കർഷകനും സാധിക്കും. ഒപ്പം ഏത് പ്രതിസന്ധികളെ മറികടക്കാനും കൃഷിയിൽ തന്റേതായ വഴി കണ്ടെത്തിയ ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ ഇന്ന് ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ബർത്താസിന്റെ വേഗൽ രണ്ട് വേഗൽ, ഒരു വേഗൽ നട്ടിട്ട് ഇരണ്ട് തല, രണ്ട് തല ബർത്താസ് ഇങ്ങനെ നോട്ടിട്ട് മൂന്ന് തലയായിട്ട് ഇങ്ങനെ പടന്ന് പുറത്തേക്ക് പോയി. ആ വേഗം എടുത്തിട്ട് ഞാൻ പുറത്ത് ഉണച്ചും നിലത്ത് കിളച്ചിട്ട് ഈ വെള്ളി ഇങ്ങനെ നീളത്തിൽ വെച്ച് അതിനെ നടുക്ക് നടുക്ക് ഞാൻ കുഴിച്ചിട്ടു. കുഴിച്ചിട്ട് 400-600 ഞാൻ തൂക്കിയിട്ട് വീഡിയോയിൽ ഇട്ടിട്ട് കാണും. തൂക്കിയിട്ട് 400-600 ഞാൻ തൂക്കിയിട്ട് കാണിച്ചു കൊടുത്തവർക്ക് ഇത്രശം പണ്ണുകൊണ്ട് വെച്ചിട്ട് പുറത്തുനിന്നായതുകൊണ്ട്. പക്ഷെ അത് ദൂരം ദൂരം വെച്ചാൽ ഇങ്ങനെ ഒരുപോലെ അത് ആ വേരുള്ളടുത്ത് ഇത് മണ്ണിട്ടോണ്ട്, പിന്നെ ആലവളം മറ്റേ കമ്പോസ്റ്റ് വളം നല്ലോണം ഇട്ടു, ചകിരിച്ചോറും എല്ലാം കൂട്ടിയിട്ട്. എന്നാൽ ഈ ചകിരിച്ചോറ് നല്ല കൃഷിക്കാറുണ്ട്. അങ്ങനെ ചേമ്പ് കഴിയണം ഇട്ടിട്ട് നല്ല ചേമ്പ് കൂട്ടി
2: ചകിരിച്ചോറ് ഉപയോഗിച്ചു.
1: ചകിരിച്ചോറിൽ മാത്രം ചേരി, ചകിരിച്ചോറ് മാത്രം വെച്ചാൽ നമ്മള്
2: കൂട്ട് എന്ന് പറയാം.
1: കൂട്ട് ആദ്യം ചകിരിച്ചോറ് എടുക്കുക, പിന്നെ അതിന് മേലെ കുറച്ച് കുമ്മായി ഇടുക, കുറച്ച് വേപ്പും പിണ്ണാക്കുക, എല്ല് പൊടി ഇടുക, കുറച്ച് ചാരം ഇടുക. ഈ എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കും ഉമ്മായും ഇല്ലാത്ത ഒരു പരിപാടി കൃഷി ചെയ്ത് കാര്യമില്ല. അത് മൂന്നും വേണം കൃത്യമായിട്ട്, കറക്റ്റായിട്ട് വേണം. ചാരം ഉണ്ടെങ്കിൽ ചാരം, നമ്മൾ ചാരം ഉണ്ടെങ്കിൽ എത്രയും നല്ലതാണ്. അതും ചെയ്തിട്ടാകുമ്പോൾ അത് എല്ലാം കൂടി ഇളക്കി വെച്ചിട്ടാകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കമ്പോസ്റ്റ് വേണം.

0: കമ്പോസ്റ്റ് നമുക്ക് ആലവളമാണെങ്കിൽ ആലവളം മതി, കോഴിവളം കോഴിവളം എന്ത് വളമാണ് നമുക്കുള്ളത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒരാഴ്ച കൂട്ടാക്കിയിട്ട് മറിച്ച് അവിടെ വെക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ എടുത്ത് നടാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി ചൂട് കൂടുതലുണ്ടാകും അത് കുമ്മയല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പറയും അന്നേരം അന്നേരം തന്നെ നടുന്നതോട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിൽ അത് നമ്മൾ ആ വെള്ളത്തിൽ ദിവസവും വെള്ളം കുറഞ്ഞു പോയെങ്കിലോ നല്ലോണം വെള്ളം അടിക്കുന്നെങ്കിൽ പറ്റും നടുന്നതോട്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ജാസ്തിയാണ്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ പോട്ടി മിശ്രിതാടി ആക്കി വെച്ചിട്ടാണ് നടക്കും. പിന്നെ ഒരു വിഷമില്ല, അത് നട്ടു കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ പിന്നെ നമ്മളതിന് ഇടക്കടേ പണിയെടുത്തു കൊടുക്കണം. ചേമ്പാ എന്നിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ പണിയെടുക്കണം, വളമിട്ട് കൊടുക്കണം. അത് പറമ്പത്തെ പുല്ല് കാട് ഉണക്ക കരിയില പിന്നെ ഈ കമ്പോസ്റ്റ് വളം. നമ്മൾ കമ്പോസ്റ്റ് വളം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടുക്കള വേസ്റ്റും ചോറും കഞ്ഞി എല്ലാം അടക്കം. ഇപ്പം എനിക്കൊരു റിങ് കമ്പോസ്റ്റ് ഉണ്ട്, ആ റിങ് കമ്പോസ്റ്റിനായിട്ട് ഇപ്പം നിറഞ്ഞു വരും എല്ലാം. ചോറ് പച്ചക്കറീൻ്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ കറി വെക്കുന്ന എല്ലാം ഉണ്ടാവില്ല. പിന്നെ എന്താവുള്ളൂ ചപ്പോ കാടോ എല്ലാം ഭാര്യയിൽ ഇട്ടിട്ട് സീമക്കൊന്നേൻ്റെ തോല് അത്യാവശ്യം. സീമക്കൊന്ന നല്ല വളമാണ് വെച്ചാൽ പച്ച ചാണകത്തേക്ക്, പിന്നെ പച്ചച്ചാണകം വേണം ഇതെല്ലാം. പിന്നെ ആട്ടും വളം ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. ആട്ടും വളം ഞാൻ പൊടിച്ചത് ഒരു 2 കിലോ വെച്ചിട്ട് സിലിണ്ടർ ഇട്ട് വാങ്ങി പോയിട്ടാകുമ്പോൾ എല്ലാം വാങ്ങും.
1: ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
0: രാവിലെ 6 മണിക്ക് മുമ്പ്
1: എഴുന്നേൽക്കും. എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണോ കൃഷിയിലേക്ക്?
0: അല്ല, രാവിലെ ഞാനും അമ്മയിലേ ഉള്ളു, അതുകൊണ്ട് വേഗം ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്ത് അമ്മേണ്ടിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുത്തിട്ട് അമ്മക്ക് ചായന്റെ ചായയും കൂടി ആക്കി കൊടുത്താൽ ഞാൻ കുടിക്കല് വയ്യ കുടിക്കും. അത് വേഗം അമ്മക്കടെ അമ്മക്ക് അമ്മയുടെ വലിയ തെപ്പും കാര്യവും തീർന്നിട്ടാകുമ്പോൾ അമ്മക്ക് അതായി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് പച്ചക്കറി കിടക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുടിച്ച് ഒരു 9-10 മണിയാകുമ്പോഴൊക്കെ അത്തേക്ക് വരും. പിന്നെ ചോറും കറികളും വെച്ചു, പിന്നെ അല്ലാക്കി എല്ലടച്ചിലും വാരി ആക്കുമ്പോഴേക്ക് ലൈവ് ഇടാനായി. ലൈവ് ഇട്ട് 2 മണിയാകുമ്പോൾ ചോറ് കൊടുത്തു. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മേനെ കുളിപ്പിക്കാനായി. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ വൈകുന്നേരത്തെ കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ വീഡിയോ എടുക്കാനായി. അപ്പോൾ ആ വീഡിയോയിൽ എടുത്തു വെച്ചത് അപ്പോൾ വേറൊരാളെ വീഡിയോ എൻ്റെ വീഡിയോ കണ്ടാൽ അവർക്ക് അതിൻ്റെ കമൻറ്റ് പ്രത്യേകം കണ്ടു കൊടുക്കണ്ടേ, നല്ല അവർ നാളെയും കൊണ്ട് ചാനൽ കയറാകുമ്പോൾ അങ്ങോട്ടും കൊണ്ട് ചെയ്യണ്ടേ. പിന്നെ ഓരോ ലൈവിലും പോകണം, ഓരോരാളെ ലൈവിലും പോകണം, എൻ്റെ അടുത്ത് വരുന്നവരെല്ലാം ആകും വേണ്ടേ. പിന്നെ അതിൻ്റെ നടക്കും. പിന്നെ രാത്രി എല്ലാം കൂടി 2 മണി 2:30 3 മണിയാകും ചേച്ചി നമുക്ക്
1: കിടക്കാൻ. എന്നിട്ടാണ് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ക്ഷീണം അങ്ങനെ തോന്നാറില്ല?
0: ക്ഷീണമല്ല, ഇപ്പം ഇപ്പം കണ്ണിന് ഭയങ്കര ഇപ്പം കുറച്ച് ദിവസം പ്രശ്നമായി. എന്നിട്ടിപ്പം ഒരാഴ്ചയായിട്ട് ഞാൻ ലൈവ് ഇടാണ്ട് നിന്നിട്ട് ഇന്നലെ ഇട്ടു. ഇന്നലെ ഇന്നലെ എന്നാ അവർ പറഞ്ഞിട്ട് ചാനലേ ഞങ്ങളിനി യൂട്യൂബിലേക്ക് ഇല്ല, ഞങ്ങൾ അയൽവക്കത്ത് പോയി കഞ്ഞി കുടിച്ചോന്ന് മറ്റേ പോയിട്ട് നിങ്ങൾ സുഖമായിട്ട് കുടിച്ചിട്ട് കിടന്നോർന്നു നില പറ്റ എന്നെ പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഞങ്ങളോട് ഒരു അയലത്ത് പോയിട്ട് അയൽവക്കത്ത് പോയിട്ട് കഞ്ഞി കുടിക്കാൻ പറയാ നമ്മളോട്, നിങ്ങൾ സുഖമായിട്ട് കിടന്നോർമ്മ നമ്മൾ അയൽവക്കത്ത് പോയിട്ട് കഞ്ഞി കുടിച്ചോളാം. വീട്ടിൽ വെച്ചിട്ട് കഞ്ഞി തരാണ്ട് അപ്പുറത്ത് പോയിട്ട് കുടിച്ചോന്ന് പറയാ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. നമ്മൾ ഇങ്ങോട്ടില്ലാലും പറ്റും വയ്യ. ഇന്നലെ ഒത്തൻ ഉച്ചക്ക് ശേഷം വിളിക്കാൻ തുടങ്ങി, ഇന്നലെ ഇവിടില്ലേ ഇന്നലെ ഇവിടില്ലേ ഇന്നലെ ഇന്നലെ ഇട്ടു.
1: രസമാണ്
0: യൂട്യൂബ്, രസം എന്ന് വെച്ചാല് ഭയങ്കര സ്നേഹമാണ് ആൾക്കാർ എന്റെ മേലെ. നല്ല കരുതലാണ്, നല്ല സ്നേഹം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എല്ലാരും പറയും നല്ല സംസാരം.
1: പൊതുവെ കണ്ണൂർക്കാരുടെ സംസാരം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ്.
0: എന്നിട്ട് ആര് വരുമ്പോ നിങ്ങളെ സംസാരം കേട്ടിട്ടാ വന്നു തന്നെ. പക്ഷെ എന്റെ ലൈവിൽ ഇല്ലാത്തവരാരുമില്ല. പോലീസുണ്ട്, പിന്നെ മിലിറ്ററിക്കാരുണ്ട്, പിന്നെ മാഷന്മാരുണ്ട്, എല്ലാ വിധ ജോലിയുടെ, പിന്നെ പ്രൊഫസർമാരുണ്ട്, ഇത് പറയാൻ പ്രൊഫസർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലുമാരുണ്ട്. ഇപ്പം ഇതിനിടക്ക് മിഞ്ഞാ നല്ല നല്ല അമ്മമ്മയെ എന്നോട് തോന്നുന്നു അമ്മമ്മയെ ഞാൻ LLB പാസ്സായി ജോലിയായി എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അതിലെടുക്ക് വന്നേരം വന്നിട്ട് പറയും അമ്മമ്മയെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണേ പരീക്ഷയിൽ പാസ്സാകാൻ പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മമ്മയെ ഞാൻ LLB പാസ്സായി, ആ പാസ്സായി എന്ന് പറഞ്ഞു. എന്നു അന്നേരം ആ ഒരു ഷീവ എന്നിട്ടുണ്ട്, ഓള് പറഞ്ഞു ഓ നമുക്കൊരു വക്കീലിൻ്റെ കുറവുണ്ട്, അതും കൂടി ആയല്ലോ ഇടാന്ന്.
1: എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെ ആശ്വദിച്ചത്? ആര് പറഞ്ഞിട്ടാണ്?
0: അല്ലല്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ലേനു പണ്ടൊന്നും. എൻ്റെ ഇളയമേൻ്റെ മോനുണ്ട്, ഓൻ CA പഠിച്ചിട്ട് കണ്ണൂർ പള്ളിക്കുന്നില്ലാന്ന് ഓന് വലിയ ഓഫീസും കാര്യമെല്ലാം ഉണ്ട്. എന്നിട്ട് ഓനാ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഓൻ്റെ ഭാര്യ വെച്ചു എങ്ങനെ അയച്ചു ഇങ്ങനെ പിന്നെ കൃഷിയെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണെല്ലാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ചെയ്യാൻ താല്പര്യത്തില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞെടുക്കാൻ പറഞ്ഞു നീ എന്നാ വേണ്ട, നീ ഇതൊന്നും നല്ല വേണ്ട, നീ ഒരു യൂട്യൂബ് തുടങ്ങിക്കോ എനിക്ക് ലക്ഷങ്ങൾ വരാം പോടപ്പാടെന്ന് പറഞ്ഞു. നല്ല സത്യാന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എന്നാ പിന്നെ നീ അതൊന്നും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അതേ നീ ചെയ്തു. അവിടെ നിന്ന് ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ അവർ കുറേ ആൾക്കാർ ഏട്ടൻ്റെ ഭാര്യേൻ്റെ ഏട്ടത്തിൻ്റെ മോളും അമ്മാവൻ്റെ മോളും എല്ലാം കൂടി മൂന്നാളും കൂടി അവർ തുടങ്ങി. തുടങ്ങിയ സമയത്ത് പിന്നെ ഇതുമെല്ലാം കണ്ടു നോക്കുമ്പോൾ അവരും തുടങ്ങിയല്ല, അവർക്ക് പഠിച്ചിട്ട് മുടിയില്ല, അവർക്ക് അറിയാം. പിന്നെ നനക്ക് തുടങ്ങുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പോയി.
1: എഡിറ്റിംഗും കാര്യങ്ങളും സ്വന്തം ചെയ്യും.
0: ആ ഓരോരാളോട് ഓരോ സമയത്ത് ചോദിച്ചു. ആദ്യം എന്റെ മോന്റെ മോര് മൂത്തുമോന്റെ ഭാര്യയാണ്. പിന്നെ വീഡിയോ ആക്കാനെല്ലാം കാണിച്ചു. ആദ്യം അങ്ങനെ എഡിറ്റിംഗ് ചെയ്യാൻ ആദ്യം അങ്ങനെ തന്നെ എടുത്ത് യൂട്യൂബിലെ ആ പ്രസ് ബട്ടൺ ഞെക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആ വീഡിയോ മാത്രം എടുത്തിട്ടും കിട്ടു കൊടുക്കല. എന്റെ ഒരു പേര് വരെ ഇടാണ്ട് ആദ്യം. പിന്നെ അത്
1: മാത്രമാണ് കാണിക്കാറുള്ളത്.
0: കൃഷി മാത്രം, കൃഷി മാത്രം. പക്ഷെ അതിന്റെ മേലെ നമ്മൾ ടൈറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് നന്നേരം അറിയില്ലല്ലോ. ആ കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ എഴുതാണ്ട് അങ്ങനെ ഓരോരാൾ അന്നിട്ട് കാണുമ്പം ഓരോരോ അഭിപ്രായങ്ങൾ പറയല്ലോ. അപ്പോൾ അന്നേരം അതിങ്ങനെ നോക്കി അത് അത് ചെയ്തു. പിന്നെ ആയിരുന്നു തമ്പനിയിലാക്കല്ലേനോ ആദ്യമൊന്നും. പിന്നെ അങ്ങനെ തമ്പനിയിലാക്കാൻ തുടങ്ങി. പിന്നെ എഡിറ്റ് ചെയ്യൽ അങ്ങനെയല്ല വേണ്ട, വീഡിയോ മേക്കറിലോ അല്ലെങ്കിൽ ഇൻഷോട്ടിലെ കൂടിയോ ആന്ന് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ വെച്ചാൽ ഞാൻ പിന്നെ അതങ്ങനെ ആരോട് ചോദിച്ചു തരാം, അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അതുപോലെ ആദ്യം അത് അതിൽ എഡിറ്റ് ചെയ്തു. അതിൽ കുറക്കാനുണ്ടെങ്കിലോ സൗണ്ട് കൂട്ടാനോ എല്ലാം അതിൽ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ സൗണ്ടെല്ലാം കൂട്ടി അത് നമ്മൾ കേട്ടിട്ട് അത് കുറക്കാനുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വിടും, കുറച്ച് കിട്ടാനുണ്ടെങ്കിൽ ശേഷം ദീർഘം കുറക്കണം തോന്നിയാൽ അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് കുറക്കാൻ കഴിയും. അങ്ങനെയെല്ലാം കുറച്ചിട്ട് ഇപ്പുറം വന്നിട്ട് ആട് നിർത്തിട്ട് ടൈറ്റിൽ എഴുതി പിന്നെ വയ്യാപ്പിലൂടെ ആക്കും. ടൈറ്റിലും കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇതെല്ലാം തേച്ച്
1: പൂരിപ്പിക്കും. 15 മിനിറ്റാണോ അരമണിക്കൂറാണോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, കൃഷി രീതിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്?
0: 15 മിനിറ്റ് ഒന്നും വേണം. ആ എട്ട് അവര് എല്ലാരും കാണണ്ടേ? ആദ്യം ഏതെങ്കിലും 10-15 മിനിറ്റ് 20 മിനിറ്റിലും ഉണ്ടാവാനും. പക്ഷെ ഇപ്പൊ 8 മിനിറ്റിൽ തായായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ എല്ലാരും കാണാൻ ഭയങ്കര അസുഖം. ആ അന്നേരം പിന്നെ എല്ലാവർക്കും കാണണ്ടേ? ഇനി വെറുതെ നമ്മൾ ഇട്ടിച്ച് അവര് സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത്രയും കുറച്ച് ടൈപ്പ് വരുന്നു. അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

ഇഞ്ചി കർഷകർക്ക് ഇത് ഇഞ്ചി നടാനുള്ള കാലമാണ്. വിത്ത് നടുന്നതു മുതൽ മുളയ്ക്കുന്നതുവരെ മിതമായ മഴയും വളരുന്ന സമയത്ത് നല്ല മഴയും വിളവെടുപ്പിന് തൊട്ടു മുൻപായി സാമാന്യം വരണ്ട സ്ഥിതിയും ഇഞ്ചിക്ക് ഇഷ്ട കാലാവസ്ഥയാണ്. വെള്ളക്കെട്ടിനെ ചെറുത്തു നിൽക്കാൻ കഴിവില്ലാത്തതിനാൽ അതിനൊത്തുവേണം കൃഷിയിടമൊരുക്കാൻ. മഴവെള്ളം വേണ്ട വിധത്തിൽ വാർന്നു പോകുന്നതിനു വേണ്ടി തടങ്ങൾ അല്പം ഉയർത്തിയെടുക്കണം. സൗകര്യമുള്ള നീളത്തിലും 1 മീറ്റർ വീതിയിലും ഏകദേശം 20 മുതൽ 25 സെന്റിമീറ്റർ ഉയരമുള്ള തടമാണ് ഒരുക്കേണ്ടത്. ഇതിൽ 20 മുതൽ 25 സെന്റിമീറ്റർ അകലത്തിൽ ചെറുകുഴികളെടുത്ത് ചാണകപ്പൊടി വിതറി മുകുളങ്ങൾ മുകളിലേക്ക് വരത്തക്കവണ്ണം ഏതാണ്ട് 15 മുതൽ 20 ഗ്രാം തൂക്കം വരുന്ന വിത്തിഞ്ചി 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയിൽ നടാം. 1 ഏക്കറിന് 600 കിലോഗ്രാം വിത്ത് ആവശ്യമായി വരും. നട്ട ഉടനെ പച്ചില കൊണ്ട് കനത്തിൽ പുതയിടണം. കോഴിക്കോടുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഇഞ്ചിയിൽ ഉൽപാദനക്ഷമതയും വിപണിക്ക് പ്രിയങ്കരവുമായ ഏതാനും ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയിൽ അടുത്ത കാലത്തായി വികസിപ്പിച്ചെടുത്ത മികച്ച 2 ഇനങ്ങളാണ് സുരസയും വജ്രയും. ഈ 2 ഇനങ്ങളും നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ അനുയോജ്യമാണ്. പച്ചയിഞ്ചി ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ ഇനമാണ് സുരസ. കോടഞ്ചേരിയിലെ ജോൺ ജോസഫ് എന്ന കർഷകന്റെ ശേഖരത്തിലുണ്ടായിരുന്ന ഇഞ്ചിയിൽ നിന്ന് ക്ലോണൽ സെലക്ഷനിലൂടെയാണ് ഗവേഷകർ ഇത് വികസിപ്പിച്ചെടുത്തത്. മറ്റിനങ്ങളെ അപേക്ഷിച്ച് രുചിയുള്ളതിനാലും സലാഡുകൾക്കും മറ്റ് പാചക ആവശ്യങ്ങൾക്കും അനുയോജ്യമെന്നതും ഇതിനെ പ്രിയങ്കരമാക്കുന്നു. ഏക്കറിന് ഏകദേശം 10 ടൺ വിളവ് ലഭിക്കും. നട്ട് 220 മുതൽ 240 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിനാകും. ഫൈബർ അഥവാ നാരിന്റെ കണ്ടന്റ് 5.5% എസൻഷ്യൽ ഓയിൽ 1.66% സുരസയിൽ അടങ്ങിയിട്ടുണ്ട്. വളരെ വലിയ കഷണങ്ങളായി വളരുന്ന ഇനമാണ് വജ്ര. ഇതുതന്നെയാണ് വിപണിയിൽ ഈ ഇനത്തെ പ്രിയങ്കരിയാക്കുന്നത്. ചുക്കിനായും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഒലിയോറെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവ താരതമ്യേന കൂടുതൽ അടങ്ങിയിരിക്കുന്നു. നട്ട് 240 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിനാകും. ഏക്കറിന് 10 ടണ്ണിലേറെ വിളവ് ലഭിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിക്കും സംസ്കരണ യൂണിറ്റുകൾക്കും അനുയോജ്യമായ ഇനമാണ് വജ്ര. IISR പുറത്തിറക്കിയ മറ്റ് മികച്ച ഇനങ്ങളാണ് വരത, മഹിമ, രജത എന്നിവ. താരതമ്യേന കുറഞ്ഞ നാരിന്റെ അംശം, ഉയർന്ന ഉൽപാദനക്ഷമത, ഉണങ്ങിയാൽ 22% റിക്കവറി എന്നിവ ഈ ഇനങ്ങളെയെല്ലാം കർഷകർക്കിടയിൽ ഏറെ സ്വീകാര്യമാക്കുന്നു. ഇതിൽ വരത നട്ട് 220 ദിവസം കൊണ്ടും മഹിമാരജത എന്നിവ 200 ദിവസം കൊണ്ടും വിളവെടുപ്പിന് പാകമാകും. ശ്രദ്ധേയമായ ഒട്ടേറെ നാടനിനങ്ങളും വിളപ്പൊലിമയുള്ള പുതിയ ഇനങ്ങളും ഇഞ്ചിയുടെ കാര്യത്തിൽ ഇന്ന് നിലവിലുണ്ട്. കുറുപ്പംപടി, മാരൻ, വയനാട് മാനന്തവാടി, വള്ളുവനാട്, ഏറനാട്, തൊടുപുഴ എന്നിവ പേരെടുത്ത നാടനിനങ്ങളാണ്. ഇതിനു പുറമെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവയും പ്രമുഖരാണ്. ഒരേ സമയം വീട്ടുവിളയായും വാണിജ്യ വിളയായും അനായാസം വളർത്താവുന്ന സുഗന്ധവിള ശ്രേണിയിലെ പ്രമുഖനാണ് ഇഞ്ചി. പച്ചയിഞ്ചിയും ഇഞ്ചി ഉണക്കിയെടുക്കുന്ന ചുക്കും ഒരുപോലെ പ്രധാനമാണ്. തെങ്ങിൻ തോപ്പുകളിൽ ഇതുപോലെ ഇടവിളയായി വളർത്താവുന്ന മറ്റു വിളകൾ താരതമ്യേന കുറവാണെന്ന് ഏവർക്കും അറിയാം. 25% തണലിലും വളർത്താം. പുതിയ റബ്ബർ തോട്ടങ്ങളിലും ആദ്യത്തെ 3-4 വർഷക്കാലം ഇടവിളയാക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കൽ ഇഞ്ചി നട്ട സ്ഥലത്ത് പിന്നെ കുറഞ്ഞത് 2 വർഷമെങ്കിലും കഴിഞ്ഞേ വീണ്ടും ഇഞ്ചി നടാൻ പാടുള്ളൂ. ചില ഗുരുതരമായ രോഗബാധകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ. ഇഞ്ചിയുടെ കാര്യത്തിൽ വിത്തിഞ്ചി ഒരുക്കൽ പ്രധാനമാണ്. മഴയെ ആശ്രയിച്ചും നനച്ചും വീട്ടുവളപ്പിൽ എക്കാലവും ഇഞ്ചി വളർത്താം. ശരാശരി 7-8 മാസക്കാലമാണ് വളർച്ചാകാലം. ഏപ്രിൽ മെയ്യിൽ നട്ട് ഡിസംബർ ജാനുവരി മാസത്തോടെ വിളവെടുക്കുന്നതാണ് പൊതുവായ രീതി. ഇങ്ങനെ വിളവെടുക്കുന്ന വിത്തിഞ്ചി 3-4 മാസക്കാലം കീടരോഗബാധയില്ലാതെയും മുളക്കരുത്ത് നഷ്ടമാകാതെയും സൂക്ഷിക്കണം. വിത്തിഞ്ചി നനവ് പിടിക്കാതെ മണ്ണിനടിയിലോ അറകളിലോ മൺകലങ്ങളിലോ സൂക്ഷിക്കാം. നന്നായി മൂത്ത വിത്തിഞ്ചി ഉണക്കി സ്യൂഡോമോണാസ് ലായനിയിലോ PGPR മിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിലോ തയ്യാറാക്കിയ ലായനിയിൽ 1/2 മണിക്കൂർ മുക്കിവെച്ച് തണലത്തുണക്കി സൂക്ഷിക്കുകയാണ് നല്ലത്. സൂക്ഷിക്കുന്ന അറകളിൽ പാണലിലകൾ ഇട്ടുവെക്കുന്നത് കീടരോഗബാധ കുറയ്ക്കാനും കനം കുറയാതിരിക്കാനും സഹായിക്കും. ഇങ്ങനെ സൂക്ഷിക്കുന്ന വിത്തിഞ്ചി നടുന്നതിന് മുൻപ്
ഏകദേശം 20 ഗ്രാം തൂക്കം വരുന്ന ചെറിയ കഷണങ്ങളാക്കി വീണ്ടും ജൈവ കുമിൾനാശിനികളായ സ്യൂഡോമോണാസിലോ PGPR മിക്സിലോ അരമണിക്കൂർ മുക്കി തണലിൽ ഉണക്കി നടണം. 1 കിലോ വിത്ത് മുക്കാൻ 1 ലിറ്റർ ലായനി വേണം.

ഇഞ്ചിയുടെ കാര്യത്തിൽ രോഗങ്ങളിൽ ഏറ്റവും ഗുരുതരവും സാമ്പത്തിക നഷ്ടം വരുത്തുന്നവയുമാണ് ചുവട് ചീയൽ, ബാക്ടീരിയൽ വാട്ടം, മഞ്ഞളിപ്പ്, ഇലകരിച്ചിൽ പോലുള്ളവ. ചുവട് ചീയൽ രോഗം കുമിൾ രോഗമാണ്. ഇലയുടെ അഗ്രഭാഗത്തു നിന്ന് രൂപപ്പെടുന്ന ഇളം മഞ്ഞ നിറം ഇലയരികിലൂടെ താഴേക്ക് വ്യാപിച്ച് പോളയിലെത്തി ഇലകളെ ഉണക്കും. ക്രമേണ അവ അഴുകി തണ്ടിലേക്കും വ്യാപിച്ച് ചെടികളെ പാടെ നശിപ്പിക്കും. വിത്തിലൂടെ പകരുന്ന രോഗമാണെന്നതിനാൽ രോഗമില്ലാത്ത സ്ഥലത്തു നിന്ന് മാത്രം വിത്തിഞ്ചിയെടുക്കാൻ ശ്രദ്ധിക്കണം. തടങ്ങൾ ഉയർത്തിക്കോരി വെള്ളം കെട്ടാത്ത വിധമാക്കണം. മാംഗോസെപ്പ് 0.3% അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 0.3%, അതുമല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 2%, മെറ്റലാക്സിലും മാംഗോസെബും ചേർന്ന കുമിൾനാശിനി 0.1% വീര്യത്തിൽ അല്ലെങ്കിൽ ചെഷണ്ട് കോമ്പൗണ്ട് എന്നിവയിലൊന്ന് ചെടികളുടെ ചുവട്ടിൽ ചതുരശ്ര മീറ്ററിന് 6 ലിറ്റർ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുക. ജൈവ കുമിൾനാശിനികളായ ട്രൈക്കോഡർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 50 ഗ്രാം 3 ചതുരശ്ര മീറ്ററിന് എന്ന തോതിൽ വിത്തിഞ്ചി നടുന്ന സമയത്തും നട്ട് 60-120 ദിവസങ്ങൾക്ക് ശേഷവും കൊടുക്കാം. ട്രൈക്കോഡർമയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത മിശ്രിതം മണ്ണിൽ ചേർക്കുന്നതും ഈ രോഗം തടയും, നിമാവര ബാധയും ഒഴിവാകും. ഇഞ്ചിയെ ഗുരുതരമായി ഉപദ്രവിക്കുന്ന കീടമാണ് തണ്ടുതുരപ്പൻ. ഈ പുഴു നാമ്പിനുള്ളിൽ തുളച്ചു കയറി അതിനെ നശിപ്പിക്കും. നടുനാമ്പ് മഞ്ഞളിച്ച് വാടിപ്പോകും. വാടിയ നാമ്പ് വലിച്ചാൽ ഊരിപ്പോരും. കേടായ നാമ്പുകൾ അതിൽ നിന്നും നീക്കം ചെയ്യണം. വിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. കീടബാധ രൂക്ഷമായാൽ ഡൈമെത്തോയിറ്റ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കണം. അല്ലെങ്കിൽ ക്ലോറാൻട്രാലിനിപ്രോൾ 18.5 SC 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചു തളിക്കണം. പുതിയ കൃഷിയിടങ്ങളിലാണ് ഇഞ്ചി കൃഷി കൂടുതൽ ശോഭിക്കുക എന്നതിനാൽ ഗ്രോ ബാഗ് കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോർ, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത മിശ്രിതമാണ് ഗ്രോ ബാഗിൽ 3/4 വരെ നിറയ്ക്കേണ്ടത്. ബാഗിന്റെ ഏറ്റവും അടിയിലായി കരിയിലയിട്ടു കൊടുക്കണം. ഇതിൽ വിത്തിഞ്ചിയോ പോട്രേ തൈയോ നടാം. 1 അടി വ്യാസമുള്ള ഒരു ബാഗിൽ 2 തൈ വീതം നടണം. നട്ട ശേഷം പച്ചില കൊണ്ട് പുതയിടാം. നട്ട് 6 മാസം മതി പച്ച ഇഞ്ചിക്ക് വിളവെടുക്കാൻ. ചുക്കിഞ്ചിക്ക് 7 മുതൽ 8 മാസം വരെ വേണ്ടിവരും. ഒരു ബാഗിൽ നിന്ന് 0.5 മുതൽ 1 കിലോ വരെ പച്ച ഇഞ്ചി കിട്ടുകയും ചെയ്യും. രോഗ

0: കീടബാധകളും വ്യാപനവും കുറഞ്ഞിരിക്കുകയും ചെയ്യും.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
1: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തുനിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. തൃത്താലയിൽ MV രാജേഷും പത്തനാപുരത്ത് KB ഗണേഷ്കുമാറും കളമശ്ശേരിയിൽ P രാജീവും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് V ശിവൻകുട്ടിയും തിരൂരിൽ O അബ്ദുറഹ്മാനും എലത്തൂരിൽ AK ശശീന്ദ്രനും ഏറ്റുമാനൂരിൽ VN വാസവനും ചടയമംഗലത്ത് J ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ OR കേളുവും തോറ്റു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തുനിന്നും 85,000-ലേറെ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ T അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്,

0: തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, വണ്ടൂരിൽ എ പി അനിൽകുമാർ എന്നിവരാണ് 45,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം എൻ ഡി എയ്ക്കാണ്. മലപ്പുറത്ത് യു ഡി എഫ് തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് യു ഡി എഫിന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് യു ഡി എഫ് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 എൽ ഡി എഫ് വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത യു ഡി എഫ് മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000-ത്തിലപ്പുറമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ലയിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്നു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി എക്കെയാണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ ഡി എം കെ സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. സി പി എം, കോൺഗ്രസും ഓരോ സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും ടി എം സി നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് ബി ജെ പി സഖ്യം തുടർഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ എ ജി പി 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാനഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറെഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻകരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ എൻ സി പി വിജയിച്ചു. പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന് സി പി ഐ എം. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നുമുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ ഹാന്റോവൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 പേരിൽ 3 പേരാണ് മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാന്റോവൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജിസ് ജോയ് ഗാനരചന നിർവഹിച്ച് പ്രിൻസ് ജോർജ് സംഗീതം പകർന്ന് വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഇനി കേൾക്കാം കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലെ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരന്റെ സംഗീതം. ആലാപനം കെ എസ് ഹരിശങ്കർ.

വിനീത ശ്രീനിവാസൻ, സിബു സുകുമാരൻ, നിഖിൽ മോഹൻ, ആസിഫ് അഹമ്മദ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കൂമ്പാരിസ്. അശ്വിൻ കൃഷ്ണയുടേതാണ് വരികൾ. സംഗീതം സിബു സുകുമാരൻ.

വരത്തൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച് സുഷിൻ ശ്യാം സംഗീതം പകർന്ന് ശ്രീനാഥ് ഭാസി, നസറിയ നസീം എന്നിവർ പാടിയത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
3: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: അമിന്താ എല്ലപ്പോ ഇവരെടി പോയിനെ. അമിന്തോ
2: ഓയ്,
1: നിങ്ങളെടിയ പോയി കുത്തിയിരുന്നപ്പാ.
2: ഞാൻ അപ്പുറത്ത് വൃത്തിയാക്കുന്നുണ്ടേനും കരണ.
1: നിങ്ങളിലേശ കുടിക്കാൻ വെള്ളം കിടത്തട്ടെ, ദാഹിച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാന്ന്.
2: അതെയാ, നീ എടി പോയിട്ട് വരുന്ന്?
1: ഞാനെന്നില്ലപ്പൊന്ന് പറമ്പത്തെല്ലാം കേറിട്ടല്ലോ ഇങ്ങനെ വന്നാന്ന്.
2: ആടിൽ
1: നല്ല കാറ്റടിച്ചിട്ടെന്തല്ലോ കമ്പും ഇതെല്ലാം വേണ്ടി വീണിട്ട് ആകെ വൃത്തിയടായിന്.
2: എല്ലാം
1: വൃത്തിയാക്കി നോക്കും, പിന്നെ ദാഹിച്ചിട്ടാണെങ്കിൽ രക്ഷയില്ല. അമ്മാതിരി ചൂടല്ലേന്ന്.
2: എന്നാ നീ ആടെ കുത്തിയിരിക്കും, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരട്ടെ.
1: തണുത്ത വെള്ളം ഉണ്ട് കേൾക്കണേ.
2: ആയിക്കോട്ടെ.
1: എന്തൊരു ആശ്വാസം എന്റെ അമിന്താ, തണുത്ത വെള്ളമില്ലേ, ബാത്തൂട്ട് എങ്ങനെ പോകുമ്പോണ്ടല്ല, ഒരു കുളിരാന്ന്.
2: പിന്നെന്താ, പക്ഷെ എനിക്ക് പിടിക്കൂലോ തണുത്ത വെള്ളം.
1: അതെയാ,
2: ഞാൻ കുടിക്കലേയില്ല.
1: നിങ്ങള് ചൂടാക്കിയ വെള്ളം തന്നെയല്ലേ അധികം
2: കുടിക്കലപ്പാ. എനിക്ക് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോഴൊക്കെ തൊണ്ട വേനിയാന്ന്. മാത്രല്ല, ഇതെത്ര നല്ല സാധനമല്ല മോനെ, വെറും പടക്കാ തണുത്ത വെള്ളം. എന്തിനല്ലോ കൊണ്ട് തണുപ്പിക്കുന്നല്ലേ.
1: എന്തിനല്ലോ കൊണ്ടാ, അല്ലപ്പാ ഇത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പിക്കുന്നല്ലേ.
2: അല്ല കരണ, ഫ്രിഡ്ജ് എന്താ അത്രക്ക് നല്ല സാധന.
1: അല്ലപ്പാ, ഈ നല്ല സാധനം അല്ലാണ്ട് അവരിങ്ങനെ ബുക്കാൻ ബുക്കുക. ഫ്രിഡ്ജല്ലോ വലിയ വലിയ രണ്ട് ഡോറുള്ള ഫ്രിഡ്ജല്ലേ.
2: അത് വെറും വടക്ക് സാധനാന്ന്.
1: അതില്
2: കൊറേ സാധനങ്ങൾ കൊണ്ടേന്ന് അറിയിക്കൂ. ഇന്നലത്തെയും മിഞ്ഞാത്തിയല്ലോ, അതെല്ലാം തിന്നാ നമ്മളെ വയറ്റിലുള്ള അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അത് നല്ല സാധനേ അല്ല. ഓരോ ആളും ഒരാഴ്ച മുന്നേലോ അതിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച്. ഈ തിളപ്പിക്കൽ തന്നെ നല്ല സാധനാന്നോ കരണ? നീ പറ എനിക്ക് ഈ തിളപ്പിച്ച സാധനേ കണ്ടെടുത്താ കണ്ടുകൂടാ. അല്ല, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് പണ്ടെല്ലാം വെക്കുന്ന കറി ഒരു ദിവസം അല്ലാണ്ട് പിറ്റേ ദിവസം നമ്മള് വെച്ച് കൂട്ടുന്നുണ്ടാ. നാറിയിട്ടാന്തിനാ നല്ലത്.
1: നിങ്ങൾ പറഞ്ഞ നേരം ഞാന്.
2: അല്ലോ, അത് മാത്ര, ഇപ്പൊ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ മീൻകറി അടക്കം നമ്മൾ കൂട്ടുന്നില്ലേ.
1: അല്ലപ്പാ, ഇത് കേടാണ്ടിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിന്റെ അത് കയറ്റി വെക്കുന്നത്.
2: ആ കേടേടി കരണ പോണ്ടേ, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവൂ.
1: നമ്മള്
2: കാണുന്നില്ല അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അതല്ല, അതിന്റെ ഉള്ളിൽ പെരുകുന്നുണ്ടാവൂ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ടാ സൂക്കേട്? എന്തിട്ടാന്ന് സൂക്കേട്? നീ പറ, ഓരോ ഒക്കെ വയറ് വേന, ഓരോ ഒക്കെ വാറ്റുന്ന പോക്ക്, ഇതിലെന്തുകൊണ്ടാന്ന് നിന്റെ വിചാരോ? അടുക്കളേന്റെ അകത്ത് ഫ്രിഡ്ജ് വന്ന്, ബേക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് എന്ത് വന്ന്?
1: വാഷിംഗ് മെഷീൻ.
2: പിന്നെ ആർക്കും അസുഖം ഇല്ലാണ്ട് ഇക്കോ നീ പറ. പിന്നെ ഒരു മാക്സിയും കറകറേ ഒച്ചയാക്കുന്ന ഒരു മാക്സിയും വന്ന്. ആപ്പാ, നമ്മളെ കണ്ട് കുത്തിട്ട് മിക്സി
1: അരക്കുന്ന സാധനം
2: അതും വന്ന്. നീ ഒന്ന് ചിന്തിച്ചു നോക്കിട്ടാ, മേലിറങ്ങിയിട്ട് നമ്മളെന്ന് പണിയെടുക്കുന്നുണ്ടോ? ഈ മൂന്നാല് ദിവസം വെച്ച് വെച്ച സാധനങ്ങൾ തിന്ന് അതും ഇങ്ങനെ ദഹിക്കാണ്ടല്ല നിന്ന് അസുഖവും വന്നിട്ടാന്ന് ആൾക്കാർ ഇങ്ങനെ പോയി പോന്ന്.
1: നിങ്ങക്ക് ബഷ്മാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറട്ടെ.
2: ആ പറഞ്ഞ.
1: ഇത് നിങ്ങൾ കൊറേ നാളായിട്ട് എന്നോട് പറയുന്നുണ്ട്.
2: അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നീ ഇതിങ്ങനെ എടുത്തിടുമ്പോ ഇത് പിന്നെയും ഞാൻ പറഞ്ഞു പോകുന്നതിന് ഞാൻ ഉത്തരവാദിയാന്നോ? എന്നിട്ടും നീ നന്നാകുന്നുണ്ടായി. എനിക്ക് ആ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമേ വേണ്ടത്. ഞാൻ എത്രവട്ടം പറഞ്ഞു നീ തന്നെ പറയുന്നു, പിന്നെ നീ തന്നെ എന്നോട് ഇങ്ങോട്ട് വെള്ളത്തിനും പറയുന്നു.
1: എന്റെ ആമിൻത അതിന് മാത്രം ചൂടല്ലേ, എന്താ ചെയ്യണ്ടേ? അതെല്ലാം അടുക്കട്ടെ.
2: നിങ്ങൾ
1: എന്ത് ഇത് കാണിക്കുന്നത്? കൊറേ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ചാക്കിലെല്ലാം ഭാര്യ കൂട്ടിട്ട് വെച്ചിട്ട്. അല്ലപ്പാ, വലിയ പൈസന്റെ സാധനല്ലേ ഇത്.
2: എന്നത്?
1: മുളക്, കുരുമുളക്.
2: കുരുമുളക
1: ഇപ്പൊ എത്രങ്ങാറ്റ വില? നിങ്ങളും തന്നെ കണ്ട കാഴ്ച, ഇതിൽ ഇങ്ങനെ വാരിക്കൂടെ ആടിയിടലും കൊണ്ട് ഇടാൻ പാടണ്ട.
2: അനക്ക് ഒരു ഉറുപ്പ് എഴുന്നേക്ക് വേണ്ട. വിലയും ഒന്നും തരണ്ട. നീ അതിന് എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ?
1: നിങ്ങൾ അങ്ങനെ പറയില്ലല്ലപ്പാ.
2: ആത്ത് കുറച്ചും കൂടി ഉണ്ട്, അടിച്ചു വാരി കൂട്ടിയിട്ടുണ്ട്. അതും നീ എടുത്തോ. അനക്ക് ഒരു ഉറുപ്പ വേണ്ട.
1: എന്നാ പിന്നെ നിങ്ങളൊരു വാക്കനോട് വിളിച്ച് പറയണേനാ, വരുമ്പോ ഞാൻ കുറച്ച് ചാക്ക് എടുത്തിട്ട് വരില്ലേനാ.
2: നീ വേണ്ടി എടുത്തോ, നാളെ ഞാൻ ഇതുപോലെ അടക്കുണ്ടാക്ക. നീ ചാക്കിങ് തന്നെ
1: എല്ലാം. എന്താ ഇതിപ്പോ ഇങ്ങനെ വിലയൊന്നും തരണ്ടെല്ലാം പറഞ്ഞു, നിങ്ങൾ അങ്ങ് എടുത്തോ എന്നെല്ലാം പറയുമ്പോ എന്തോ ഒരു ഇതുണ്ടല്ലോ. അല്ല, ഇത് ശരിക്കും കുരുമുളകൊന്നും അല്ലേ?
2: പിന്നെന്താ കാരണം എനിക്ക് സംശയം? ഇതൊന്നാം തരം ജീവനുള്ള കുരുമുളക.
1: ജീവനില്ല?
2: ആ നീ നോക്കിയട്ടെ, മെല്ലെ മെല്ലെ അനങ്ങുന്നില്ല, നോക്കിയട്ടെ, ജീവനോടെ പിടിച്ചിട്ടതാ.
1: നോക്കട്ടെ, നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്കൊന്നും നോക്കുന്ന അല്ലേ. അല്ല, എന്റെ ആമിൻതാ, അനക്ക് വേണ്ട ഇത്.
2: നീ കൊണ്ടോണം കയറണ, നിന്റെ വീട്ടിലും ഭിത്ത് വായിക്കോ.
1: അല്ലപ്പ, ഞാൻ ഇത് പറഞ്ഞു പോയല്ലേ വാരി എടുക്കാന്ന്.
2: നീ കൊണ്ടോണം, നീ കൊറേ ചാക്കു വായിട്ട് ബാ, അന്റെ അട്ടത്തും ഉണ്ട് കൊറേ സാധനം.
1: എന്റെ ആമിൻത, ഞാൻ ഈ ഓട്ടോറുമേനെ കൊണ്ടിട്ട് ഞാനത് നാക്കാനാന്ന്.
2: നീ എവിടെയും കിട്ടോന്ന് നിന്റെ വീട്ടിലോ? എനിക്കല്ലേ അത് വേണ്ടത്. തൈക്കോ, എവിടെയും കിട്ടോ, വളയിരിക്കും.
1: അത് ഞാൻ മുളകാന്ന് വിചാരിച്ചിട്ടല്ലേ എന്റെ ആമിൻത പറഞ്ഞു.
2: എന്ത് മുളകന്റെ കരണ? ഇന്നലെ ഒരു പോള കണ്ണടച്ചെന്നെ ഞാൻ കിടക്കുന്നെടുത്ത്, ചെവിയില്, തലയില്, പിന്നെ മേലോട്ട് ഇങ്ങനെ ഇരിയുന്ന് പെറുക്കിച്ചാടി. ഈ നാശത്തിന് എനക്ക് എന്നാ പറയണ്ട? ഞാൻ ഇന്നലെ ഒരു കണ്ണിന്റെ പോള പൂട്ടിയിട്ടില്ല. എല്ലാരും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ. ഞാൻ എന്റെ കരുണ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഈ മഴ പെയ്താലല്ലേ എനിക്ക് ഈ നാശം വരുമോ എന്റെ വീട്ടിലേക്ക്?
1: അത് നേരാന്ന്. അല്ലപ്പോ നിങ്ങള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടല്ല ഇത് വാങ്ങിട്ട് ആത്തേക്ക് വരുന്ന.
2: കരുണ, ഇന്നലെ ഞാനും പിന്നെ കോയി മാത്രേ ഉള്ളൂ, പിള്ളേർ തേച്ചും പിന്നെ ടൂർ പോയി, എവിടെയല്ലോ പോയി. അപ്പൊ ഞാൻ കോയോട് പറഞ്ഞ് മിഞ്ഞാന്ന് മഴ കിട്ടീനല്ലോ നമുക്ക്. അപ്പൊ ഞാൻ വന്ന് കോയ ഊട്ടുമ്മ വരണ്ട എല്ലാ ലക്ഷണവും ഉണ്ട്, നീ ലൈറ്റ് എല്ലാം ഓഫ് ആയിക്കോന്ന്. നമ്മളെ ലൈറ്റ് എല്ലാം എല്ലാം ഓഫാക്കിയിട്ട് ഞാനും ഇവനും ഇരുട്ടത്തിരുന്ന് ഇരുട്ടത്തുനിന്ന് മെല്ലനെ കഞ്ഞിയും കുടിച്ചിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു കൊടുങ്കാറ്റ് വരുന്ന പോലെ ഒരു ഒച്ച ഞാൻ കേട്ടിന്. ഞാൻ വെച്ച് നല്ല മഴയാ പെയ്യുന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം അടുപ്പിച്ച് പെയ്താൽ ഈ സാധനം വരൂല. ഇത് നോക്കുമ്പോ ഞാൻ ബേക്കേപ്പുറത്ത് നോക്കുമ്പോ ഒരു ഉയരപ്പാടാ എന്റെ കരുണ. പിന്നെ തേച്ച് എന്റെ വെള്ള ചുമര് വെറും കറുത്ത ചുമരായി പോയി. ഇതൊരു പാറി വന്ന് പറ്റലാന്ന് ഞാൻ നോക്കുമ്പോ അകവും ഇല്ല എറയോ ഇല്ല മുറ്റവും ഇല്ല. കണ്ടിട്ട് എനക്ക് എന്തല്ലോ ക്ഷീണായി പോയി, പ്രഷറെല്ലാം കൂടിപ്പോയി തോന്നു. അപ്പാണ് കോയക്ക് ദേഷ്യം വന്നില്ലേ. കോയ എന്നോട് പറഞ്ഞു ലൈറ്റ് ഇടാണ്ട് നിന്നിട്ടാന്ന് ഇങ്ങനെയും പറഞ്ഞത്. എന്ത് ലൈറ്റ് ഇടാണ്ട്? അപ്പാട് കോയ എന്ത് ചെയ്ത് എല്ലാത്തിനെയും മരുന്ന് വെച്ചാളഞ്ഞാടോ. പിന്നെ അത് മാത്രല്ല ഞാൻ കൊറേ ചൂട്ടിയും വെച്ച് കഴിച്ചു. നീ എന്റെ ചുമര് നോക്കിട്ടെ, വെള്ള ചുമര് നോക്കിട്ടെ. നീ ഇപ്പൊ
1: എല്ലാമത്തെ നല്ല ഡിസൈൻ അല്ലേ, ഇപ്പോഴത്തെ വീട്ടിന്റെ എല്ലാം ഡിസൈൻ ഇങ്ങനെയല്ലേ. എന്തെന്നാ രസം കാണാൻ നോക്കിയാട്ടെ. അല്ല ഇതാരാ പെയിന്റ് അടിച്ചിനെന്ത്?
2: ഞാൻ തന്നെ പെയിന്റ് അടിച്ചിന്.
1: എല്ലാം ഡാമിന്റെ നിങ്ങളിപ്പോ ഇങ്ങനത്തെ പരിപാടി എല്ലാം തുടങ്ങിന്. നിങ്ങള് വലിയ ചിത്രമായിരിക്ക.
2: എന്റെ കരുണ, ഞാനത് ചൂട്ട വെച്ച് കഴിച്ച എന്റെ ഡിസൈനാണ് അത്, അല്ലാണ്ട് വേറെയൊന്നും അല്ല. പിന്നെ ഇത് രാവിലെ വന്ന് പിള്ളന്മാർ വന്നിട്ട് നോക്കുമ്പോ അല്ലേ ചുമരമ്മല് ഡിസൈൻ കാണുന്നു. പിന്നെ രാവിലെ പോരേ പൂരോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിക്കും. ഇതാരാ എന്റെ ചുമര് വൃത്തിയേടാക്കി? അനക്ക് അടക്കടക്കണ്ടേ മോനെ, നീ പറ ഞാൻ ചെയ്തേനെന്നും തെറ്റണ്ട. ഈറ്റളെ കൊല്ലുവാന്നല്ലാണ്ട് ഞാനെന്ന് ചെയ്യാനാ? ഈറ്റളെല്ലാം നാട് വിട്ടു പോയില്ലേ, ഞാനടി ഒറ്റക്കാക്കിട്ടല്ല ഇവരെല്ലാം പോയേ. ഞാൻ ഈ നരകത്തു നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കും തോറും പിന്നെയും പിന്നെയും ഓട്ടർ മാനെ കൊള്ളയിലേ വരുന്ന. എന്തെന്നാ ഞാൻ ചെയ്യണ്ടെന്ന്?
1: തലപ്രാന്തായിട്ടുണ്ടോ?
2: ഞാൻ രണ്ട് ചെവിയിൽ പഞ്ഞു വെക്കും ഇതിന്. പണ്ടൊരു ഉമ്മൂമ്മ ഒരു കഥ പറഞ്ഞതിന്, എനിക്കത് കേൾക്കണം. ഈ ഓട്ടർമ കേറിയിട്ട് ഒരു പെണ്ണിന്റെ തല തേച്ചു അരിച്ചരിച്ച് ഇതാക്കി പോലും. ഇവക്കാങ്ക എപ്പോഴും തലവേന, ഏത് കാലം തലവേന. അപ്പാട് ഇവളെന്ത് ചെയ്ത് ഓനോട് ഇങ്ങനെ പറയാൻ എനിക്ക് തലവേന. ഇവനെ കാണിക്കാത്ത ഡോക്ടറില്ല. ഒരു ദിവസം ഇവനെ നല്ലോണം ദേഷ്യം വന്നില്ലേ, ഒറ്റയടി തലക്ക് നോക്കിട്ട് തലയപ്പാട് തെറിച്ചു പോയി മോനെ. അതിന്റെ അകത്ത് നിന്നാ വീർന്ന് ഓട്ടുറുമ അന്നേരം മുതൽ എനിക്ക് ഇനി പേടിയാ. ഉമ്മൂമ്മ നേരോ നോണയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥ ഞാൻ പറയുന്ന കേട്ടിന്.
1: അല്ല നിങ്ങളമ്മൂമ്മയല്ലേ, മോശം വരാണ്ടിക്കുക.
2: അതൊന്നും എനക്കറിയില്ല കാരണം. പക്ഷെ ഇന്നലത്തെ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിട്ട്. ഒരുപിടി വറ്റും വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പല്ലേ ഈ സാധനം ഈലും വന്ന് വീന്ന്
1: വറ്റും വെള്ളം.
2: പിന്നെന്താ കോയക്ക് ദേഷ്യം വന്നിട്ട് അപ്പാളും കോയ എണീറ്റ് പോയി കഴിഞ്ഞു.
1: അല്ലപ്പാ നിങ്ങക്ക് മൂക്കിലും വെക്കണ്ട പഞ്ഞി.
2: ഏതാണ്ട് കരുണ ഇങ്ങനെ പോയാൽ അധികം താമസിക്കുന്നു എനക്ക് തോന്നില്ല. ഞാൻ വേഗം മൂക്ക് പഞ്ഞി വെക്കേണ്ടി
1: വരും. ഞാൻ അതല്ല വിചാരിച്ചേന്ന്, മൂക്കില് കേറൂലേ. ഈ മൂക്ക് കേറുമ്പോ പിന്നെ അതിന് വേണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ഞി അല്ലാണ്ട് വേറെ വെക്കൂ ഇല്ലാത്ത.
2: പിന്നെ പറഞ്ഞാ മതിയാ. അത് മാത്രല്ല നീ മിഞ്ഞാന്നെ കേത്ത് കണ്ടിരാ. നീ ശ്രദ്ധിക്കായിട്ടിരിക്കൂ, ആടെ ഇത് വന്നിട്ട് കടിച്ചിട്ട് ഞാൻ അറിയുന്നില്ല ഉറക്കത്ത്. ഇനി അങ്ങ് അമർന്നു പോയി നോക്കുമ്പോ തേച്ചു ഇങ്ങനെ പൊള്ളിയ പോലെ. ഒന്നും പറയാതെ എന്റെ കരുണ ഇവരെല്ലാം പോവുന്നു പോലും. ഞാൻ നേടി ഒറ്റ കക്കിട്ട് ഇവരെല്ലാം പോവുന്നു പോലും. ഞാൻ അറിയില്ല കാരണം. പിന്നെ ഞാൻ ഇന്റെ പുറക്കാറ്റം വന്ന് നിക്കേണ്ടി വരും തോന്നുന്നു. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ?
1: നിങ്ങൾ ഈ ഓട്ടർമീനും കൂട്ടിട്ട് അങ്ങ് വന്നിട്ട് പിന്നെ അന്ന ദേവുട്ടി അവിടെ കിടക്കാൻ വിടൂല. നിങ്ങള് വേണ്ടാതെ പണി നിർത്തേക്കല്ലേ.
2: ഇതെന്നപ്പ ഞാൻ വരുന്ന വഴിക്കേ ഓട്ടർമീ ചെയ്യുന്നുണ്ടാ. നീ എന്ത് വർത്താനം പറയുന്നു?
1: ഒന്ന് പോരെ,
2: ഒന്നൊന്നും പോരാ കാരണ. ഒന്നും ഒന്നും അല്ല. ഇതെങ്ങനെയാ വരുന്നതെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇത് ആരോട് ചോദിച്ചാ നല്ലേ?
1: അല്ല നമുക്ക് നമ്മളെ കുട്ടിരാമട്ടനോട് ചോദിച്ചാല്.
2: മരുന്ന് കുട്ടിരാമട്ടന്റെ അടുത്ത് ഉണ്ടോളി?
1: ഉണ്ടാവൂലേ. ഓർ ഇങ്ങനത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നില്ലേ, ഓർക്കിനെ പറ്റി നല്ല വിവരം ഉണ്ടോ?
2: നമുക്ക് ചോദിച്ചാലോ? എനിക്കിൽ നിന്നൊരു ശമനം വേണ്ടേ കരുണ.
1: പിന്നെ നിങ്ങളെന്താ പറയുന്നത്? അത് മൂക്കിലും വായിലെല്ലാം കേറിട്ട് പയ്യ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ
2: അതേപോലെ
1: നമ്മളിനെ എടുത്ത് ഓടണ്ടേ?
2: പണ്ട് ഉമ്മ പറഞ്ഞ കഥാപാത്രമായിട്ടുണ്ടെങ്കിലോ ഞാൻ? അഥവാ എന്റെ തലയെ തേച്ച് ഇതോ അടിച്ചിട്ടുണ്ടെങ്കിൽ
1: ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ കുട്ടിരാമട്ടന്റെ അടുത്തേക്ക് വെച്ച് പിടിക്കാം.
2: ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ എടുക്കൂല. ചെക്കനെന്ന് അടിച്ചിരുന്നറിയാ? ഹിറ്റ്
1: ഹിറ്റും അടിച്ചാ കുറച്ചു നേരത്തെ ഇങ്ങനെ മയങ്ങി ഇങ്ങനെ കിടക്കുന്നില്ലാണ്ട് പിന്നെ കൊറേക്ക് ബദണിട്ടങ്ങ് പോകില്ല.
2: അത് മാത്ര ഈ ഹിറ്റ് അടിച്ചിട്ട് എനിക്ക് കണ്ണുപോച്ചെടുത്തിട്ട് അപ്പൊ ഇവർക്ക് നിക്കാൻ പറ്റുന്നില്ലടോ. ഇവനെന്നെ കൊല്ലാൻ കൊണ്ടെന്ന് ഞാൻ തോന്നുന്നു.
1: കണ്ണുപോച്ചെടുത്ത് നമ്മള് കണ്ണീമിയ പിന്നെ ഇനെ കാണൂലല്ലോ.
2: ഇതാ
1: മരുന്നില്ല സൂത്രോ. അതാങ്കിലും ഭയങ്കര പോയിസനും വിഷമില്ല.
2: എന്നാ വീട് നിറച്ചു ഹിറ്റാ.
1: അതെയാ?
2: പിന്നെന്താ ഹിറ്റിന്റെ മണം കൊണ്ട് എനിക്ക് തലപ്പരാൻ തട്ടിട്ട് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നു.
1: അല്ലപ്പ ഇനി ഇതെല്ലാം വൃത്തിയാക്കണമെങ്കിൽ ഒന്നൊന്നര ദിവസം വേണല്ലോ.
2: എന്തെന്ന് ചെയ്യാനാ? ഞാനിങ്ങനെ അടിച്ചു വാരി വൃത്തി ചാക്ക് കെട്ടുവാന്നല്ലാണ്ട് നമുക്കന്ന് കുട്ടിരാമട്ടടുത്ത് പോയാലോ?
1: ഇല്ല അങ്ങോട്ട് പോണ്ട. ദാ വരുന്നാ വരമ്പത്തൂടാ.
2: ആ എന്നാ ഇങ്ങോട്ട് ചോദിക്ക. ഓർക്കും കൊടുത്തു കൊടുക്ക. കൊടുക്കൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഓറയും പണ്ടത്തെ വീടാന്ന്.
1: അതെയാ?
2: ഓട്ടു വീടല്ലേ. ഓട്ടുറുമ ഓട്ടിന്റെ അടുത്തേ വരൂ. അപ്പൊ ഓറ വീട്ടിലും വരാനാ സാധ്യത.
1: നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം.
3: എന്താണ് രണ്ടുപേരും കരുണൻ ഇങ്ങോട്ട് വന്നു അമലത്തയുടെ വീട്ടിലേക്ക് വന്ന്?
1: ഒന്നും പറയണ്ട കുട്ടിരാമട്ട, ഭയങ്കര ചൂടും പിന്നെ ഇന്നലത്തെ കാറ്റിന് കൊറേ കൊള്ളിയും ഇതെല്ലാം പറമ്പത്ത് വീണ് അടിഞ്ഞിന്. എല്ലാം വൃത്തിയാക്കി നോക്കുമ്പോ വല്ലാത്തൊരു പരവേശം വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ അമൻതനെ കണ്ടറിഞ്ഞ നേരെ അമൻതന്റെ അടുത്ത് പോയി. ആകെ ഒരു ഗ്ലാസ് വെള്ളിയൂർ തന്നിട്ടുള്ളൂ. അത് കുടിച്ചതും പോരാ ഓറ ഭാഗ്യ ഒരു എന്താ പറയണ്ട ഒരു ഒന്നൊന്നര ഉപദേശാന്ന്. അതാന്നും സഹിക്കാനും പറ്റൂല.
2: എല്ലാം ഉട്ടരാമാട്ടാ, ഞാൻ പറഞ്ഞാൽ എന്നാ തെറ്റ് നിങ്ങൾ പറയണം. ഈ വെമ്പ് വേണ്ടാത്ത കുപ്പികളെല്ലാം കുടിച്ചിട്ട് ഇവന് വയറ്റിൽ അസുഖം വരുമല്ലോ, അത് നമ്മൾ നേരെ ആശുപത്രി പോണ്ടി വരുമല്ലോ. ഇപ്പോഴത്തെ കാലാന്ന് എന്നാന്ന് എന്താന്നും പറയാൻ പറ്റൂല.
3: അതെ, അത് ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിന്റെ പൊതുവെ ക്ഷാമമുള്ള സമയല്ലേ, അപ്പൊ നമ്മള് ശുദ്ധജലം അല്ലാത്ത വെള്ളം ശുദ്ധമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചില കളറൊക്കെ കുത്തിക്കലക്കും, രാസവസ്തുക്കളൊക്കെ കുത്തിക്കലക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് ശീതീകരിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതൊന്നുമല്ല. അപ്പം സംഭാരോ അല്ലെങ്കിൽ അതുപോലെ കഞ്ഞിവെള്ളമോ നാരങ്ങവെള്ളമോ ഒക്കെ ആണെങ്കിൽ ശരി, അങ്ങനെയല്ലാതെ നമ്മൾ കൃത്രിമ പാനീയങ്ങളൊക്കെ കഴിക്കുന്നത് പ്രത്യേകിച്ചും ഈ സമയത്ത് നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ്, ആർത്തി ഉണ്ടാവും. അപ്പൊ ശുദ്ധമായ ജലം തന്നെ നമ്മൾ എന്ത് വേണം
1: കുടിക്കണം,
3: അല്ലെങ്കിൽ ആപത്താകും. നിന്റെ ആരോഗ്യത്തെ കണ്ട് തന്നെ പറഞ്ഞതാണത്.
1: കുട്ടനാട്ടം പറഞ്ഞ നേരാന്ന് പാടിയിട്ടെല്ലാം മഞ്ഞപ്പിത്തെന്തെല്ലാം ഉണ്ടെന്നല്ല പറയുന്നുണ്ട്.
2: നീ എന്തല്ലോ ഇപ്പം പറയുന്നത്, നമ്മൾ അതല്ലെല്ലാം വിഷയോ, നമുക്ക് വിഷയത്തിലേക്ക്
1: കടക്കണ്ടേ.
2: കുട്ടരാമാട്ടന്റെ വീട്ടിൽ ഇന്നലെ ആരെങ്കിലും
3: വന്നിനാ
2: രാത്രിയാകുമ്പോ?
3: ഇല്ലല്ലോ, നമ്മള് സാധാരണ തന്നെയല്ലേ, എന്തോ ആരും പ്രത്യേകിച്ച് ആരും വന്നില്ല. എന്തേ,
2: ഓടിട്ട വീടാണല്ലോ.
3: അതെ,
2: അന്നേരം സാധാരണയായിട്ട് ഒരു ഉറുമ
3: അല്ലേ. ാണ് വിഷയം.
1: ആ കാണുന്നില്ല എന്റെ കുട്ടിരാമട്ട, ആമിനത്ത് ഇടുന്ന് പോക്കാ പോലും.
3: അതെയാ,
1: ആന്ന് പിള്ളർന്നാടിയില്ല, പിള്ളറിലപ്പാട് ടൂർ പോയിന് പോലും ആമിനത്തേനെ ഒറ്റക്കാക്കിട്ട്.
2: കുട്ടിരാമട്ട, ഒഴിഞ്ഞു പോകാണ്ട് വേറെ രക്ഷയില്ല. ഇനി എന്നെ നിങ്ങള് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് കരണന്റെ അടുത്ത് പോകാണ്ടൊന്നും വേണ്ട, നിങ്ങള് പോയിക്കോ, ഞാനെവിടെയെങ്കിലും പോവേന്ന്. പിന്നെ അനക്കി എന്റെ നടുക്കാവൂല, ജീവിക്കാനാവണ്ടേ? എന്റെ ചെവിയിലും വായിലും മൂക്കിലും കേറ്റിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ചെറിയൊരു ജീവിയാണ് ഈ സാധനം. ഈനെ തോറ്റിട്ട് പേടിച്ചിട്ടല്ലേ നമ്മള് പായുന്നു. മനുഷ്യന്മാരാണെങ്കിലോ ചന്ദ്രനിലും സൂര്യനിലും ചൊവ്വയിലും എല്ലാം പോകാനും തുടങ്ങി. എന്നിട്ടോ ഈനെന്തെങ്കിലും ഒരു പരിഹാരം ആരും കണ്ടെത്തിയ? ഇല്ലല്ലോ.
3: നമ്മുടെ അമിനത്തെ വളരെ ആത്മരോഷം കൊണ്ട് സംസാരിക്കണല്ലേ.
1: പിന്നെ ഉണ്ടാവില്ല എന്റെ കുട്ടിരാമാട്ട, ആരായാലും പറഞ്ഞു പോലെ എന്റെ കുട്ടിരാമാട്ട, ഇരിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തിന്നായി പറയണ്ടേ?
3: തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ ഈ വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോഴാണ് ഇത് ഈ ഒട്ടുറുമ ശല്യം വ്യാപകമാകുന്നത്. പലരുടെ വീടുകളിലും ഇതുണ്ട്. അത് അവിടെ വരാൻ തുടങ്ങിയ പിന്നെ ഒന്നും രണ്ടൊന്നുമല്ല, ലക്ഷക്കണക്കിന് ഒട്ടുറുമകൾ ചാക്കുകളിൽ നിറയും. പ്രത്യേകിച്ച് മാൽത്താമസം ഒന്നും ഇല്ലാത്ത ഓടിട്ട് വീടുകളിലാണ് കൂടുതലായിട്ട് വരിക. അവിടെ ആളുകൾ പെരുമാറുന്നിടത്ത് അത്ര അധികം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കൂടുതൽ അവിടെ പെറ്റു പെറ്റു പെരുകും. അതിന് അതിൻ്റെ ശരീരത്തിൻ്റെ ഘടന തന്നെ ഒരു പുറത്ത് നല്ല കട്ടിയുള്ള പുറം തുടക്കമല്ലേ, അതുകൊണ്ട് വളരെ കൂടുതൽ പെറ്റു പെരുകാനും അത് മറ്റുള്ള ജീവികൾ, സാധാരണ ഒരു പ്രാണിയെ മറ്റൊരു പ്രാണി ആഹാരമാക്കിയിട്ടാണ് നമ്മൾ സന്തുലിതം ഉണ്ടാക്കുക അല്ലേ. ഇപ്പം ചെറിയ ജീവികളെ മറ്റൊക്കെ തവളകൾ ആഹാരാക്കുന്നു, പ്രാണികളെ തവളകൾ ആഹാരാക്കുന്നു, തവളകളെയാണെങ്കിലോ
2: പാമ്പ്,
3: അതെ പാമ്പുകള്. അപ്പൊ അങ്ങനെ പ്രകൃതിയിലൊരു സന്തുലനത്തിനൊരു സമ്പ്രദായം ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ ഓട്ടുറുമേനെ ആർക്കും വേണ്ട, ഒരു ജീവികൾക്കും വേണ്ട, തവളക്കും വേണ്ട, പാമ്പിനും വേണ്ട, മറ്റൊന്നിനും വേണ്ട. എന്തുകൊണ്ടാണ്? അതൊന്നും അതിന്റെ കട്ടിയുള്ള തോടും പിന്നെ അതിന്റെ ശരീരത്തിൽ ഒരു തരം ദ്രാവകമുണ്ട്, അല്ലാതെ മണക്കുന്നൊരു ദ്രാവകം. ഇത് മറ്റ് പല്ലിക്കോ അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി അതിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും വീടുകളുടെ, പ്രത്യേകിച്ചും ഓടിട്ട് വീടുകളുടെ ഓരോ മൂലകളിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഇത് റബ്ബർ തോട്ടങ്ങളുടെ അടുത്തുള്ള വീടുകളിലാണ് ഇത് വ്യാപകമായിട്ട് വരിക. റബ്ബറാണ്, റബ്ബർ കൃഷി നമുക്ക് വ്യാപകമായപ്പോൾ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ഓട്ടുറുമകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുമുമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത്ര വളരെ വ്യാപകമായി ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ നമ്മളെ ശരീരത്തിൽ വന്നാൽ, അതിൻ്റെ ഒരു തരം ദ്രാവകം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഒരു പൊള്ളലുണ്ടാകും. ഇരിഞ്ഞു പോയാൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ എന്തെങ്കിലും നമ്മളറിയാതെ അതിനെ തട്ടി മാറ്റും മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകം നമ്മുടെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ അവിടെ പൊള്ളലുണ്ടാകും.
1: എന്റെ കുട്ടിരാമാട്ട, ഇതിന്റെ ശല്യത്തെ കുറിച്ചൊന്നും പറയണ്ട, പക്ഷെ ഇതിനൊരു മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാ.
2: അതാ വേണ്ട കുട്ടിരാമാട്ട,
3: നമുക്ക് ചില ചെറിയ ചെറിയ പൊടിക്കൈകളിലോട് ഇതിന്റെ ആക്രമണത്തെ ചെറിയ തോതിലൊക്കെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ വെളിച്ചം നന്നായിട്ട് നിയന്ത്രിക്കണം, ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിടണം, പുറത്തെ ലൈറ്റുകളൊക്കെ ഒഴിവാക്കി വീട്ടിനുള്ളിൽ വെളിച്ചം കുറക്കുക. നമ്മൾ സാധാരണ ഇതിന് ആകർഷിക്കുന്ന വെളിച്ചല്ലേ അല്ലേ, പുറത്ത് വെളിച്ചുണ്ടെങ്കിൽ ബൾബിന് ചുറ്റും നിറയെ ഉണ്ടാവും. പുറത്ത് വെളിച്ചമില്ലാതെ അകത്താണെങ്കിലോ വെളിച്ചം തേടി അകത്തേക്ക് വരും. അപ്പൊ അകത്തെ വലിയ ലൈറ്റുകളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ വലിയ ലൈറ്റുകളൊക്കെ കുറച്ച് പുറത്ത് എവിടെയെങ്കിലും ലൈറ്റ് ഫിക്സ് ചെയ്യാം. അപ്പൊ അവിടത്തേക്ക് ആകർഷിച്ച് പോയിക്കൊള്ളും.
2: എല്ലാ ഉട്ടരാമാട്ടാ, നമ്മൾ അകത്ത് വെളിച്ചമില്ലാണ്ട് എങ്ങനെ കഴിയാന്ന്?
3: അകത്ത് വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല, പക്ഷെ ഒരുപാട് വെളിച്ചങ്ങളെ കൂടുതൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഒഴിവാക്കുക. കുറച്ചിപ്പം എല്ലാ ദിവസങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ, പുറത്ത് ഇതിനെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് നല്ല വെളിച്ചം നമ്മളവിടെ വെക്കണം. പിന്നെ സോപ്പ് ലായനി കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ സോപ്പ് ലായനി അല്ലെങ്കിൽ വാഷിംഗ് പൗഡറോ മറ്റോ കലക്കി ഇതിന്റെ മേലെ സ്പ്രേ ചെയ്താൽ കുറേയൊക്കെ അത് ഫലപ്രദമായിട്ട് ഒഴിഞ്ഞു പോയിക്കൊള്ളും.
1: എന്റെ കുട്ടിരാമാട്ട ആമിനത്തെ ഹിറ്റ് അടിച്ചിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് പോലും.
3: അത് അത്തരം രാസവസ്തുക്കൾ അതൊക്കെ പോയിസൺ ആണല്ലോ, വിഷാണല്ലോ അല്ലേ. നമ്മൾ കീടനാശിനികളായിട്ട് പ്രയോഗിക്കുന്ന വസ്തുക്കളൊന്നും ഒരു തരത്തിലും വീട്ടിനകത്ത് ഉപയോഗിക്കാനേ പാടില്ല. വീടിനകത്ത് ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മൾ ശ്വസിക്കുന്ന ചില ഏരിയ ആണത്. അപ്പൊ ശ്വാസത്തിൽ വിഷ അംശം അകത്ത്

0: കയറും, ആഹാരത്തിലും കയറും. അപ്പൊ അത് വലിയ അപകടമാണ്. നമ്മൾ ഈ ഓട്ടുറുമ കൊല്ലാൻ വേണ്ടി അതിന്റെ മേലെ ശക്തമായ വിഷങ്ങൾ കീടനാശിനികൾ തളിച്ചാല് ഓട്ടുറുമ കുറച്ചു നേരം അത് അതിന്റെ ശരീരത്തിന്റെ പുറന്തോട് അതൊക്കെ പ്രതിരോധിക്കും. പുറന്തോട്ടിൽ ഇത് സ്പർശിച്ചാലൊന്നും, ഹിറ്റ് സ്പർശിച്ചാലൊന്നും അതിന് കുഴപ്പമില്ല. പക്ഷേ അതിന് ഉള്ളിൽ അതിന്റെ ശരീരത്തിന് സ്പർശിച്ചാലാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അപകടം എന്താണ്, നമുക്ക് അവിടെ വീടിനകത്ത് കഴിയുന്നവർക്കാണ് പ്രശ്നം. ആൾതാമസം ഇല്ലാത്ത വീടിനകത്തൊക്കെ ആണെങ്കിൽ ശരി, അങ്ങനെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ മണ്ണെണ്ണ പ്രയോഗിക്കുന്ന ചില പരിപാടികളുണ്ട്,
1: അത് നമ്മൾ പണ്ടേ ചെയ്യലുണ്ട്. മണ്ണെണ്ണ മാത്രല്ല കൂട്ടാൻ മാട്ടാ, ഉമ്മൂമ്മ പറഞ്ഞ് രണ്ട് ചിരട്ടി എടുത്ത് മുട്ട് അന്നേരം പോയി കൊണ്ടു കിട്ടിയാവുന്ന സമയത്ത് ഞാൻ രാത്രി ആകുമ്പോണി ഇതിങ്ങനെ മുട്ടുക എന്നിട്ട് എന്ത് പോവാ.
0: ശാസ്ത്രീയത ഇല്ലാത്ത ചില വിശ്വാസങ്ങളാണ്. ഇതിപ്പോ മണ്ണെണ്ണ ഒരുപാട് വണ്ടികള് ഈ ഓട്ടുറുമകൾ ധാരാളം ഉള്ള സ്ഥലങ്ങളിൽ മണ്ണെണ്ണ അല്പം തെളിച്ചു കൊടുത്താല് മണ്ണെണ്ണയുടെ മണം അതിന് അത്ര ഇഷ്ടമല്ല. നമ്മൾ മറ്റ് രാസവസ്തുക്കളേക്കാൾ അപകടരഹിതമായ, എന്നാൽ അല്പം അപകടമുണ്ട്, ചെറിയ തോതിൽ മണ്ണെണ്ണ തളിച്ചു കൊടുക്കാം. പിന്നെ ഇതിനെ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ഒക്കെ ഗ്ലൗസ് നമ്മൾ ധരിക്കണം. ഇതിനെ അടിച്ചു വാരിയോ തീയിലിടുകയോ കുഴിച്ചിടുകയോ ചെയ്യണം, ചാക്കിലൊക്കെ ആക്കിയിട്ട്. അത് നമ്മൾ ജീവനുള്ളതാണെങ്കിൽ പിന്നെയും കൂടി പെറ്റു പെരുകിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ചില ചോക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കൂറകളെയൊക്കെ നശിപ്പിക്കുന്ന ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കുറേ അധികം അതിനെ പ്രതിരോധിക്കാൻ പറ്റും.
1: കുട്ടരാമാട്ടാ, നിങ്ങൾ ഈ പറഞ്ഞെല്ലാം കേൾക്കുമ്പോ എനിക്ക് ചിരിയാവിരുന്ന, ലൈറ്റ് ഓഫ് ആക്കണം നിങ്ങൾ പറഞ്ഞില്ലേ. ഇരുട്ടത്താന്ന് ഞാനും കോയി ഇപ്പൊ നിക്കുന്നു, ഇരുട്ടത്ത് നിന്നിട്ട് ഈയനൊരു ശമനവും ഞാൻ കാണുന്നില്ല. ഈ എണ്ണ കുറേ തളിച്ചു നോക്കി. ഈ സോപ്പും വെള്ളമിനെ ആദ്യമേ നമ്മൾ ചെയ്യുന്നൊരു ഇതാണ്, ഇനി ഒഴിഞ്ഞു പോകലല്ലാണ്ട് വേറൊരു രക്ഷയില്ല കുട്ടരാമാട്ടാ.
0: ഇതിന്റെ ഒരു വ്യാപകമായ ആക്രമണം വന്നാല് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് കൃത്യമായൊരു മറുപടിയൊന്നും ഇല്ല. ചെറിയ തോതിലുള്ള ഓട്ടുറുമ ശല്യത്തെ ഒഴിവാക്കാനുള്ള നടപടികളാണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ പാമനത്ത് പറഞ്ഞ പോലെ വീടിനെ മുഴുവനും വിഴുങ്ങുന്ന തരത്തിൽ ഇത് ആക്രമിച്ചേക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ നിന്ന് മാറലേ മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ വീടിനകത്തേക്ക് നമുക്ക് തീടാനൊന്നും പറ്റില്ല. അപ്പം അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ ഏത് പിന്നെ കീടനാശിനികളോ മറ്റോ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൾതാമസം ഉള്ള സമയത്താണെങ്കിൽ കീടനാശിനി പ്രയോഗം ദോഷം ചെയ്യും. അങ്ങനെ ആളുകൾ ഇല്ലാത്ത സമയത്തൊക്കെ അത് ചെയ്ത് ചെറിയ തോതിൽ ഒഴിവാക്കലാണ് മാർഗം. നമുക്ക് ഈ ഓട്ടുറുമകൾ കൊണ്ട് നമ്മളുടെ ജീവൻ അപകടത്തിൽ ആവുന്നതില്ല എന്തായാലും. പക്ഷെ എന്നാലും അമിനത്ത് പറഞ്ഞ പോലെ നമ്മളൊരു നട്ടം തെരിപ്പിക്കുന്ന ഒരു ജീവിയാണ്, ചെറിയ ജീവിയാണ് ഇത്. നമുക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും അല്ലേ, ഒരു തരത്തിലും ഒഴിയാബാധയായിട്ട് നമ്മളുടെ ദേഹത്തും ചുറ്റുമൊക്കെ വരുമ്പോൾ. മേലൊക്കെ വന്നാൽ അത് ചൊറിച്ചിലുണ്ടാക്കും, പൊള്ളലുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ചൊറിച്ചിലുണ്ടാക്കും. പിന്നെ നമ്മുടെ ഭക്ഷണം അത് ചീത്തയായിക്കും, നമുക്ക് നന്നായിട്ട് എവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല. റബ്ബർ തോട്ടങ്ങളിലാണ് കാര്യമായിട്ട് ഇത് ഒട്ടുമ നന്നായിട്ട് കണ്ടുവരുന്നത്. റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ പരിസരത്തുള്ളത് മെല്ലെ മെല്ലെ മറ്റു പരിസരങ്ങളിലേക്കും താവളമാക്കിക്കൊണ്ട് പോകുന്നു. നമ്മളൊരു ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി ലൈറ്റിട്ടാൽ അവിടത്തേക്ക് ഓടിവരും. ഒന്നോ രണ്ടെണ്ണായിരിക്കും ആദ്യം വരിക, പിന്നെയാണ് കൂട്ടം കൂട്ടമായി നൂറ് കണക്കിനെണ്ണം വരും. ചുമരിലും മച്ചിലും തേനീച്ച കൂട് പോലെ പറ്റി പിടിച്ചിട്ടുണ്ടാവും.
1: പിന്നെ ഇത് വരുമ്പോ ഒരു ഒച്ചയാണപ്പാ.
0: ആ, ഒരു വല്ലാത്തൊരു മണമുണ്ടോ, സഹിക്കാൻ പറ്റാത്ത മണമുണ്ടോ.
1: അത് മാത്രല്ല, ഞാൻ മിഞ്ഞാന്ന് മഴ കണ്ടിട്ട് ചൂട്ട കെട്ടി വെച്ചിനല്ലോ. ഉയ്യന്റെ കാരണ നീ ചൂട്ടയാ രംഗ തൊടാൻ പറ്റുന്നുണ്ട. ഇതങ്ങ് പതച്ചിട്ട് അപ്പാട് കോയ എടുത്ത് കത്തിച്ചാണ്.
2: അങ്ങനെ കൊറേ കൊന്നിട്ടുണ്ടാവല്ലേ.
1: കൊറേ അന്നേരം പോയി എന്നല്ലാണ്ട് വേറെ എന്തായി വീട്ടിന്റെ പുരക്കുള്ളതാന്ന് ഈ ചാക്കില് കാണുന്നേ. ഇനിയും ഉണ്ട് അടിക്കേ.
0: ഇതിന്റെ വ്യാപനം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ പ്രതിരോധ ശേഷി കൂടുതലാണ്, പ്രത്യുൽപാദന ശേഷി കൂടുതലാണ്, ഭക്ഷണ ലഭ്യത കൂടുതലാണ്. ഇതൊക്കെ ഓട്ടുറുമയെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളെ പരിമിതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. രാത്രി എവിടെയാണോ വെളിച്ചമുള്ളത് അവിടെ അത് കൂട്ടം കൂട്ടമായിട്ട് എത്തു തന്നെ ചെയ്യും. വെളിച്ചമുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യും. രാസകീടനാശിനികൾ ഉൾപ്പെടെ പല മാർഗങ്ങളും ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഭാഗികമായിട്ട് മാത്രമേ നശിപ്പിക്കപ്പെടുന്നുള്ളൂ. പിന്നെ പലരും ഓരോ നാട്ടിലും ഓരോ പൊടിക്കൈകളാണ്, നാടൻ വിദ്യകളാണ്. അത് പല സ്ഥലങ്ങളുണ്ട്. പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലൊരു മെഴുകുതിരിക്ക് കത്തിച്ചു വെച്ച് അതിലേക്ക് ആകർഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെളി ബൾബ് കത്തിച്ചു വെച്ച് അതിലേക്ക് ആകർഷിക്കുക. അതിനുശേഷം അത് തൂത്തുവാരി നശിപ്പിക്കുക. അപ്പം ഇവിടത്തേക്കെങ്കിലും ഒരു ആകർഷിച്ചതിന് ശേഷം നമ്മളിപ്പം ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ നടത്തുന്നുണ്ടല്ലോ വിളക്ക് കെണികൾ, അതിനേക്ക് ആകർഷിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓട്ടുറുമകൾ കൂടി നിൽക്കുന്നിടത്ത് മണ്ണെണ്ണ തളിക്കുക. അതൊക്കെ അപകടരഹിതമായ ചെറിയ സ്വീകാര്യമായ മാർഗങ്ങളാണ്. അതൊക്കെ ചത്തതിന് ശേഷം തീ വെച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ കുഴിച്ചു മൂടണം. പെട്രോളും കുമ്മായവും കലർത്തി മിശ്രിതം ഫലപ്രദമെന്ന് ചിലരൊക്കെ പറയുന്നു.

0: അത് ഓട്ടുമ്പോൾ വരുന്ന വഴികൾ നമ്മൾ പരമാവധി കുട്ടിയടക്കുക, ജനലുകൾ മറ്റുകളൊക്കെ. പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് ആകർഷിക്കേണ്ട ചില സൂത്രപ്പണികളൊക്കെ എടുക്കുക. അകത്ത് ചെറിയതൊരു സോപ്പ് ലായനി അല്ലെങ്കിൽ മണ്ണെണ്ണ, ചെറിയ ചെറിയ അപകടരഹിതമായ കീടനാശിനികളൊക്കെ പ്രയോഗിച്ച് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. തൂത്തുവാരി കുഴിച്ചിടുകയോ കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും ഇത് മെല്ലെ മെല്ലെ അകത്ത് കയറി കൂടുകയും ചെയ്യും, നമ്മളെ പരമാവധി ഉപദ്രവിക്കും.
1: അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടേ അവൻതാ?
2: ഞാൻ അറിയില്ല, കാരണം ഇത് നമ്മളെയും കൊണ്ടേ പോകും തോന്നുന്നു.
1: എനക്ക് ഒരു സൂത്രം തോന്നുന്നുണ്ട്.
2: എന്തേനു?
1: എന്റെ അമിത, നമ്മൾ റേഡിയോ മലബാറില്ലേ, അതിന്റെ അകത്ത് ഗംഭീരമായിട്ട് ഒരു പരിപാടി ഞാൻ കേട്ടിനെ. ശാസ്ത്രവീതി. അതിന്റെ അകത്ത് ഈനെ കുറിച്ചിട്ടെല്ലാം ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ട് നമ്മളെ. ബ്ലാത്തൂരായിട്ടുള്ള ഒരാളില്ലേ?
2: ഓ, വിജയകുമാർ ബ്ലാത്തൂർ.
1: മൂപ്പര ക്ലാസ് ഭയങ്കരല്ലേ.
2: അവര് ഈനെ കുറിച്ച് പറയുന്നുണ്ടാ?
1: പിന്നെ ഓരോടത്ത് ഈനെ പറ്റിട്ട് എല്ലാ വിവരങ്ങളും ഉണ്ടാവും, അതിനുള്ള പ്രതിവിധി ഓരോടുത്തുണ്ടാവും.
2: ഞാനിപ്പം കേട്ടിട്ടല്ലോ, കാരണം ചെയ്യാ.
1: നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊന്നും നോക്കണ്ട, നേരെ റേഡിയോയിലേക്ക് പോയിട്.
2: എന്നിട്ടോ?
1: റേഡിയോയിലേക്ക് പോയാൽ അതിന്റെ പ്രതിവിധി എല്ലാം അവരാർന്ന് പറഞ്ഞു.
2: അവര് പറഞ്ഞിരും അല്ലേ? എങ്ങനെയങ്ക അങ്ങനെ ഞാൻ ഏടെ വേണ്ടി പോകാൻ തയ്യാറാ. കാരണം ഇതൊന്നും നശിച്ചു കാണണമെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഇപ്പൊ.
1: പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓട്ടർമീനും കൊണ്ട് അങ്ങോട്ട് പോറേ.
2: പറയാൻ പറ്റൂല, കാരണം കുപ്പായത്ത് തേച്ച് ഓട്ടർമീൻ എന്ത് ചെയ്യാനാ?
1: ആമിൻതാ
2: എല്ലാ വിന്നാ.

0: വിളിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: ചാട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. തീയതി 4/5/26 ഇലക്ഷൻ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളതും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി വില്ലേജിലുള്ളതുമായ രാത്രി വൈകി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 9 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് സഹകരിക്കേണ്ടതാണ്.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.
0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
3: വായനശാല.
4: വായനശാലയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ ഗ്ലാസ് വിത്ത് കെയർ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
5: ഭർത്താവിന്റെ ശവം കയറ്റിയ വണ്ടി പടികടക്കുന്നത് ഭാമ നോക്കി നിന്നു. പകുതിയടച്ച വാതിൽമേൽ ചാരിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ ഉടുമുണ്ടിന്റെ കറുത്ത കരിയുള്ള കോന്തല ഒരു ഇളം കുഞ്ഞിനെ പോലെ ബ്ലൗസിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നു. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അവ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. നനയുമെന്ന് എന്തേ പ്രതീക്ഷിക്കാൻ എന്ന് അപ്പോൾ തന്നെ ആലോചിച്ചു. ആ തുടുത്തുരുണ്ട കവിളുകളിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഭാമയ്ക്ക് പറ്റിയ ആപത്തിനെപ്പറ്റി അയൽപ്പക്കത്തെ പെൺകിടാങ്ങൾ തളത്തിലെ ചതുരമരത്തൂണുകളിൽ ചാരിയും പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞും വിലപിക്കുകയാണ്. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊരു സ്ഥിതി. ആ വാക്കെൻ്റെ മനസ്സിലും വന്നു തറച്ചു. വെളുത്ത മുണ്ടും വെളുത്ത റൗക്കയും കറുത്ത ഈർക്കൽക്കര പുതപ്പും എഴുതാത്ത കണ്ണും പൊട്ടുതൊടാത്ത നെറ്റിയും ഒഴിഞ്ഞ കൈത്തണ്ടിയുമുള്ള ഒരു സ്ത്രീയുടെ രൂപം ഉള്ളിലൂടെ കടന്നുപോയി. ഇനിയെന്നും അധികാലത്ത് ഉണർന്നെണീറ്റ് കുളിച്ച് ഈറനായ മുടി അറ്റം കെട്ടി പുറത്തേക്കിടുമോ? പിന്നെ ഒരിക്കലും കൊതിമിനുക്കാതെ അത് അന്തിവരം പുറത്തു കിടന്ന് ഉണങ്ങുകയും ചെമ്പിച്ച അതിൻ്റെ അഗ്രങ്ങൾ കാറ്റിൽ പാറിക്കളിക്കുകയും ചെയ്യുമോ? ദിവസവും ക്ഷേത്രത്തിൽ പോകുമോ? നിർമാല്യമായ തുളസിത്തലപ്പൊഴികെ ഒന്നും ഈ തലമുടി ചൂടില്ലേ? ക്രൂരമായ ഒരന്തരീക്ഷം മനസ്സിൽ നിറഞ്ഞുവന്നു. എവിടെ വെച്ചാണ് ഞാൻ അങ്ങനെയൊരു സ്ത്രീയെ കണ്ടത്? അമ്മായി, ചിറ്റമ്മ, വലിയ ചേച്ചി, അല്ല, ചെറുപ്പത്തിലെ ഭർത്താവ് പോലീസ് മർദ്ദനമേറ്റ് മരിക്കുകയും പിന്നീട് ഒരു കീഴ്ശാന്തിക്കാരൻ നമ്പൂതിരിയെ സംബന്ധക്കാരനാക്കാൻ അനുവദിക്കുകയും ചെയ്ത ഞങ്ങളുടെ വേലക്കാരി കുഞ്ഞുമാളുവിനെയാണോ ഓർക്കുന്നത്? ആണെന്ന് തോന്നുന്നു. കീഴ്ശാന്തി ധാരാളം കാശുകൊടുക്കുന്ന കാലത്തുപോലും കുഞ്ഞുമാളു ഉടുത്തൊരുങ്ങി നടന്നിട്ടില്ല. എന്തും പറയേണ്ട താമസമേയുള്ളൂ. തിരുമേനി എനിക്ക് വാങ്ങിത്തരും, കുഞ്ഞിമാള് പറയാറുണ്ടായിരുന്നു. എന്നിട്ടെന്താ

ഒന്നും വേണമെന്ന് പറയാത്തത്? ചിറ്റമ്മ ഒരിക്കൽ ചോദിച്ചു. കുഞ്ഞിമ്മാൾ മുണ്ടിന്റെ തലപ്പ് കോട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. ചെറിയൊരു മനസ്സിൽ സുഖമുണ്ടാക്കാൻ അത്രയധികം സാധനം വേണോ കൊച്ചമ്മേ? ആരും അതിന് അന്നുത്തരം പറഞ്ഞു കേട്ടില്ല. ഭാമയുടെ ഈ നിൽപ്പും കുഞ്ഞുമാളുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അന്നെനിക്ക് ചെറുപ്പമായിരുന്നത് കൊണ്ട് ഞാൻ കുഞ്ഞുമാളുവിനോടൊരു ചോദ്യം ചോദിച്ചു. കുഞ്ഞുമാൾ കോണിപ്പടി ഇറങ്ങി വരുന്നു. ഞാൻ മേലോട്ട് കയറുന്നു. അപ്പോഴാണ് ചോദിച്ചത്, മുകളിലേക്ക് വരാമോ? എന്തിന്? ഉത്തരം പറയാതെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ ശാന്തമായിരുന്നു. വരാം. അവൾ കൈവശമുണ്ടായിരുന്ന കൂജാവ് മുകളിലെ ഇടനാഴികയുടെ ജാലകപ്പടിയിൽ വെച്ചിട്ട് എന്തു വേണമെന്ന അർത്ഥത്തിൽ മുഖത്തു നോക്കി. ഞാൻ അടുത്ത അറയിലേക്ക് അവളെ വിളിച്ചു. വേണ്ട, കോണിക്കപ്പുറത്തുള്ള ആ മുറിയാണ് നല്ലത്. അങ്ങോട്ടാർക്കും കാണില്ല, ഇങ്ങോട്ട് നോക്കുകയും ചെയ്യാം, അവൾ നിർദ്ദേശിച്ചു. നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? കുട്ടനെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇത് ശരീരമല്ലേ? എന്റെ ഭർത്താവിന്റെ ശരീരമാകെ പോലീസ് മർദ്ദിച്ചു ചതച്ചു. അങ്ങോർ മരിച്ചു, മണ്ണിൽ കുഴിച്ചു മൂടി. കുറെ നേരം ഇരുന്നു കരഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ ചൊല്ലിയാണോ കരയുന്നത് എന്ന്. പിന്നെ കരയാൻ തോന്നിയില്ല. തിരുമേനിയെ നിനക്കിഷ്ടമാണോ? പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നല്ലയാളാണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് സംബന്ധം ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിലെന്താ? അതിലെന്താ വിരോധം? ശരീരമല്ലേ തിരുമേനി? അദ്ദേഹം കുറച്ചു നേരം എന്റെ നേരെ നോക്കി നിന്നിട്ട് പറഞ്ഞു, നിനക്കെല്ലാം അറിയാം. ഞാൻ ചിരിച്ചു. അങ്ങനെയാണ് സംബന്ധമായത്. പിന്നെ എന്തായാലും കരച്ചിൽ വന്നില്ല. കോണിയിറങ്ങി പോരാൻ കാലത്ത് കുഞ്ഞുമാള് ചോദിച്ചു, കുട്ടിന് സന്തോഷമായോ? അപ്പോൾ അവളുടെ കണ്ണുകളിൽ വിശേഷിച്ചൊരു ചലനമുണ്ടായിരുന്നില്ല. ഭാമയുടെ ഈ കണ്ണുകൾ പോലെ തന്നെയായിരുന്നു. അകത്തുനിന്ന് വിലാപം തന്നെ. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ദൈവത്തിന് കണ്ണില്ലേ? മൂക്കുചീറ്റലും കരച്ചിലും തന്നെ. ദേഷ്യമാണ് തോന്നിയത്. സഹതപിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. എങ്കിലും മരിച്ച വീട്ടിൽ കരച്ചിൽ പാടില്ലെന്ന് പറയാമോ? ശവവണ്ടിക്ക് മുകളിൽ കുറിച്ചിരുന്ന ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ എന്ന വാചകം വായിക്കാൻ തക്കവണ്ണം വണ്ടി അകന്ന് മൂല തിരിഞ്ഞുപോയി. ഭാമ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. വിഷമിക്കരുത്, ഞാൻ ആശ്വസിപ്പിച്ചു. വിഷമം തീർന്നു. തലതിരിക്കാതെയും കണ്ണിമ വെട്ടാതെയും അവൾ പറഞ്ഞു. പച്ചമീൻ നിറച്ച കൂട്ട തലയിലേറ്റി മാറിടം കുലുക്കി പായുന്നവരും ഉള്ളിൽ നീലഞ്ഞൊറികൾ വിടർത്തിയിട്ട ഒരു വലിയ കാറും കടന്നുപോയി. വഴിനീളെ മണപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാലുമായി ഒരു പട്ടിയും പിന്നാലെ വന്നു. കൂട്ടത്തിൽ ഇതും നടക്കട്ടെ എന്ന മട്ടിൽ ഒരു കാൽപൊക്കി സർവേക്കല്ലിൽ സ്വല്പം മൂത്രമൊഴിച്ച് പാഞ്ഞുപോയി. ഭാമ ഇതൊന്നും കാണുന്നതായി തോന്നിയില്ല. ജന്മങ്ങൾ അവസാനിച്ച ജീവനെപ്പോലെ അവളുടെ കണ്ണുകളിൽ നിശ്ചലത ദൃശ്യമായി. ആ കണ്ണുകളിൽ പരഭ്രമം ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഓർത്തു. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന് ഭാമ ഓർത്തിരിക്കണം. പലപ്പോഴും അവൾ മന്ത്രിച്ചിരുന്നു, കാലം കടന്നു പോകും, അതിന് ദയയില്ല, അതാരെയും തിരിഞ്ഞു നോക്കാൻ നിൽക്കുകയില്ല. അർത്ഥം വ്യക്തമായില്ലെങ്കിലും കൂടുതലായി ഒന്നും ചോദിച്ചില്ല. ഗോപി അവളെ കല്യാണം കഴിച്ച ദിവസവും ആ കണ്ണുകൾ ഇതേവിധം തന്നെയായിരുന്നുവെന്ന് തോന്നുന്നു. അന്ന് പാടുമ്പോൾ എമ്പാടും ഗോഷ്ഠി കാണിക്കുന്ന ഒരു വലിയ ഭാഗവതരുടെ നീണ്ട കച്ചേരിയുണ്ടായിരുന്നു. പലരും ഭാഗവതർക്കൊപ്പം തലയാട്ടി. ഞാൻ ഗോഷ്ഠി കണ്ട് രസിച്ചു. ഈ കോലാഹലത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തിരിക്കുന്ന അവളെ അഭിനന്ദിച്ചു. നീ ഭാഗ്യവതിയാണ് ഭാമേ. അതെ, അവളും പുഞ്ചിരി കൊണ്ടു. ഭാമയുടെ ഭർത്താവ് അത്ര യോഗ്യനായിരുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അയാളുടെ കഴുത്തിൽ പൂമ്പാറ്റിയുടെ ചിത്രം തുന്നിപ്പിടിപ്പിച്ച നെക്ടൈ ആട്ടിക്കളിച്ചു. തുടുത്ത കിളരം കൂടിയ ആ മനുഷ്യൻ സിംലയിലെ സുന്ദരമായ കാലാവസ്ഥയെപ്പറ്റിയും ഡൽഹിയിലെ തുടുത്ത റോസാപുഷ്പങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൊണ്ടിരുന്നു. നവവരന്റെ ആ വാക്കിൽ എല്ലാവരും അത്ഭുതം പ്രദർശിപ്പിച്ചു. ഭാമയുടെ അച്ഛൻ മാത്രം അതിഥികളെ സൽക്കരിക്കുന്നതിനിടയിൽ ഓടിവന്ന് സ്വല്പനേരം അവിടെ നിന്നു. താനും ഇതിൽ തൽപരനാണെന്ന് കാണിച്ചു. സിഗരറ്റ് കുറ്റി ആശ്രയിൽ നിക്ഷേപിച്ച ഉടനെ മറയുകയും ചെയ്തു. അച്ഛൻ സന്തുഷ്ടനായിരിക്കുന്നു അല്ലേ? ഭാമയോട് ചോദിച്ചു. ഭാമ ചിരിച്ചതേയുള്ളൂ. പിന്നീട് അച്ഛനുമായി സംസാരിച്ചപ്പോഴേ അതിന്റെ പൊരുൾ മനസ്സിലായുള്ളൂ. 75,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് മേശയ്ക്കിടയിലൂടെ കൈമാറിയതിന്റെ ഫലമായിട്ടാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ചിത്രശലഭാങ്കിതയായ നെക്ടൈ അവിടെ പാറിക്കളിക്കാൻ ഇടയായത്. തടം കറുത്ത കണ്ണുകൾ കീഴ്പോട്ട് പതിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ നേടിയത് മുഴുവൻ കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും എന്റെ ഭാമയ്ക്ക് സുഖമായല്ലോ. ഞാൻ അവളെ തള്ളയില്ലാതെ വളർത്തിയെടുത്തതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോൾ ആ അച്ഛൻ നിറഞ്ഞ കണ്ണുകളിലൂടെ പുഞ്ചിരി പൊഴിച്ചു. വീതി കൂടിയ ഒരു വിദേശക്കാറിൽ തന്നെയാണ് അദ്ദേഹം വധൂവരന്മാരെ യാത്രയാക്കിയത്. ഭാമ പോയപ്പോൾ ആ വീടിന് വാർദ്ധക്യം വന്നു. അച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഭാമയുടെ കത്തുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് മറ്റൊരു കല്യാണ കത്തു കിട്ടി. ഭാമയുടെ ഭർത്താവാണ് ക്ഷണിച്ചത്. ആ മനുഷ്യന്റെ സഹോദരിയെ ബോംബെയിലെ ഒരു എക്സ്പേർട്ട് ഏജന്റ് കല്യാണം കഴിക്കുന്നു.
ആ പെൺകിടാവിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നു, ചിത്തരഞ്ജിനെ. ക്ഷണക്കത്തിന് ചുവട്ടിൽ ബാമ മലയാളത്തിൽ കുറിച്ചിരുന്നു, വരുമോ? വേണോ? വേണ്ടേ. ഒടുവിൽ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് ഞാൻ കുഞ്ഞിമാളുവിനെ കണ്ടു. അവൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കുട്ടൻ എങ്ങോട്ടാണ് യാത്ര? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൾ സ്വല്പനേരം മൂകയായി നിന്നു. എന്നിട്ട് എല്ലാം തുടച്ചുമാറ്റുന്നത് പോലെ ചിരിച്ചു. കുട്ടൻ അറിയാമോ? അതെന്റെ അനിയനാണ്. അവൻ ഗതികെട്ട് ബോംബെയിലേക്ക് ചാടിപ്പോയി. ഇപ്പോൾ നല്ല സ്ഥിതിയായി. ഇടയ്ക്കൊക്കെ എനിക്ക് വല്ലതും അയച്ചു തരും. കല്യാണം കഴിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. നല്ലവനാണ്. കല്യാണത്തിന് പോകുന്നില്ലേ? ഞാനോ? അവൾ ചിരിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറിയാൽ അതവന് കുറച്ചിലാവും. എനിക്ക് പരിഭ്രമമാകും. കുട്ടൻ തിരിച്ചു വന്നിട്ട് എല്ലാ വിവരവും പറയണം കേട്ടോ. അവൾ തന്റെ വികാരമില്ലാത്ത കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ സൂട്ട് കേസും തൂക്കി നടന്നു. ചെന്ന് കയറിയപ്പോൾ അവിടെ നല്ല ബഹളം. ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അതിഥികൾ കല്യാണത്തിൽ സംബന്ധിച്ചിരുന്നു. പല വർണ്ണത്തിലുള്ള നെക്ടൈകൾ ആ ഷാമിയാനിയിൽ ആടിക്കളിച്ചു. അവൻ നാട്ടിൻപുറത്തെ ഉത്സവ തോരണങ്ങളെ ഓർമ്മപ്പെടുത്തി. പൊള്ളച്ചിരിയും പൊട്ടിച്ചിരിയും സിഗരറ്റ് പുകയും വില കൂടിയ സുഗന്ധങ്ങളുടെ സമ്മേളനവും. ഞാൻ ബഹളത്തിലൂടെ തുരന്നു കടന്നു. ഭാമ എവിടെ? പറമ്പിൽ നിന്ന് ഒരാൾ എന്റെ ചുമലിൽ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാമയുടെ അച്ഛനെയാണ് കണ്ടത്. ആ മനുഷ്യന്റെ തുടുത്ത ഭിത്തികളെ പോലെയായിരുന്ന ആ കവിളുകളിൽ കരുവാളിപ്പ്, തലയിൽ കൂടുതൽ നര. ഭാമ ആ മുറിയിലുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗ്നിവർണത്തിലുള്ള ഒരു ബനാറസ് സാരിയുമെടുത്ത് അവൾ ജാലകപ്പടിയിൽ ചാരി നിന്നു. കുട്ടൻ വരുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അതും തെറ്റിയില്ലല്ലോ. അവൾ പുഞ്ചിരി കൊണ്ടതേയുള്ളൂ. ആരാണ് വരൻ? മലയാളി തന്നെ, ബോംബെയിൽ എക്സ്പേർട്ട് ഏജൻസി. ഞാൻ എന്തോ ചോദിക്കുന്നത് പോലെ ഭാമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഉത്തരം പറഞ്ഞു. ധാരാളം പണമുണ്ടെന്നാണ് പറഞ്ഞത്. ചിത്രരഞ്ജിനിക്കിഷ്ടമായിട്ട് വാചകം പൂർത്തിയാക്കിയില്ല. അവൾ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ പെണ്ണുകാണാൻ വന്നപ്പോൾ. അതുകൊണ്ട് അനിഷ്ടമൊന്നും ഉണ്ടാകാനിടയില്ല. ഇതിലൊക്കെ അത്രയ്ക്ക് നോക്കേണ്ടതുണ്ടോ? കല്യാണം കല്യാണമാണ്. നല്ല മാർക്കറ്റിലേക്ക് അയക്കുന്ന ചരക്കുകളെ പോലെയല്ലേ ഞങ്ങൾ? ചിലപ്പോൾ അതിന്മേൽ ഗ്ലാസ് വിത്ത് കെയർ എന്നുകൂടെ ഒരു അനുഗ്രഹം ഒട്ടിച്ചു വയ്ക്കും. ഭാമ ഒന്ന് ചിരിച്ചു. എന്റെ ഉപമ എങ്ങനെ കുട്ടൻ? അത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ പുറത്തും ഒട്ടിക്കാവുന്ന ലേബലല്ലേ? ആയിരിക്കാം, എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ല. ചുറ്റും നോക്കിയിട്ട് ഞാൻ വലിയ സ്ത്രീധനമുണ്ടോ എന്ന് ആംഗ്യം കൊണ്ട് ചോദിച്ചു. ഭാമയും ചുറ്റും കണ്ണോടിച്ചിട്ട് ചൂണ്ടാണി വിരൽ പൊക്കിക്കാട്ടി. 100,000. ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചു പോയി. അത്രയ്ക്ക് പണമുള്ള ഒന്നാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആ നെക്ടൈ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ചിത്രരഞ്ജിനിയുടെ കഴുത്തിൽ താലി വീണു. സദ്യയും കഴിഞ്ഞ് പിരിയുമ്പോൾ ഭാമ പറഞ്ഞു, കുട്ടൻ വരുന്നതിന് മുമ്പേ പലതും പറയണമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ കുട്ടനോട് പുതുതായി ഒന്നും പറയാനില്ലെന്ന് തോന്നി. ഭാമയുടെ അച്ഛൻ കിടപ്പിലായപ്പോഴാണ് പിന്നീട് അവൾ നാട്ടിൽ വന്നത്. അവൾ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ അച്ഛന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാനും അവൾ വന്നു. രണ്ടു സമയത്തും ഞാൻ കൂടെ നിന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഭാമ നിശ്ചലമായിട്ട് പറഞ്ഞു, സന്തോഷമായി. മകൾക്ക് സുഖമാണെന്ന സംതൃപ്തിയിൽ അദ്ദേഹം മരിച്ചുപോയല്ലോ. ഭാമയ്ക്ക് യഥാർത്ഥത്തിൽ സുഖമല്ലേ? മനസ്സ് ലോകത്തേക്കാൾ വലുതല്ലേ? അതെപ്പോഴെങ്കിലും നിറയുമോ? അപ്പോൾ സുഖമെന്ന് പറയുന്നത് നുണയാവില്ലേ കുട്ടൻ? ആരോഗ്യമുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് മുഴുവനാക്കണ്ട. പണമില്ല. എന്റെ അച്ഛൻ തന്ന പണവും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നുള്ള കടമെടുപ്പും എന്റെ മിക്ക ആഭരണങ്ങൾ വിറ്റ പണവും കൂട്ടിയാണ് അദ്ദേഹം പെങ്ങളെ എക്സ്പോർട്ട് ഏജന്റിനെ ഏൽപ്പിച്ചത്. ഭാമയുടെ കണ്ണുകൾ മുട്ടുസൂചിയുടെ അഗ്രം പോലെ മൂർച്ചയുള്ളവയായിരുന്നു. 4-ാം ദിവസം അവളെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കണ്ടപ്പോൾ ഭാമ പറഞ്ഞു, ഈ താക്കോൽ കയ്യിൽ വയ്ക്കൂ. ഇടയ്ക്കിടെ വീട് തുറന്ന് വൃത്തിയാക്കണം. കുട്ടന് ബുദ്ധിമുട്ടാകുമോ? താക്കോൽ ഏറ്റുവാങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഭാമയെ കാണുകയുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് ഓരോ കത്തെഴുതൂ. വണ്ടി നീങ്ങിയപ്പോൾ മനസ്സാണ് ശൂന്യമായത്. പക്ഷേ വണ്ടി ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തളർവാദം പിടിച്ച ഭർത്താവുമായി അവൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ കാത്തുനിന്നു. നെക്ടൈയില്ല, പാൻ്റില്ല, കോട്ടില്ല, മുണ്ടും ഷർട്ടും, മേലെയൊരു രോമത്തിൻ്റെ പുള്ളോവറും. അയാൾ നോക്കി ചിരിച്ചപ്പോൾ ചിരി ഒരു വശത്തേക്ക് കൂടിയിരുന്നു. ഭാമ എന്നോട് പറഞ്ഞു, സഹായത്തിന് വിശ്വസിക്കാവുന്ന ഒരാൾ. കുഞ്ഞിമാള് മാത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ആവശ്യപ്പെട്ടപ്പോൾ അവൾ വന്നു. കാലത്ത് വന്ന് അന്ത്യോളവും ആ വീട്ടിൽ ജോലി നോക്കി. ഒന്നും കാര്യമായി ആവശ്യപ്പെട്ടതുമില്ല. ഒരു ദിവസം കുഞ്ഞിമാളു എൻ്റെ പിന്നാലെ വന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പെങ്ങളാണെന്ന് കുട്ടൻ പറഞ്ഞു. ഇല്ല, പറയരുത്. അതെൻ്റെ അനിയന് പോരായികയാണ്. പിന്നെ പിന്നെ രാത്രി ഉറക്കമൊഴിച്ച് അവൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുഴുവൻ സംഗതികളും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ദിവസം ഭാമ എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ചോദിച്ചു,
അദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണം. കുട്ടന് കുറച്ച് പണം തരാൻ പറ്റുമോ? കൊടുത്തു. വീണ്ടും വീണ്ടും ചോദിച്ചു. കയ്യിലുള്ളത് കൊടുത്തു. പിന്നെ ചോദിക്കാതെയും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പിരിഞ്ഞ ഈ ഘട്ടത്തിലും ഞാനിവിടെ നിൽക്കുന്നു. ശവവണ്ടി പോയ വഴിയും നോക്കി നിൽക്കുന്ന ഭാമയോട് പറഞ്ഞു, പോയി കിടക്കൂ. എന്തിന്? ഉത്തരം പറഞ്ഞില്ല. ഞാൻ പോകുന്നു. ശരി. ഇറങ്ങി നടന്നു. ആരോ പിന്തുടരുന്നുവെന്ന് തോന്നി. തിരിഞ്ഞു നോക്കി. കുഞ്ഞുമാളു. അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാം. മാറത്തടിച്ചു കരയുന്ന ആ പെണ്ണുങ്ങളൊക്കെ പോയി. കുറച്ചു കഴിഞ്ഞാൽ ഭാമ കരയാൻ തുടങ്ങും. ധൃതിയിൽ നടക്കുമ്പോൾ ഞാൻ ഓർത്തു, ലോകത്തേക്കാൾ എത്ര വലിയതാണ് മനസ്സ് എന്ന്.

0: ഉറൂബിൻ്റെ നവരസ കഥാപരമ്പരയിലെ ഗ്ലാസ് വിത്ത് കെയർ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്നത്തെ സംഗീത കച്ചേരി ആരംഭിക്കുന്നു. പ്രശസ്ത സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീത കച്ചേരിയാണ് ഇന്ന്. വയലിൻ വയല രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് കെ എസ് മഹേഷ് കുമാർ,

0: പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ കാവാലം ശ്രീകുമാറിന്റെ ശാസ്ത്രീയ സംഗീത കച്ചേരിയാണ് ഇന്ന് സംഗീത നിശയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. വയലിൻ വയല രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് കെ എസ് മഹേഷ് കുമാർ, ഘടം വെള്ളാറ്റന്നൂർ എ എസ് ശ്രീജിത്ത്. കച്ചേരിയുടെ തുടർഭാഗം അടുത്ത സംഗീത നിശയിലൂടെ കേൾക്കാം.
1: സംഗീത നിശ.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: പഴയകാല മലയാള സിനിമാ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്ര വളരെ മനോഹരമായ നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒന്നാണ്. മലയാള സിനിമയുടെ സുവർണകാലം എന്ന് വിളിക്കാവുന്ന 1960 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലെ ഗാനങ്ങളാണ് ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്നത്. സാഹിത്യ ഭംഗി, വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രമുഖ കവികളുടെ വരികളാണ് പഴയ പാട്ടുകളെ ഇന്നും നിലനിർത്തുന്നത്. ജി ദേവരാജൻ, ബാബുരാജ്, എം എസ് ബാബുരാജ്, കെ രാഘവൻ തുടങ്ങിയവരുടെ ഈണങ്ങൾ മലയാളിയുടെ സംഗീതബോധത്തെ രൂപപ്പെടുത്തി. യേശുദാസ്, പി സുശീല, എസ് ജാനകി, കെ എസ് ചിത്ര, പി ജയചന്ദ്രൻ തുടങ്ങിയവരുടെ ശബ്ദം പാട്ടുകൾക്ക് ജീവൻ നൽകി. ഭാർഗവി നിലയം എന്ന ചിത്രത്തിനു വേണ്ടി ബാബുരാജ് ഈണമിട്ട് യേശുദാസ് പാടിയ ഈ ഗാനം ഇന്നും പ്രണയഗാനങ്ങളിൽ മുൻപന്തിയിലാണ്. താമസമെന്തേ വരുവാൻ

1938 ഇറങ്ങിയ ബാലൻ മുതൽ ഇന്നേ ദിവസം വരെ ഏതാണ്ട് 28,000 സിനിമാ ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. മാറിവരുന്ന കാലത്തിനനുസരിച്ച് വ്യത്യസ്ത ഭാവുകത്വത്തോടെയും സ്വഭാവ വ്യതിയാനങ്ങളോടെയുമാണ് പിന്നണിപ്പാട്ട് നദി ഒഴുകിയത്. സിനിമകൾ വാണിജ്യത്തിൻ്റെ ഭാഗമാവുകയും ഇൻഡസ്ട്രിയസ് ആവുകയും ചെയ്തതോടെ പാട്ടിൻ്റെ നിർവചനങ്ങൾ മാറി മാറി വന്നു. ബെസ്റ്റ് സോങ് എന്നതിൽ നിന്ന് ഹിറ്റ് സോങ് എന്നതിലേക്ക് മാറി. ബാലനിലെയും ജ്ഞാനാംബികയിലെയും പാട്ടുകളൊന്നും പിന്നണി ഗാനങ്ങളായിരുന്നില്ല. 1948 ഇറങ്ങിയ നിർമ്മല എന്ന സിനിമ തൊട്ടാണ് ചലച്ചിത്ര ഗാനങ്ങൾ പിന്നണി ഗാനങ്ങളായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അക്കാലത്ത് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇതര ഭാഷാ ഗാനങ്ങളുടെ ചുവട് പിടിച്ചാണ് സൃഷ്ടിക്കപ്പെട്ടത്. തേയിലത്തോട്ടത്തിലെ എന്ന പഴയ തമിഴ് നാടക ഗാനത്തിൻ്റെ ഈണത്തിലാണ് ജാതകദോഷത്തിലെ എന്ന പാട്ടുണ്ടായത്.

അതുപോലെ സ്നേഹമേ ശ്ലാഘ്യം സ്നേഹമേ ഭാഗ്യം എന്ന പാട്ടുണ്ടായത് കുന്ദൻലാൽ സൈഗാളിൻ്റെ ഒരു പ്രസിദ്ധ ഗാനത്തിൻ്റെ ചുവട് പിടിച്ചാണ്. ശരവണഭവ എന്ന കല്യാണി രാഗത്തിലുള്ള കീർത്തനത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് പരമഗുരുവെ അഖിലപതിയെ എന്ന ഗാനം സൃഷ്ടിച്ചത്. ജ്ഞാനാംബികയിലെ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും സീതാലക്ഷ്മിയും ചേർന്ന് പാടിയ സുഖമധുരം എന്ന ഗാനം ഓ ജമുന എന്ന പ്രസിദ്ധ ഗാനത്തിൻ്റെ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയത്. അതുപോലെ ജീവിത നൗക എന്ന സിനിമയിലെ അഖിലയാരും എന്ന പാട്ട് പ്രസിദ്ധമായ സുഹാനി രാത് എന്ന ഗാനത്തിൻ്റെ ചുവട് പിടിച്ചാണുണ്ടായത്.

1950കളുടെ മധ്യത്തോടെയാണ് മലയാളത്തിലെ കാവ്യസമ്പുഷ്ടമായ പാട്ടുകളുടെ കാലം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മികച്ച പാട്ടുകൾ ഇല്ലെന്നല്ല, കവിത തുളുമെന്ന വരികൾ എഴുതി അതിനനുസരിച്ച് ഈണമിടുന്ന രീതി ആരംഭിച്ചത് ഇക്കാലത്താണ്. അഭയദേവും പി ഭാസ്കരനും ദക്ഷിണാമൂർത്തിയും കെ രാഘവനും ജി ദേവരാജനും ഒ എൻ വി കുറുപ്പും വയലാറും എം എസ് ബാബുരാജും എം എസ് വിശ്വനാഥനും അടങ്ങുന്ന വലിയൊരു നിര ചലച്ചിത്രഗാന സൃഷ്ടിയിലേക്ക് വന്നു. പാശ്ചാത്യ സംഗീതത്തിന്റെ വഴികളെ ആദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമകളിലേക്ക് സന്നിവേശിപ്പിച്ച വ്യക്തിയാണ് എം എസ് വിശ്വനാഥൻ. അദ്ദേഹം പാട്ടുകളുടെ ഓർക്കസ്ട്രേഷന് വ്യത്യസ്ത മാനം നൽകി. തുടർന്ന് എം കെ അർജുനൻ, ബി എം ചിദംബരനാഥ്, യൂസഫലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, എ ടി ഉമ്മർ തുടങ്ങിയ പ്രതിഭകൾ മലയാളത്തിന്റെ പാട്ടുകൊലുസിലെ കണ്ണികളായി. ഈ പാട്ടുകളിലൊക്കെ സംഗീത പശ്ചാത്തലം നിർണയിക്കുന്നതിൽ ആർ കെ ശേഖർ എന്ന വ്യക്തിയുടെ പങ്ക് വലുതാണ്. വരിയെഴുതി സംഗീതം ചെയ്യുന്ന രീതി നടക്കുമ്പോഴും സലിൽ ചൗധരിയെ പോലുള്ളവരുടെ പാട്ടുകൾ സംഭവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഈണങ്ങൾക്കനുസരിച്ച് ഗാനരചയിതാക്കൾ വരിയെഴുതിയത് കൊണ്ടാണ്. 1970കളുടെ രണ്ടാം പാദത്തിലാണ് ഈണത്തിനനുസരിച്ച് വരിയെഴുതുന്ന രീതി മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ശ്യാമിനെയും ഇളയരാജയെയും പോലുള്ള മറ്റു ഭാഷാ സംഗീത സംവിധായകർ മലയാളത്തിൽ പാട്ടുകൾ ചെയ്യുന്നത് ഇക്കാലത്താണ്. സലിൽദായും ഇക്കാലത്ത് ധാരാളം മലയാള ഗാനങ്ങൾ ചെയ്തു. ഇവരുടെ വരവ് ഒരുപക്ഷെ ഈണമിട്ട് പാട്ട് ചെയ്യുന്ന രീതി തിരികെ വരുന്നതിൽ ഒരു കാരണമായിട്ടുണ്ടാവാം. ഇവയെല്ലാം തന്നെ സ്വതന്ത്രവും മൗലികവുമായ ഈണങ്ങളായിരുന്നു. ഇനി ഒരു ഗാനമാവട്ടെ. പട്ടുതൂവാല എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആലപിക്കുന്നു എല്ലാ ഈശ്വരി. വയലാർ രാമവർമ്മയാണ് ഗാനരചന. ജി ദേവരാജന്റെ സംഗീതം.

രാജിയിൽ കണ്ടത്. ഈണപ്പെടുത്തലിനും പാട്ടിന്റെ പശ്ചാത്തലം ഒരുക്കലിനും പുതിയ ഭാവുകത്വം ഒരുക്കാൻ പിന്നീട് വരുന്നവർക്ക് യാത്ര ചെയ്യാനുള്ള വഴിവെട്ടാൻ ഇളയരാജിക്ക് കഴിഞ്ഞു. തമിഴിൽ ഒട്ടേറെ സിനിമകൾ ചെയ്ത എം ബി ശ്രീനിവാസൻ മലയാളത്തിലേക്ക് എത്തുന്നതും ഏതാണ്ട് ഇതേ സമയത്താണ്. ഒ എൻ വിയുടെയും മറ്റും സുന്ദര കവിതകളെ സംഗീത ശില്പങ്ങളാക്കി മാറ്റി അദ്ദേഹം സമാന്തരമായ മറ്റൊരു സംഗീത പാത തീർത്തു. യേശുദാസും ജി കെ കൃഷ്ണവേണിയും ആലപിച്ച ഗാനമാണ്. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. ചിത്രം കാട്ടുതുളസി.

കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസ് ആലപിച്ച ഗാനം വയലാർ രാമവർമ്മയാണ് രചിച്ചത്, ജി ദേവരാജനാണ് സംഗീതം.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: ഇനി ചേട്ടത്തി എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസ്, പ്രേമലത എന്നിവരാണ് ഗാനം ആലപിച്ചത്. വയലാർ രാമവർമ്മ രചിച്ച്, MS ബാബുരാജാണ് സംഗീതമൊരുക്കിയത്.

എഴുപതുകളുടെ അവസാനത്തിലാണ് ഒരുപറ്റം പ്രതിഭാധനരായ സംഗീത സംവിധായകർ മലയാള സിനിമയുടെ സംഗീത പശ്ചാത്തല സംഗീത രംഗത്തേക്ക് കടന്നു വന്നത്. എം ജി രാധാകൃഷ്ണൻ, രവീന്ദ്രൻ, ജെറി അമൽദേവ്, വിദ്യാധരൻ, ജോൺസൺ, ഔസിപ്പിച്ചൻ തുടങ്ങിയ വലിയൊരു നിരയായിരുന്നു ഇത്. ഈണത്തിന്റെ ഭാവമറിഞ്ഞ് വരിക്കൊരുക്കുന്ന ഗാനരചയിതാക്കളും ഇക്കാലത്ത് സജീവമായി. ബിച്ചു തിരുമല, പൂവജൽ ഖാദർ, എം ടി രാജേന്ദ്രൻ, കാവാലം നാരായണ പണിക്കർ തുടങ്ങിയവർ വാക്കുകൊണ്ടും പ്രയോഗം കൊണ്ടും ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുതുഭാവുകത്വം നൽകി. പി സുശീലയെ ആലപിച്ച ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, ചിത്രം ഓടയിൽ നിന്ന്.

ഇനപ്രാവുകൾ എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. യേശുദാസും പി സുശീലയും ആലപിച്ച ഗാനത്തിന്റെ വരികൾ വയലാർ രാമവർമ്മ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: എ ആർ റഹ്മാൻ എന്ന സംഗീത പ്രതിഭയുടെ വരവ് സ്വാധീനിക്കപ്പെട്ടത് മലയാളത്തിൻ്റെ പാട്ടുവഴിയെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സംഗീതധാരകളെയുമാണ്. പാട്ടിൻ്റെ ഇനം സൃഷ്ടിക്കുന്നതിൽ ഓർക്കസ്ട്രേഷനിൽ എല്ലാം പുതുമയും മാറ്റവും വന്നു. സംഗീതം അതിരുകൾ ഭേദിച്ച് കലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ കേൾവിക്കാരനും അത്രമേൽ സൂക്ഷ്മതയോടെ പാട്ടിനെ കാണാൻ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനുദിനം മാറ്റങ്ങൾ വരുന്നു സൗണ്ടിങ്ങിൽ, മെലഡിയിൽ, പാറ്റേണിൽ എല്ലാം തന്നെ. സങ്കീർണതയുള്ള മെലഡികളിലല്ല ഇപ്പോൾ പാട്ടുണ്ടാക്കുന്നവർ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് സിമ്പിളായ മെലഡിയും പശ്ചാത്തലവും ഒരുക്കുന്നു. അതിൽ വരി എഴുതപ്പെടുന്നു, അഭിരുചികൾ മാറി വരുന്നു, പാട്ടിൻ്റെ രീതികൾ മാറുന്നു. ഇവിടെ എഴുത്തുവഴികളിലും മാറ്റം വന്നിട്ടുണ്ട്. അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഒഴിവാക്കണം, വളരെ ലളിതമാക്കണം എന്ന ചിന്തയും വരുന്നുണ്ട്. കവിതയുടെ വഴിയിലുള്ള പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവർക്ക്, നെഞ്ചിൽ ചേർത്ത് വെക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ കാലത്തിനൊപ്പം പാട്ടുനദി ഒഴുകുകയാണ്. ഭാഷയുടെ അതിരുകളും അവിടെ മുറിഞ്ഞു വീഴുന്നുണ്ടാവും. അതിലെ ശരി തെറ്റുകൾ വിവക്ഷിച്ചെടുക്കേണ്ടത് കാലമാണ്. ലോകപ്രശസ്ത സംഗീതജ്ഞനായ കീത്ത് റിച്ചാർഡ്സ് പറഞ്ഞ പോലെ, വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അതിൻ്റെ സംസാരം വികാരങ്ങളെ കൊണ്ടാണ്. അത് അസ്ഥിയിലാഴ്ന്നതാണെങ്കിൽ അങ്ങനെ. പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നത് ഒരു പ്രത്യേകതരം ശാന്തതയും ആ കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവും നൽകുന്നു. ഈ ഗാനങ്ങൾ കേവലം പാട്ടുകളല്ല, മറിച്ച് മലയാളികളുടെ ഓർമ്മകളാണ്. അത്തരം പാട്ടുകളുമായി വീണ്ടും അടുത്ത സ്മൃതിഗീതങ്ങളിൽ. നന്ദി, നമസ്കാരം.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

0: ജമ്പർ ഡിങ്ഡിങ്
1: ഞാനൊരു ദോബി അലക്കു ജോലി പറച്ചു പെറ്റൊരു പന്തിരു ജാതിയിൽ ഒരുത്തനാണ് ഈ രജകൻ ഈ അലക്കുകാരനും അലക്കുക

തെരുവീഥികളിൽ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 21, ഹിജറവർഷം 1447, ദുൽഖയത്ത് 17, ശകവർഷം 1948, വൈശാഖം 15, 2026 മെയ് 5, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4